പ്രഭാത ഗീതങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയാത്ത കാര്യം ചെയ്യിപ്പിക്കുക. ഒരു കാര്യം ഒരാൾ ചെയ്യണമെങ്കിൽ വ്യത്യസ്ത ഘടകങ്ങൾ ചേർന്ന് വരണം. പ്രവൃത്തിയെക്കുറിച്ചുള്ള അറിവും ഇഷ്ടവും താല്പര്യവും ഉണ്ടാകണം. തനിക്ക് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയണം. അറിയാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യവും ആവേശവും ഉണ്ടാകണം. ഇതൊന്നുമില്ലാത്ത ഒരാൾ ഏതെങ്കിലും പ്രവൃത്തിയിലേർപ്പെട്ടാൽ ഫലവത്താവുകയില്ല. വിമർശനവും കുറ്റാരോപണവും ഒരുപക്ഷെ ആ വ്യക്തിയെ തന്നെ തകർക്കും. ഇതൊന്നുമില്ല എന്ന് കരുതി ഒരാൾ മണ്ടനോ ബുദ്ധിശേഷി കുറവുള്ളതോ പ്രവർത്തനശേഷി ഇല്ലാത്തതോ അല്ല. ആ വ്യക്തിയുടെ കർമ്മമേഖല അതല്ല എന്നതാണ് സത്യം. തൻ്റെ കർമ്മമേഖല തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അവകാശവും ഉത്തരവാദിത്വവും അവരവർക്കാണ്. അത് ബോധ്യമുണ്ടായാൽ ആരും കല്ലെടുപ്പിക്കില്ല. ശരിയല്ലേ? സ്വയം അറിഞ്ഞ് അഭിരുചിക്കനുസൃതമായി പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിലൂടെ ആദ്യം റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കവിതാരയിൽ സുഗതകുമാരി ടീച്ചറുടെ പശ്ചിമഘട്ടം എന്ന കവിതയാണ് ആലപിക്കുന്നത് എം പി ശ്രീഹരി. തുടർന്ന് ചരിത്രപഥവും വചനാമൃതവും. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും. 7:00 എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷമാണ് ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയം, ഇതിൽ നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് എടവനെയും സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂർ എന്നിവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനശാല, ഇതിൽ മാധവിക്കുട്ടിയുടെ ഹംസധ്വനി

എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥയാണ് ഏകാന്തതയുടെ കവാടങ്ങൾ. കൂടാതെ ജിനീഷ് കേളോത്തിന്റെ മേഘരൂപങ്ങൾ എന്ന നോവലിന്റെ പുസ്തകാവലോകനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നന്ദാത്മജൻ കൊതേരി. 8 മണിക്ക് മധുരഗീതങ്ങൾ കേൾക്കാം. 9 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ഗാനലയമാണ്. ഇതിൽ സാങ്കല്പിക ഗ്രാമങ്ങളെ പരാമർശിക്കുന്ന സിനിമകളിലെ ചില ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പും തുടർന്ന് നാട്ടുവിശേഷവും. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കും മെസ്സേജ് അയക്കാം. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 9:03700089:60. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് നാട്ടിലെ പാട്ട്. 10 മണിക്ക് ഗാനതരംഗം. ഇതിൽ അന്ന എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കാവ്യധാര. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ പശ്ചിമഘട്ടം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് MP ശ്രീഹരി.

0: സുഗതകുമാരി ടീച്ചറുടെ പശ്ചിമഘട്ടം എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് എം പി ശ്രീഹരി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാവുന്നു.
1: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492471400, 7025 9000 18.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
5: ആഹാ, അങ്ങനെ പറഞ്ഞ?
0: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
5: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
6: മതി.
0: ദാ അച്ഛന്റെ മുഖത്ത് സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000.

0: 9446242000 SK Doors, Thalassery Road, Mattanur.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്രപഥം, ചരിത്രത്തിൻ്റെ വഴികളിലൂടെ.
1: ഇന്ന് സെപ്റ്റംബർ 22 ക്യാൻസർ രോഗി ക്ഷേമ ദിനമായി ആചരിക്കുന്നു. കൂടാതെ അന്താരാഷ്ട്ര മുയൽ ദിനം, ലോക കണ്ടാമൃഗ ദിനം എന്നിവയും സെപ്റ്റംബർ 22 പ്രത്യേകതയാണ്. സെപ്റ്റംബർ 22 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1862 ജനുവരി 1 എല്ലാ അടിമകളെയും സ്വതന്ത്രരാക്കുമെന്ന് പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ പ്രഖ്യാപിച്ചു. 1908 ബൾഗേറിയ സ്വതന്ത്രമായി. 1960 മാലി ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. 1965 ഇന്ത്യ പാക് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN പ്രമേയം പാസാക്കി. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കിൾ ഫാരഡെ, ചലച്ചിത്ര പിന്നണി ഗായകൻ, സംഗീത സംവിധായകൻ, ഹാർമോണിയം വാദകൻ, ഗാനരചയിതാവ്, സാഹിത്യകാരൻ, കവി എന്നീ നിലകളിൽ പ്രശസ്തനായ PB ശ്രീനിവാസ്, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജുങ്കോ താബെ തുടങ്ങിയവരുടെ ജന്മദിനവും കേരള കാളിദാസൻ, കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ, സാഹിത്യ പ്രതിഭയായ പുത്തേഴത്ത് രാമൻ മേനോൻ, ചലച്ചിത്ര താരം ദുർഗ ഘോട്ടെ തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 22.
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
2: സി എം വിസ്താര നെല്ലൂന്നി.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒ ബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒ ബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075

0: 1756 47.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
2: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 22, കന്നി 6, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സ്വകാര്യ സർവകലാശാലകളെ ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളാകാൻ അനുവദിക്കില്ലെന്ന് സുപ്രീംകോടതി. രാജ്യത്ത് മുഴുവൻ സ്വകാര്യ സർവകലാശാലകളും കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ഇടപാട്, ഫണ്ടുകൾ ഉപയോഗിച്ച വിവരം, ഫീസ് ഘടന, നിക്ഷേപം, വിദ്യാഭ്യാസവുമായി നേരിട്ട് ബന്ധമില്ലാത്തവർക്ക് നൽകിയ തുക എന്നിവ വ്യക്തമാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. സർവകലാശാലകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വിവരം ശേഖരിച്ച് കേന്ദ്രവും സംസ്ഥാനങ്ങളും 6 ആഴ്ചക്കകം സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. ഷൂട്ടിംഗ് റേഞ്ചിൽ മെഡൽ തുടർച്ചയുണ്ടായതോടെ ഏഷ്യൻ ഗെയിംസിന്റെ 2ാം ദിനം ഇന്ത്യക്ക് 2 വെള്ളിയും 2 വെങ്കലവും. ഇതോടെ ഗെയിംസിൽ ആകെ മെഡൽ നേട്ടം 6. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂമിന്റെ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂം അന്തരിച്ചു. ദുബായ് ഭരണാധികാരിയുടെ ഓഫീസാണ് മരണവാർത്ത ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ദുബായ് എമിറേറ്റിലുടനീളം 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരത്തെ വേർപെടുത്തി മൈസൂരു ഡിവിഷനോട് ചേർക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന സൂചന നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വിഭജനം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച UDF MPമാർ കണ്ടപ്പോഴാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ പാലക്കാട് ഡിവിഷന്റെ വരുമാന സ്രോതസ്സിനെ ഇല്ലാതാക്കുന്നതടക്കമുള്ള വിഷയത്തിൽ MPമാരുയർത്തിയ ആശങ്കകൾ കണക്കിലെടുത്ത് കേരള മുഖ്യമന്ത്രി VD സതീശനുമായി ചർച്ചയാകാമെന്ന് മന്ത്രി സമ്മതിച്ചു. വോട്ടർ പട്ടിക തീവ്രപരിശോധനയുടെ ഭാഗമായി ഡൽഹിയിൽ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 33 ലക്ഷത്തോളം പേർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചതിൽ പ്രതിഷേധമുയരുന്നു. നോട്ടീസ് ലഭിച്ചവരിൽ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, MPമാർ തുടങ്ങി മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ, സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ, മുതിർന്ന അഭിഭാഷകർ, ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവരും ഉൾപ്പെടുന്നു. വോട്ടറാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഒക്ടോബർ 29 സമർപ്പിച്ച് കമ്മീഷനെ ബോധ്യപ്പെടുത്താനാകാത്തവർ കരടു പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും. നവംബർ 4 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. ഡൽഹിയിലെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 33 ലക്ഷത്തോളം പേർക്ക് നോട്ടീസ് അയച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. ഭരണഘടനയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണിതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും ന്യൂസിലാൻഡും പങ്കാളികളാകുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 20 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. 15 വർഷത്തിനുള്ളിൽ $20 മില്യൻ നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ നടക്കുമെന്നും മന്ത്രി അവകാശപ്പെട്ടു. റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായ ഡ്യൂമയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ യുണൈറ്റഡ് റഷ്യ വൻ ഭൂരിപക്ഷത്തിൽ വിജയം നേടി. ആകെയുള്ള 450 സീറ്റിൽ 355 സീറ്റും യുണൈറ്റഡ് റഷ്യ ഉറപ്പിച്ചു. ഐക്യജർമ്മനിയിൽ ആദ്യമായി ബെർലിൻ ഇടതുപക്ഷ ഭരണത്തിലേക്ക്. ചാൻസലർ ഫ്രെഡറിക് മേഴ്സിന് വൻ തിരിച്ചടി. പ്രമുഖ ഇടതുപക്ഷ പാർട്ടിയായ ഡീലിങ്കെ ബെർലിൻ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ 25.70% വോട്ട് നേടിയാണ് വെന്നിക്കൊടി പാറിച്ചത്. ആരെയും എപ്പോഴും അറസ്റ്റ് ചെയ്യാമെന്ന സർക്കാരിന്റെ അധികാര പ്രയോഗത്തിന് കടിഞ്ഞാനിട്ട് സുപ്രീംകോടതി. ചട്ടപ്രകാരമല്ലാത്ത അറസ്റ്റിനെ തുടർന്ന് വിട്ടയക്കപ്പെട്ട ഒരാളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ മജിസ്ട്രേറ്റിന്റെ അനുമതി വേണമെന്ന് ജസ്റ്റിസുമാരായ ഉജ്ജൽ ഭുയാൻ, അതുൽ എസ് ചന്ദൂർക്കർ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടു. അറസ്റ്റിൽ നിന്ന് പൌരന്മാർക്ക് സംരക്ഷണം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 22(1) വകുപ്പിന്റെ വ്യാപ്തി വിപുലപ്പെടുത്തിയാണ് ഉത്തരവ്. ഒരു വ്യക്തി എത്ര വലിയ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെട്ടാലും ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും ഹനിക്കാൻ കഴിയില്ല.

കോടതി നിരീക്ഷിച്ചു. മലപ്പുറത്ത് ടി കെ കോളനിയിൽ കോട്ടപ്പുഴയിൽ ഞായറാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി തിങ്കളാഴ്ച കണ്ടെത്തി. ഇതോടെ മരണം 5. പ്രദേശവാസിയായ ഒരു സ്ത്രീക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ അനൌദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചാരം നേടി ആളുകൾ കൂട്ടമായി എത്തുന്ന ഇത്തരം പ്രദേശങ്ങളിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും ടി കെ കോളനി സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങളുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ കടുത്ത നിലപാടുമായി സർക്കാർ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അരവണ പ്രതിസന്ധിയാണ് ഒടുവിലത്തെ വിഷയം. പ്രത്യേക ടീമിനെ തീർത്ഥാടന നടത്തിപ്പിന് നിയോഗിക്കുന്നത് ആലോചിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കാലിക്കറ്റ് എഫ് സി പ്രതിരോധ നിര താരം റിജോൺ ജോസ് വാഹനാപകടത്തിൽ മരിച്ചു. ഞായറാഴ്ച രാത്രി കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന് സമീപം ഗാന്ധി റോഡ് മേൽപ്പാലത്തിൽ വെച്ച് റിജോൺ സഞ്ചരിച്ച ബൈക്കിൽ മറ്റൊരു ബൈക്കിടിച്ചായിരുന്നു അപകടം. റിജോണിനൊപ്പമുണ്ടായിരുന്ന സഹതാരം ഗനി അഹമ്മദ് നിഗം ചികിത്സയിലാണ്. പ്രവാസി ക്ഷേമത്തിന്റെ പേരിൽ ഇടത് സർക്കാരിന്റെ കാലത്ത് 2 വർഷത്തിലൊരിക്കലുണ്ടായിരുന്ന ലോക കേരളസഭ നടത്തില്ലെന്ന് യു ഡി എഫ് സർക്കാർ. തുടരില്ലെന്ന രാഷ്ട്രീയ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേരളം മതേതരമാണ് എന്ന് അഭിമാനത്തോടെ പറയുമ്പോഴും അതിൻ്റെ പൂർണ്ണ അവകാശം ശ്രീനാരായണ ഗുരുദേവനുള്ളതാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വർക്കല ശിവഗിരിയിൽ 99-ാം ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണവും 1 വർഷം നീണ്ടു നിൽക്കുന്ന സമാധി ശതാബ്ദി ആചരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജാതിമത ചിന്തകളിൽ നിന്നും പിന്തിരിപ്പൻ ആശയങ്ങളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാൻ ശ്രീനാരായണ ഗുരു നടത്തിയ പോരാട്ടം ഈ സർക്കാർ തുടരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിമാനമാർഗം കേരളത്തിലെത്തി വൻ കവർച്ച നടത്തുന്ന അന്തസംസ്ഥാന കവർച്ച സംഘം കണ്ണൂരിൽ അറസ്റ്റിൽ. ഉത്തർപ്രദേശ് മീററ്റ് സ്വദേശികളായ സമീർ, മൊഹസിൻ, മുഹമ്മദ് സാജിദ് അൻസാരി, മുഹമ്മദ് സാഹിൽ, മോനിഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാൻ 2.0 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൈകോർക്കുന്നു. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിൽ പ്രത്യേക തൂഫാൻ ഗ്രാമസഭകൾ വിളിക്കും. 20,999 വാർഡുകളിലും ജാഗ്രതാ സമിതികൾ വരും. ലഹരി വിൽപ്പന, വിതരണം, ഉപയോഗം, കേന്ദ്രങ്ങൾ എന്നിവയുടെ വിവരമറിയിക്കാൻ സംവിധാനമുണ്ടാകും. രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റവും ദാരിദ്ര്യവും ഇടത്തരം വിഭാഗങ്ങളുടെ നട്ടെല്ല് തകർത്തെന്ന് കോൺഗ്രസ്. അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുന്നത് സാധാരണക്കാരുടെ ജീവിതം ദുഷ്കരമാക്കിയെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കുറ്റപ്പെടുത്തി. ജനങ്ങൾക്ക് വിശക്കുമ്പോൾ സർക്കാർ മൗനം പാലിക്കുന്നു, ഇതാണോ പുതിയ ഇന്ത്യ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനത്തിന് എന്ത് സംഭവിച്ചുവെന്നും രമേശ് ചോദിക്കുന്നു. BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ മുൻ DGP ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി കമ്മീഷന്റെ അന്വേഷണം വഴിമുട്ടി. നിർണായക മൊഴി നൽകേണ്ടവർ ഹാജരാകാത്തതാണ് കാരണം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ സുപ്രീംകോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സമർപ്പിച്ച റിപ്പോർട്ടിൽ 105 മോഷണങ്ങൾ ക്ഷേത്രത്തിലെ CCTVയിൽ പതിഞ്ഞതുൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട്. സെപ്റ്റംബർ 25 കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. സംഭവത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര തിങ്കളാഴ്ച ചുമതലയേറ്റു. സംഭാവന കൊള്ള വിവാദമായ സാഹചര്യത്തിലാണ് CEOയെ നിയമിച്ചത്. വീട്ടിൽ പരിധിയിൽ കവിഞ്ഞ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആൻഡോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്നു പരിഗണിക്കും. വാഴവറ്റയിൽ മദ്യം പിടികൂടിയ വീട് തന്റെ പേരിലല്ലെന്നുള്ള ആൻഡോയുടെ വാദം മറികടക്കാനുള്ള രേഖകളായിരിക്കും എക്സൈസ് കോടതിയിൽ നൽകുക. മുട്ടിൽ പഞ്ചായത്തിൽ നിന്നടക്കം തെളിവ് ശേഖരിച്ചു. കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് പ്രകൃതിവാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. നിക്ഷേപത്തിന് തിങ്കളാഴ്ച ചേർന്ന IOC ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. കൊച്ചിയിൽ നിന്ന് കന്യാകുമാരി വഴി തൂത്തുക്കുടി വരെയുള്ള ഈ വാതക ശൃംഖല 424.65 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. ദക്ഷിണേന്ത്യയിൽ പ്രകൃതിവാതക ലഭ്യത ശക്തിപ്പെടുത്താൻ പര്യാപ്തമാണ് പദ്ധതി. കണ്ണൂർ കോർപ്പറേഷന്റെ ചേലോറ ട്രഞ്ചിംഗ് മൈതാനത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് കണ്ടെത്തിയ ക്രമക്കേടുകളിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. ഇനി കേസ് രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. കനത്ത മഴയിൽ വീടിന്റെ മതിൽ തകർന്നു. ശിവപുരം ഉരുവച്ചാൽ റോഡിൽ ഇടപ്പഴശ്ശി മുതലാളിമുക്കിലെ ചെമ്പിലാലി സീനത്തിന്റെ വീട്ടുമതിലാണ് തകർന്നു വീണത്. മതിലിടിഞ്ഞ് സമീപത്തെ വീടിനും നാശമുണ്ടായി. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സ്വർണ്ണ പ്രതീക്ഷയുമായി ഇന്ത്യ ഇന്നിറങ്ങുന്നു. കബഡിയിൽ നിലവിലെ ജേതാക്കളായ

0: ഇന്ത്യൻ പുരുഷ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ജപ്പാനെ 49-24 എന്ന സ്കോറിനും വനിതകൾ ബംഗ്ലാദേശിനെ 42-21 എന്ന സ്കോറിനും തോൽപ്പിച്ചു. ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ജപ്പാനെതിരെ ഇന്ന് 2020 മത്സരം കളിക്കാനിറങ്ങും. ജപ്പാനിൽ ക്രിക്കറ്റ് വളർത്തുകയെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ജപ്പാൻ ക്രിക്കറ്റ് അസോസിയേഷൻ മത്സരത്തിനായി ക്ഷണിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ മിക്സഡ് മാർഷൽ ആർട്സിൽ വെങ്കല മെഡൽ നേടി ഇന്ത്യൻ താരം സൂചിക തരിയാൽ. ബാഡ്മിന്റണിൽ ഇന്ത്യ ക്വാർട്ടറിൽ. ടേബിൾ ടെന്നീസിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ പാകിസ്ഥാനെ തോൽപ്പിച്ച് ക്വാർട്ടറിലെത്തി. അത്ലറ്റിക്സിന് നാളെ തുടക്കം. ചെസ് ഒളിമ്പ്യാഡിൽ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ഓപ്പൺ വിഭാഗത്തിൽ ആദ്യ തോൽവി. എന്നാൽ ഇന്ത്യൻ വനിതകൾ ജയം നേടി. 6 റൗണ്ടിൽ ഉസ്ബെക്കിസ്ഥാനാണ് ഇന്ത്യയെ കീഴടക്കിയത്. അമേരിക്കയെയാണ് വനിതകൾ തോൽപ്പിച്ചത്. ഇടുക്കി അണക്കരയിൽ നടന്ന സബ് ജൂനിയർ അണ്ടർ 17 സംസ്ഥാന വടംവലി മത്സരത്തിൽ 1 സ്വർണവും 2 വെള്ളിയും നേടി കണ്ണൂർ ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
0: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
0: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 1.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916-BIS-HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: സുനിൽ കല്ലൂരിന്റെ വരികൾക്ക് ജോബി ഈണം പകർന്ന് കുഞ്ഞികൃഷ്ണൻ കൊതേരി ആലപിച്ച ഗാനം കഥനങ്ങൾ ഒരു പിടി.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രില്ലേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രില്ലേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രില്ലേഷൻ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്,

0: കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
2: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും, എന്നിട്ടും ഈ വാൽവ് എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
3: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
2: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാൻ അല്ലേ?
3: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
2: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ, ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
3: എടോ, അത് പിന്നെ
2: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
0: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.
4: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വി എച്ച് എസ് ഇ കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകിട്ട് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കെവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഫീച്ചർ, നോൺ ഫീച്ചർ ഫിലിം, ചലച്ചിത്ര നിരൂപണം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ മികവുകൾക്കാണ് പുരസ്കാരം. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി മുതിർന്ന നടൻ അനന്ത് നാഗിനെയും രാഷ്ട്രപതി ചടങ്ങിൽ ആദരിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണ ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഴാങ് നോയൽ, ഇക്വഡോർ വിദേശകാര്യമന്ത്രി റോബർട്ടോ കുറി, ഹംഗറി ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അനിത ഓർബൻ തുടങ്ങിയവരുമായാണ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. മയക്കുമരുന്ന് നിയന്ത്രണ ബ്യൂറോയാണ് 2 സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 36 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളും ഉദ്യോഗസ്ഥരും പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഭാവി തലമുറയെ മയക്കുമരുന്ന് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ശക്തമായ വേദിയായി സമ്മേളനം മാറും. ഐക്യത്തോടുകൂടിയ ദൃഢനിശ്ചയം, ഉത്തരവാദിത്വം പങ്കിടൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നിയന്ത്രണം കൈവരിക്കുന്നതിൽ മയക്കുമരുന്ന് വിരുദ്ധ സേനകളുടെ പങ്കിനെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. രാജ്യത്തെ അടിസ്ഥാന വ്യവസായ മേഖലകൾ കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ജൂലൈ മാസത്തിൽ രേഖപ്പെടുത്തിയ 5% വളർച്ചാ നിരക്കിൽ നിന്ന് നേരിയ കുറവാണ് ഓഗസ്റ്റിൽ ഉണ്ടായതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട താൽക്കാലിക കണക്കുകൾ വ്യക്തമാക്കി. രാജസ്ഥാനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 301 ഇടങ്ങളിൽ ഫലം പ്രഖ്യാപിച്ചതിൽ 197 നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ ബിജെപി ആധിപത്യം നേടി. കോൺഗ്രസ് 94 ഇടങ്ങളിൽ വിജയിച്ചു. രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടി, ആം ആദ്മി പാർട്ടി, സിപിഐഎം എന്നിവ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ജയം നേടി. 5 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 4 ബിജെപിയാണ് ജയിച്ചത്. 1 കോൺഗ്രസിനാണ് ലഭിച്ചത്. SIR നടപടിക്കിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പശ്ചിമബംഗാളിൽ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് നിലവിൽ 19 ട്രൈബ്യൂണലുകൾ

0: ഉണ്ട്. ഇവ 42 ഉയർത്തുന്ന കാര്യം കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. SIR സംബന്ധിച്ച 13 ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. ജില്ലയിലെ നിലമ്പൂർ പൂക്കോട്ടുപാടം TK കോളനിയിലെ മലവെള്ളപ്പാച്ചൽ ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ റഫീഖ്, സജാർ എന്നിവരുടെയും കാണാതായ സജിതയുടെയും വീടുകളിൽ മുഖ്യമന്ത്രി എത്തി. സജിതയെ കണ്ടെത്തുന്നതിന് തെരച്ചിൽ തുടരുകയാണെന്നും ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ഗവൺമെന്റ് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, AP അനിൽകുമാർ, MLA മാരായ ആര്യാടൻ ഷൌക്കത്ത്, VS ജോയ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായതിനാൽ ആവശ്യമായ നിയന്ത്രണങ്ങളും സൌകര്യങ്ങളും ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 6 പേർ ദുരന്തത്തിനെതിരെയായ സാഹചര്യത്തിൽ 4 ദിവസത്തിനകം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി PK ബഷീർ അറിയിച്ചു. ഔദ്യോഗിക ടൂറിസം കേന്ദ്രമല്ലാത്തതിനാൽ അവിടെ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കുന്നത് സംബന്ധിച്ച ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം TK കോളനി കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ സജിതയുടെ കുടുംബത്തിന് അടിയന്തര ആശ്വാസമായി 25,000 രൂപ നൽകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചതായി മന്ത്രി PK ബഷീർ അറിയിച്ചു. അപകടത്തിൽപ്പെട്ട സജിതയുടെ വീട്ടിലെത്തി സാദിഖ് അലി തങ്ങൾ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കുന്നതിന് വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് കൈക്കോട്ടുകടവ PMSA പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ ആരംഭിച്ച കോഴ്സുകൾ പലതും കാലഹരണപ്പെട്ടെന്നും അതിനാലാണ് കാലത്തിനനുസരിച്ച് കോഴ്സുകൾ നവീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടി ആരംഭിച്ചതെന്നും ഷംസുദ്ദീൻ അറിയിച്ചു. നവീന ആശയങ്ങൾ നടപ്പാക്കുന്നതിൽ ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് +1 ഇംപ്രൂവ്മെന്റ് ഒക്ടോബറിൽ നടത്താൻ തീരുമാനിച്ചതെന്നും മന്ത്രി അറിയിച്ചു. പ്രിയങ്കാഗാന്ധി MP ഇന്ന് വയനാട്ടിൽ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും. രാവിലെ കലക്ടറേറ്റിൽ ദിശായോഗത്തിലും ജില്ലാ വൈദ്യുത കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്ന MP ഉച്ചയ്ക്ക് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഉച്ചകഴിഞ്ഞ് മനുഷ്യ വന്യമൃഗ സംഘർഷത്തെ സംബന്ധിച്ച ഉന്നതതല യോഗത്തിലും പ്രിയങ്കാഗാന്ധി പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ജപ്പാനിലെ നിഷിനിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ബംഗ്ലാദേശിനെതിരെ 114 റൺസിന്റെ ആധികാരിക ജയത്തോടെയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ഡൽഹിയിൽ U17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം സെമിയിൽ കടന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീമാണ് തോൽവിയറിയാതെ മുന്നേറുന്നത്. ഇന്നലെ മണിപ്പൂരിനെതിരെ 3 ഗോളിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. ഇന്ന് സെമിഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെ അത്താണിക്കൽ സ്കൂൾ ടീം നേരിടും. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 18-ാം തവണയും IDL കടകശ്ശേരി ഓവറോൾ ചാമ്പ്യന്മാരായി. 55 സ്വർണവും 41 വെള്ളിയും 37 വെങ്കലവും അടക്കം 853-ലധികം പോയിന്റുമായാണ് കടകശ്ശേരിയുടെ മുന്നേറ്റം. 12 സ്വർണവും 16 വെള്ളിയും 15 വെങ്കലവും അടക്കം 292 പോയിന്റുമായി പൂക്കുളത്തൂർ CHMHSS 2-ാം സ്ഥാനം നേടി. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ 10 മീറ്റർ എയർ റൈഫിളിൽ വെള്ളിമെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായ വിദർശ വിനോദിന്റെ വീട് BJP ദേശീയ സെക്രട്ടറി K സുരേന്ദ്രൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങൾക്കൊപ്പം കേക്ക് മുറിച്ച K സുരേന്ദ്രൻ അവരുടെ സന്തോഷത്തിലും പങ്കുചേർന്നു. വാഹനാപകടത്തിൽ മരണപ്പെട്ട കാലിക്കറ്റ് FC താരം റിജോൺ ജോസിന് കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും FC ക്ലബും ജനപ്രതിനിധികളും കായിക താരങ്ങളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് EMS സ്റ്റേഡിയത്തിൽ റിജോണിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. കഴിഞ്ഞ ദിവസമാണ് ഗാന്ധി റോഡ് മേൽപ്പാലത്തിൽ വെച്ച് ബൈക്ക് കൂട്ടിയിടിച്ച് റിജോൺ ജോസ് മരിച്ചത്. 19-ാമത് വിദ്യാർത്ഥി ജൈവ വൈവിധ്യ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാതല മത്സരങ്ങൾ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത്. തൃശൂരിൽ നിന്ന് കാണാതായ 2 വിദ്യാർത്ഥിനികളെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തി റെയിൽവേ സുരക്ഷാസേന തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറി. ആലുവ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടതിനു ശേഷമാണ് യാത്രാ ടിക്കറ്റ് ഇല്ലാതെ പെൺകുട്ടികളെ കണ്ടെത്തിയത്. ഇതിൽ ഒരാൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയും മറ്റൊരാൾ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയ 1,75,00,000 രൂപയുടെ സിറ്റി സൈക്കിൾ പദ്ധതിയുടെ ക്രമക്കേടുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പരാതി നൽകി. പശ്ചിമ മധ്യ ആഫ്രിക്കയിലെ ചാട് തടാകത്തിലെ ദ്വീപിൽ ബൊക്കോഹറാം ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. തുടർന്ന് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ 9 ഭീകരരെ വധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങളും സൈന്യവും അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ VHSE കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. भारतीय चलचित्र क्षेत्रे नूतनाध्यायस्य प्रारम्भस्य सूचकत्वेन राष्ट्रपतिः द्रौपदी मुर्मुः अद्य सायंकाले एकता नगरे 270 राष्ट्रिय चलचित्र पुरस्कारान् प्रदास्यति. चतुःपञ्चाशदधिकनवदशशततमे वर्षे प्रारब्धाः एते पुरस्काराः भारतस्य सर्वोच्च चलचित्र सम्माननानि सन्ति. चलचित्र सम्बद्धेषु विभिन्नेषु वर्गेषु कलात्मक प्राविधिक नैपुण्यस्य उत्कृष्टतायै एतानि सम्माननानि प्रदीयन्ते. सूचना प्रसारण मन्त्रालयस्य महत्वपूर्ण नीति सम्बद्धोपक्रमस्य अन्तर्गतं प्रथमवारं राष्ट्रिय राजधानीतः बहिः एषः पुरस्कार समारोहः आयोज्यते. एकतानगरे आयोक्ष्यमानः अयं समारोहः देशस्य विभिन्नेभ्यः प्रदेशेभ्यः चलचित्रक्षेत्रस्य प्रतिभाः एकत्र समानीय एकं भारतं श्रेष्ठं भारतम् इति भावनां साकारयिष्यति. राष्ट्रपतिः 24-अधिक-2000 वर्षाय दादासाहिब फाल्के पुरस्कारेण वरिष्ठाभिनेता अनन्तनागमपि सम्मानयिष्यति. विदेशमन्त्री S. जयशंकरः न्यूयॉर्कनगरे आयोजितेषु विविधेषु द्विपक्षीयोपवेशनेषु स्वीय समकक्षैः सह क्षेत्रीयान् वैश्विकाञ्च विषयानाधृत्य विचार विनिमयं कृतवान्. श्रीजयशंकरः रविवासरे न्यूयॉर्कनगरं प्राप्तवान्. सः संयुक्तराष्ट्रमहासभायाः 81वें सत्रे भारतीय प्रतिनिधिमण्डलस्य नेतृत्वं कुर्वन् अस्ति. सितम्बर मासस्य 26वें दिनांके असौ संयुक्तराष्ट्रमहासभायाः सामान्य चर्चायां विश्वनेतॄन् सम्बोधयिष्यति. तस्य उपवेशनानाम् आरम्भः फ्रांस देशस्य विदेशमन्त्रिणा जीन नोएल बैरो इत्यनेन सह अभवत्. सामाजिक संचार पटले प्रकाशिते एकस्मिन् संदेशे श्रीजयशंकरेण उक्तं यत् नियमितोपवेशनानि दूरभाष सम्भाषणानि च उभयोः देशयोः विशेष वैश्विक रणनीतिक सहमति सम्बन्धस्य गतिं निरन्तरं स्थापयितुं साहाय्यं कुर्वन्ति. सः उक्तवान् यत् उपवेशनावधौ क्षेत्रीयाः वैश्विकाश्च विषयाः विशेषतः यूक्रेन सम्बद्धं विषयमाधृत्य विचार विनिमयः जातः. उभौ नेतारौ बहुपक्षीय विषयेषु संयुक्त राष्ट्र सुरक्षा परिषदि परिष्कारं समेत्य स्वकीय दृष्टेः परस्परं विनिमयं कृतवन्तौ. भारत न्यूजीलैंड देशयोः मध्ये मुक्त व्यापार सन्धिः अस्य वर्षस्य अक्टूबर मासस्य 20वें दिनांके विजयदशमीतः प्रवर्तिष्यते. ह्यः नवदिल्ल्यां वार्ताहर सम्मेलनं सम्बोधयन् वाणिज्योद्योग मन्त्री पीयूष गोयलः उक्तवान् यत् अनेन सन्धिना न्यूजीलैंड देशाय भारतस्य 100% निर्यातेभ्यः सर्वेभ्यः वस्तुभ्यः शुल्कमुक्त प्रवेशस्य सौविध्यं प्रदास्यति. ശ്രീ ഗോയല ഉക്തവാൻ യത് അനേന സന്ധിന ഭാരതസ്യ സൂക്ഷ്മ ലഘു മധ്യമോദ്യമേഭ്യ കൃഷകേഭ്യ

ശില്പിഭ്യഃ ഹസ്തശില്പിഭ്യഃ തഥാ ഹസ്തതന്തുശില്പകാരേഭ്യശ്ച മഹത് ലാഭം ഭവിഷ്യതി തഥാ ആജീവികായാഃ നൂതനാഃ അവസരാഃ സൃജ്യന്തെ. ഏഷ്യാ ക്രീഡാസു ഭാരതസ്യ ക്രീഡകൈഃ ഹ്യഃ ജാപാനദേശസ്യ ഐചി നാഗോയാ നഗരെ ഷട് പദകാനി വിജിതാനി, യേഷു ചത്വാരി രജതപദകാനി, ദ്വേ ച കാംസ്യപദകേ സ്തഃ. പുരുഷാണാം ദശ മീറ്റർ മിതായാം എയർ റൈഫിൾ സ്പർധായാം ഹിമാംശു ഢില്ലോ ഇത്യനേന രജതപദകം വിജിതം, രുദ്രാംശ പാട്ടിലേന ച കാംസ്യപദകം പ്രാപ്തം. അസ്യാഃ ഏവ പ്രതിയോഗിതായാഃ പുരുഷാണാം ദല സ്പർധായാമപി ഭാരതേന രജതപദകം പ്രാപ്തം. മിക്സ്ഡ് മാർഷൽ ആർട്സ് ഇത്യസ്യാം പ്രതിസ്പർധായാം സുചിക്കാ താരിയാൽ ഇത്യനയാ ഷഷ്ടി കിലോഗ്രാം മിതേ വർഗെ കാംസ്യ പദകം വിജിത്യ അസ്മിൻ ക്രീഡാക്ഷേത്രേ പദകം വിജേതൃഷു ഭാരതീയ ക്രീഡികാസു പ്രഥമാ ജാതാ ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. നാഷണൽ യൂത്ത് കൗൺസിൽ കേരളം SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉയർന്ന മാർക്കും വിവിധ മേഖലകളിൽ മികവും തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ ജില്ലാ പുരസ്കാരം നൽകുന്നു. ഇക്കഴിഞ്ഞ പരീക്ഷകളിൽ വിജയിച്ച ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ ഈ മാസം 25 മുൻപായി 9497595991 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ അറിയിക്കണം. BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സുകളുടെ NRI സീറ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷൻ സമർപ്പണം ഇന്നും നാളെയുമായി നടത്തണം. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓപ്ഷൻ നൽകേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 04712560361 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഭരണഘടനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന നിയമവകുപ്പ് സർക്കാർ എയ്ഡഡ് കോളേജ് വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ ഭരണഘടനയെ ആസ്പദമാക്കി വാക്മി 2026 അഖില കേരള ഭരണഘടനാ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ മറ്റന്നാൾ വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.lawsect.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ 04712517066. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ കായിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിലുള്ള നീന്തൽ കുളത്തിൽ നീന്തൽ പരിശീലക തസ്തികയിലേക്ക് ഒരു വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. October 7 വൈകിട്ട് 5 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 04972784615. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ഒഴിവുള്ള കീഴ്ശാന്തി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി October 20. വിശദവിവരങ്ങൾക്ക് കാടാമ്പുഴ ദേവസ്വം .com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം, അല്ലെങ്കിൽ 04942615790 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST സീനിയർ മലയാളം തസ്തികയിൽ ഒഴിവ്. അഭിമുഖം 07 രാവിലെ 10. പേരാവൂർ പഞ്ചായത്ത് പരിധിയിലെ കുനിത്തല, വെള്ളർവള്ളി, മേൽമുരിങ്ങോടി, തിരുവോണപ്പുറം വയോജന വിശ്രമ കേന്ദ്രങ്ങളിലേക്ക് കെയർ ടേക്കർമാരെ നിയമിക്കുന്നു. അഭിമുഖം മറ്റന്നാൾ രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ICTS ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ ഇതാണ്: 89432743380. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ്.

0: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രമേഹ പാദരോഗ നിർണയ ക്യാമ്പ് നടത്തും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 2027 ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം ലഭിച്ചവർക്കുള്ള 1-ാം ഘട്ട സാങ്കേതിക പഠന പരിശീലന ക്ലാസുകളുടെ ഭാഗമായി ഇന്ന് തളിപ്പറമ്പ് നന്മ ഓഡിറ്റോറിയത്തിൽ പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ മണ്ഡലങ്ങളിലുള്ളവർക്കും നാളെ കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ അഴീക്കോട്, കണ്ണൂർ മണ്ഡലങ്ങളിലുള്ളവർക്കും ഗൈഡൻസ് ലഭിക്കും. 2026-27 അധ്യയന വർഷത്തെ സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം നവംബർ മാസം 27, 28, 29 തീയതികളിൽ തോട്ടട ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടക്കും. തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ പ്രവൃത്തി പരിചയ മേള ഒക്ടോബർ മാസം 8-ാം തീയതി പരിയാരം KKN PM GVHSS നടക്കും. കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ പുത്തരി ഉത്സവം ഈ മാസം 27, 28 തീയതികളിൽ നടക്കും. ഇരിക്കൂർ ഉപജില്ലാ കലോത്സവം നവംബർ മാസം 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഉളിക്കൽ പരിക്കളം പെരുമ്പുഴ അച്ഛൻ ക്ഷേത്രത്തിൽ നാഗക്കാവിൽ പ്രതിഷ്ഠ ഈ മാസം 27-ാം തീയതി രാവിലെ 8 മണിക്കുണ്ടായിരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് സൗജന്യ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ഫെസ്റ്റ് നടത്തും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.
0: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ്, കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
4: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
5: നീ കളിക്കലേ?
4: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
6: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
5: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
6: പോകുന്നില്ലേ, എന്തിട്ട്?
5: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
6: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
5: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
6: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
5: എന്ത്?
6: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
5: ശരിക്കോ?
6: ആന്ന്.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 9496 9741.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780.
0: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476.

0: 36, 9447-371-836, 8078-502-836.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. ചില ജീവിതങ്ങൾ ഒരധ്യായത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല, അതിന് തുടർച്ചയുണ്ടാകും. ചിരിയോടെ ഓർത്തെടുക്കുന്ന ചില നിമിഷങ്ങൾ, ജീവിതം നമ്മളെ പഠിപ്പിച്ച ചില പാഠങ്ങൾ. ഇനിയും പറയാനുണ്ട്, ഇനിയും കേൾക്കാനുണ്ട്. ജനകീയത്തിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ രാജേഷ് ഇടവന സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂർ എന്നിവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
1: അന്നത്തെ കാലത്ത് ഒരാൾ മരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മരണം നമ്മുടെ വേർപാടല്ലേ. അപ്പോ ഇവര് വന്ന സമയത്ത് ആളെ ഞാൻ ഇതിൽ കൂടി പറയുന്നില്ല, ഒരാൾ എന്നോട് പറഞ്ഞു, കണ്ട നീ ഇപ്പോ ഇങ്ങനെ ബോഡിയെല്ലാം എടുത്തിട്ട് ആൾക്കാരെ മുകളിൽ ഇങ്ങനെ പോവാ, ഇവര് കണ്ട നല്ല ജോലിയെല്ലാം ഇൻസൈഡെല്ലാം ചെയ്തിട്ട് വേണ്ട ഷർട്ടെല്ലാം എടുത്തിട്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ വിഷം ഇല്ലെന്ന് തോന്നുന്നില്ല, പക്ഷെ രാമ ഞാനത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എനിക്ക് കഴിവില്ലായിട്ടൊന്നുമല്ല, കഴിവില്ലെങ്കിൽ ഞാൻ ഒരിക്കലും
2: കഴിവില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കഴിവില്ല,
1: എനിക്ക് പഠിക്കേണ്ട കഴിവ്,
2: പഠിക്കാനുള്ള കഴിവ്
1: മറ്റുള്ള കാര്യങ്ങളിലുണ്ട്. പക്ഷെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അതിലുപരി നമ്മുടെ ഈ ജാതി, അപ്പം റാങ്ക് ലിസ്റ്റ് എട്ടാമത്തെ റാങ്ക് ലിസ്റ്റ് പത്തനംതിട്ടയിൽ വന്ന് ഞാൻ ലിസ്റ്റ് വരാൻ വേണ്ടി നോക്കുമ്പോൾ 16-19 അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു, ബോഡിയൊക്കെ കത്തിച്ചു. ഇവരെല്ലാം ചിരിച്ചു, കുറേ പേരുണ്ട്, പക്ഷെ അത് കേൾക്കുന്ന ഒരു തമാശയായി കണ്ടു. ചിലപ്പോൾ ഇത്
2: കേൾക്കുന്ന
1: ഒരു ചിരി വന്നു, പക്ഷെ ഞാനാണ് ഒരു വലിയൊരു അപമാനത്തിൻ്റെ രീതിയിലാണ് വന്നത്. കാരണം എന്തോ കുറ്റം ചെയ്ത പോലെ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട്, അപ്പം അമ്മ ചോദിച്ച പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ പോകുന്നത്. കരയാൻ മാത്രം ഉണ്ടോ, ഇല്ല. പക്ഷെ അതെന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്ത്. ഞാൻ എന്ത് ചെയ്തു, പിറകിൽ പോയിട്ട് ഒരു ആട്ടിൻ്റെ കയറും എടുത്തിട്ട് നേരെ പോയി. ഞാൻ വിചാരിച്ച മരിക്കാം, കാരണം വെച്ചാൽ ഒരു
2: അപമാനിതായി തോന്നി,
1: അത് ഫീലിംഗ് ചെയ്തു. കാരണം വെച്ചാൽ നിങ്ങളുടെ നോക്കേണ്ടത് ഒന്നിച്ചുള്ളവരല്ല, ഇത് ഒരാളല്ല പറയുന്നത്, പലപ്പോഴും പറഞ്ഞു എന്നെ രാജു എന്ന് വിളിക്കൂ. അയ്യോ രാജുവിന്റെ കാര്യം ഇങ്ങനെ. പിന്നെ നോക്കിയാട്ടെ മക്കൾ പഠിക്കുമ്പോൾ പറയും, നോക്കിയാട്ടെ രാജേഷ് പഠിച്ചിട്ടൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ പഠിക്കാൻ പോകുന്നു. പിള്ളേരെന്താ പറയുന്നത്, രാജുവേട്ടൻ പഠിച്ചിട്ട് രാജുവേട്ടൻ ജോലി ഒന്നും കിട്ടില്ല, പിന്നെ നമ്മളെന്തിനാ പഠിക്കുന്നത്. മീൻസ് അവരുടെ ഒരു മാതൃകയായിട്ട് ഞാൻ മാറുന്നു. ഞാൻ കാരണം മക്കളടക്കം അവരെ പഠിത്തടക്കം പോകുന്ന പോലെ
3: മാതൃകയായിട്ട്
1: വരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ വീടിന്റെ തൊട്ടപ്പുറ കൈതപ്പറമ്പുണ്ട്, ഞാൻ ആ പറമ്പില് നേരെ പോയിട്ട് തൂങ്ങി മരിക്കാനാണ് പോയത്, ഒരു കയറും എടുത്തിട്ട്. അപ്പൊ അവിടെ പോയിട്ട് ഒരു കശുവണ്ടി തോട്ടമുണ്ട്, സാധാരണ അണ്ടി പെറുക്കിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടാണ് അണ്ടി മുരുടുവാണ് സ്വാഭാവികമായിട്ട് 200 മുരുടുമായി. അപ്പൊ ഇവിടെ ഒരു കമലേച്ചിയുണ്ട് അണ്ടി മുരുടി കൊണ്ടുവെക്കുന്നുണ്ട്. ഞാനിത് അറിയുന്നില്ല, ഞാൻ നേരെ എൻ്റെ ഉദ്ദേശം തൊട്ട ഈ കൈതപ്പറമ്പിൽ പോയിട്ട് ഒരു പ്ലാവുണ്ട്, ആ പ്ലാവിന്റെ മുകളിൽ കയറി തൂങ്ങലായിരുന്നു. ഞാനങ്ങനെ പ്ലാവിലേക്ക് കരഞ്ഞുകൊണ്ട്, ഭയങ്കര സങ്കടമുണ്ട്, പക്ഷെ ഞാനിത് ഭക്ഷണം കഴിച്ചിട്ടാന്ന് തോന്നുന്നു, വിശന്നു കൊണ്ട് ചാവണ്ടെന്നിട്ട്. കാരണം മരണത്തിന്റെ ഇതിൽ
3: കഴിഞ്ഞു
1: സഹിക്കല്ലേ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അങ്ങനെ പ്ലാവിന്റെ അടുത്ത് എത്തി, കയറി ഒരു കൊമ്പൊക്കെ കണ്ടുപിടിച്ച് ഏകദേശം ഒരു 10 മീറ്ററോളം മുകളിൽ കയറിയപ്പോ എന്നെ കാണാൻ പിറകുന്ന ഒരാൾ വിളിക്കുന്നു, രാജു ഒരു ചക്കപ്പുതൽ എനക്കും പൊട്ടിക്കണേ. അപ്പൊ കമലേച്ചി ചെലപ്പോ ഇന്ന് പോലും അറിയില്ല കാര്യം. കമലേച്ചി വിചാരിച്ചു ഞാൻ ഈ ചക്കപ്പുതൽ പൊട്ടിക്കുന്നത്.
2: അതായത് അന്ന് ആ കമലേച്ചി അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് രാജേഷ് ഇടവന
3: ഈ ഉണ്ടാവില്ല.
1: അതാണ്,
2: പക്ഷേ അതല്ലല്ലോ നിയോഗം, അതല്ല, ഇവിടെ മറ്റു പലതും ചെയ്യാനുണ്ട്.
1: അപ്പം അതിന്ന് ഞാൻ ഇറങ്ങി, പിന്നെ കമലേച്ചിനൊക്കെ സഹായിച്ചു. പിന്നെ ആണ് മാഷി പറഞ്ഞ കേസ്. മാഷ് പറഞ്ഞിട്ട് ഒരു അവസരമുണ്ട് പോകുന്നതെന്ന് ചോദിച്ചു. അതിലും രസമുണ്ട്, ഞാനും മാഷും റഫീഖും നമ്മുടെ കൂടെ ഹനീഷ് ഉണ്ടായിരുന്നു, മാലൂരിലെ അദ്ദേഹം മരണപ്പെട്ടു പോയി. നമ്മളെല്ലാവരും കൂടി ഇന്റർവ്യൂവിന് പോയി. ഇവർക്ക് ആർക്കും കിട്ടാണ്ട് എനിക്ക് ആ ജോലി കിട്ടി. ആ ഇന്റർവ്യൂവിൽ ഞാൻ മാത്രം പാസ്സായി. മാഷ് കോർമ്മയുടെ ട്രെയിനിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഇന്റർവ്യൂ നടത്തിയ ഏജന്റ് പറയുന്ന, രാജേഷ് നീ മാത്രമേ പാസ്സായിട്ടുള്ളൂ.
3: പ്രകാശട്ടെ
1: മാഷ് ആദ്യമേ പറഞ്ഞു ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, മീൻസ് ഞാൻ പക്ഷെ ഞാൻ പെർഫോം ചെയ്യുന്ന മാഷ് കണ്ടിട്ട് മാഷ് ആദ്യമേ പറഞ്ഞു എനിക്ക് കിട്ടുന്നതാണ്. എനിക്ക് മാഷിനോട് പറഞ്ഞ് മറ്റുള്ളവരോട് പറയണ്ട, എൻ്റെ കാര്യം എന്തായാലും അറിഞ്ഞു നീ രക്ഷപ്പെട്ടു. പക്ഷെ ആ ജോലി ഹെൽത്ത് ഇൻസ്പെക്ടർ തന്നെയായിരുന്നു, കുവൈത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, US Army ഇതിനായിരുന്നു. അത് പോയി, പിന്നീട് തിരിച്ച് കുറേ വെയിറ്റ് ചെയ്തു. അതിന്റെ ഇടയിലാണ് യൂണിവേഴ്സൽ കോളേജിൽ ഒരു 6 വർഷം അധ്യാപകനായിട്ട് 2002 മുതൽ ഉണ്ടായിരുന്നു. തില്ലങ്കേരി YC കോളേജിൽ ഉണ്ടായിരുന്നു, കാക്കയങ്ങാട് എക്സലന്റ് കോളേജിൽ, പിന്നെ യേച്ചൂർ നളന്ദ കോളേജ്, പുന്നാട് പ്രഗതിയിൽ, അങ്ങനെയുള്ള ഒരു ദിവസം തന്നെ 3 കോളേജിലൊക്കെ ഉണ്ടായിരുന്നു.
2: ഒരുപാട് ശിഷ്യ ഗണങ്ങൾ
1: അവേഴ്സിലായിരുന്നു. പക്ഷെ
2: ആ സമയത്ത് ഈ പറഞ്ഞ നാടമണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു.
1: അതെന്താ ഞാൻ പറഞ്ഞല്ലോ, കേരള കോളേജിൽ അധ്യാപകർക്ക് മാർച്ചിൽ ശമ്പളം കഴിഞ്ഞാൽ ഏപ്രിലും മെയ്യും ജൂണിലില്ല, ജൂലൈയിലാണ് കിട്ടുക. കാരണം ജൂണ് വർക്ക് ചെയ്തും ജൂലൈയിലേ കിട്ടും.

0: പെട്ടെന്ന് കൂടെ പോയി കഴിഞ്ഞാൽ ഒരു 100-300 അത് കിട്ടും. എന്തെങ്കിലും പണിക്ക് പോകും. പിന്നെ ഇടയ്ക്ക് കണ്ടക്ടറായി, നമ്മുടെ റഹ്മാനിയ ബസ്സിലെ കണ്ടക്ടർ, കോളാരി റഹ്മാനിയ ബസ്സിലെ കണ്ടക്ടർ, അങ്ങനെ മാലൂര് ബസ്സിലെ, അങ്ങനെ കുറച്ച്.
1: നമ്മള് ഒരു കാലത്ത് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, ആ അധ്യാപകൻ തന്നെ നാട്ടിലൊരു നാടൻ പണിക്കാരനായിട്ട് വരുമ്പോ അത് കാണുന്ന ശിഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു
0: അതിലും ഒരു അവസ്ഥയുണ്ട്. ഞാൻ നാഷണൽ കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു, അമ്പലം റോഡിൽ നാഷണൽ കോളേജ്. അപ്പൊ അവിടുന്ന് ക്ലാസ്സിലെടുത്ത് കഴിഞ്ഞപ്പം ഏട്ടൻ പറഞ്ഞു, ഒരു കിണർ വഴിയുണ്ട്, കിണർ വഴിക്ക് കൂലി കൂടുതലാണ്. നാടൻ പണിക്ക് അന്ന് കിട്ടുന്ന 23 രൂപ 25 രൂപയാണ്. കിണർ വഴിക്ക് ഏതത് 40 കിട്ടും, ഫുഡും കിട്ടും. ഇത് നൈറ്റ് ഫുഡ് നൈറ്റ് വരെ ഉണ്ടാകും. ഞാനും എൻ്റെ രാധേഷ്ണേട്ടനും വേറൊരു ഭാസ്കരാട്ടെ, ഞങ്ങളെല്ലാം കൂടി ഈ ചാപ്പ ആ ഭാഗത്താണ് പോകുന്നത്,
1: വെള്ളിലോട്
0: വെള്ളിലോട്. ഒരു അന്തേട്ടനുണ്ട്, ചള്ളന്തേട്ടൻ എന്നും പറയുന്നത്. ആ വീട്ടിൽ കിണർ കുഴിക്കാൻ പോയി പോയി. അപ്പൊ കിണർ ആദ്യത്തെ ദിവസം പോയപ്പോ ഞാൻ ആദ്യം മുകളിൽ നിൽക്കൂല, താഴെ നിൽക്കുക, കുഴിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കുഴിച്ച് അന്ന് കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം ഏകദേശം 11 മണിയായപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു വെള്ളം വേണം എന്ന് പറഞ്ഞു. ഏട്ടൻ മുകളിൽ നിന്ന് പറഞ്ഞു വെള്ളത്തിന് പറഞ്ഞു. ഏട്ടനെ വീട്ടിൽ മാറിയതാ, വെള്ളം കൊണ്ടെത്തിരുന്ന് നാഷണൽ പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ മുകളിലോട്ട് നോക്കി കുട്ടീനെ കാണുന്നു, കിണർ അധികം ആഴായിട്ടില്ല, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 അടി ഈ കൊച്ചിനെ കാണുന്നു. ഭാഗ്യത്തിന് ഞാൻ തലയിൽ കെട്ടീന്, പിന്നെ ഒരു കുട്ടിയും പ്രതീക്ഷിക്കില്ല ഈ മാഷ് പണിക്ക് വരുന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ എട്ടിനെ വെച്ച ലാഭമാണ്, കാരണം കരാറെടുക്കുമ്പോൾ ഞാൻ ഒരുപാട്
1: പണിയെടുക്കും.
0: അപ്പൊ ആ രീതിയിൽ കുറെയെല്ലാം പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ രാമ അന്നൊക്കെ ഈ കുട്ടികളായാലും അതവർ ആ ഒരു ത്രില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും എനിക്ക് സങ്കടം തോന്നില്ല. ഇപ്പോഴും ഞാനിപ്പോ ഒരു സ്കൂൾ മാനേജറാണ്. ഞാന് ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഇപ്പൊ എന്റെ വീട്ടിലെ വർക്ക് മോനിപ്പോ ഇല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്, അതൊന്നും ഞാൻ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അങ്ങനെയാണ് മാഷും ഞാനും ഈ ഒരു കോഴ്സിലേക്ക്, ആ ജോലി കിട്ടാത്തപ്പോ ഇത് ഇന്റർവ്യൂ കഴിഞ്ഞു, എനിക്ക് വിസ വന്നു, പക്ഷെ കോൺട്രാക്ട് വന്നില്ല. അത് കാത്തു നിന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹർത്താൽ ദിവസം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. അതൊരു പത്രവാർത്തയായിട്ട് വന്നതായിരുന്നു, നമ്മുടെ മനോരമയിൽ എൻ്റെ ഒരു വാർത്ത, ഒരു സ്റ്റോറിയായിട്ട് വന്നതായിരുന്നു.
1: എന്തത്?
0: ഞാനൊരു ദിവസം യൂണിവേഴ്സിറ്റി നിന്ന് കോളേജിൽ വിട്ടു പോകുന്ന സമയത്ത് ചാവശ്ശേരിയിൽ നിന്ന് ഒരു കഷ്ണിയായ ഒരാൾ കൈ നീട്ടി ബൈക്കിന്. അപ്പോൾ അത് ഒരു ഹർത്താല ദിവസമാണ്. ഞാൻ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു 21 ഓടിയായിരുന്നു. പുള്ളി പറഞ്ഞു ഞാനും ഓടിയല്ലോ. ഒരു അസീസ് പറഞ്ഞ ആളായിരുന്നു പുള്ളി. ചാവശ്ശേരിയിൽ നിന്ന് 21 എത്തുന്ന സമയം വരെ എൻ്റെ പേരും ഞാൻ എന്താണെന്ന് ചോദിച്ചു. പുള്ളി സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നടുവനാടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താമസിക്കുന്ന നടുവനാട് കുറച്ചും കൂടി മുകളിലാണ്. അങ്ങനെ പരിചയപ്പെട്ട് പുള്ളി പറഞ്ഞു എനിക്ക് ഒരു വിസയുണ്ട് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ജീവിതത്തിൻ്റെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ അവിടെ കഴിഞ്ഞിട്ടില്ല, നിന്ന് കമലേച്ചി കണ്ടിട്ടില്ല, അടുത്ത് എൻ്റെ ജീവിതം ഓപ്പൺ ചെയ്യുന്ന അവിടെയാണ്. അബി അസീസ് കെ.വി. അബ്ദുൽ അസീസ്, അദ്ദേഹം ഒരു പരിചയമില്ല, എന്നോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് ഇരിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ത്രില്ലായി, ഇയാൾ ആരാ എന്താണെന്നറിയില്ല. പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ സൗദിയിലൊരു കമ്പനിയിൽ ജോലിയുണ്ട്, നിങ്ങൾക്ക് വേണം അങ്ങോട്ടേക്ക് വരാം. ഞാൻ എന്നും ആലോചിച്ചില്ല, സമ്മതിച്ചു. മൂന്നാമത്തെ ദിവസം പുള്ളി പോന്നു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർനാഷണൽ കോൾ, അന്നത്തെ ഒരു മൊബൈലൊക്കെ വളരെ അപൂർവമായൊരു അങ്ങനെ വിളിച്ചു. അത്യാവശ്യം ഇംഗ്ലീഷ് അധ്യാപകനായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റി. അങ്ങനെ ബോംബെ വഴിയാണ് സൗദിയിലെത്തുന്നത്. അവിടെ ഒരു കഥയുണ്ട്. ഞാനിത് ഈ കഥ മാഷിനോട് പറഞ്ഞപ്പോൾ മാഷ് ഞാനും കുറേ സമയം കയറേണ്ടി വന്നു. 2008 ഒക്ടോബർ 6 യൂണിവേഴ്സിറ്റി ഞാൻ ഇറങ്ങുന്നത്, ഒരു വ്യാഴാഴ്ച. യൂണിവേഴ്സിറ്റി സാലറി എല്ലാ ദിവസവും 7-ാം തീയതിയാണ്. അപ്പോൾ 6-ാം തീയതി പോകുന്നതുകൊണ്ട് 500 രൂപ അവിടെ പിടിച്ചു വെച്ചിട്ടാണ് എൻ്റെ ശമ്പളം തന്നത്. കാരണം നമ്മുടെ സാലറിക്ക് ഡേറ്റിന് മുന്നേ നമ്മുടെ ശമ്പളം വാങ്ങുമ്പോൾ 500 പിടിച്ചു വെക്കും. അത് 500 എന്നല്ല, അതൊരു ഒരു അഡ്വാൻസ് അത്രയും. അതിപ്പോൾ ഏത് സ്ഥാപനമായി കഴിഞ്ഞാൽ ഫുൾ സാലറി റിലീസ് ചെയ്യില്ല. ഞാനതും കൊണ്ടാണ് പോയത്. ബോംബെ പോയി, അവിടെ എത്തി, അവിടെ നിന്ന് എന്നോട് പറയുന്ന സൗദിയിലേക്കാണ്, എന്താണ് ജോലി, എന്തിനാണ് പോകുന്നത്, ആരാണ് എന്നെ കൊണ്ടുവന്നത് എന്നും അറിയാതെ ഞാൻ പോകുന്നത്. ഈ അസീസ്ക എൻ്റെ നാട്ടുകാരൻ മാത്രം. അസീസിൻ്റെ ജോലി എന്താണ്, അസീസും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും ഒന്നും അറിയില്ല. ഞാനവിടെ ബോംബെയിലെത്തി, പിറ്റേന്ന് വൈകുന്നേരം ബോംബെയിൽ നിന്ന് ബഹറിലേക്ക് എത്തിപ്പെടുന്നു. ഞായറാഴ്ച
2: ചെറിയൊരു ആട് ജീവിതം ഇവിടെ ഉണ്ട്.
1: ശരി,
0: ബഹറിലേക്ക് എത്തിപ്പെട്ടു. ബഹറിന്ന് ബസ് വഴിയാണ് സൗദിയിലേക്ക് പോകുന്നത്. 2008 ഒക്ടോബർ 10 രാവിലെ ഞാൻ ബഹ്റിൻ കോസ്വേ, അതായത് ബഹ്റിൻ ഇപ്പോൾ നമ്മുടെ ഫേമസ് ആണ്, ഞാൻ ഡെയിലി പോയിട്ട് വരുന്നതാണ്. ആ പാലം കടന്നിട്ട് അവിടെ എത്തുമ്പോൾ എന്നെ ഒരാൾ ഒന്ന് റിസീവ് ചെയ്തു, റോക്കി എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്തു. തിങ്കളാഴ്ച രാവിലെ എന്നെ ഒരു റൂമിലേക്ക് കൊണ്ടാക്കി, എന്നോട് പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കണം, നിങ്ങളുടെ ബോസ് വന്ന് എടുക്കുന്നു. അപ്പോഴാണ് ഒരു സാൻഡ്വിച്ച് എന്ന സാധനം ഞാൻ കാണുന്നത്, ഒരു കടലാസ് പൊതിഞ്ഞ സാധനം. ഇങ്ങനെ നമ്മൾ അന്ന് 2008 സാൻഡ്വിച്ച് ഒന്നും ഇല്ലല്ലോ, നമുക്കൊന്നറിയില്ലല്ലോ. അപ്പോൾ ഈ സാധനം ഇയാൾ തിന്നുന്ന പോലെ ഞാൻ തിന്നു, കടലാസ് പൊതിച്ചിട്ട് ഇങ്ങനെ പൊച്ച് കളഞ്ഞിട്ട്. ഞാൻ വിചാരിക്കും പിന്നെ ഇത് പൊതിയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് കഴിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, റോക്കി പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്നു, ഒരാൾ വന്ന് കൂട്ടു. തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, ഒരു മാൻ പവർ ക്യാമ്പാണ്, ഒരു ക്യാമ്പിൻ്റെ ഉള്ളിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്കിതൊന്നും അറിയില്ല, AC ഓണാക്കാമോ എനിക്കറിയില്ല, എന്ന് AC കാണുന്നുണ്ട് പക്ഷെ അറിയില്ല. അപ്പോൾ എന്നോട് വൈകുന്നേരം ഒരാൾ വരും എന്ന് പറഞ്ഞു. വൈകുന്നേരം ഒരാളില്ല, പിറ്റേന്ന് ഒരാളില്ല, അതിൻ്റെ പിറ്റേന്നും ആളില്ല.

0: മൂന്ന് ദിവസം മുഴുപട്ടിണി
1: മുഴുപട്ടിണി
0: മുഴുപട്ടിണി എനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. വാതിലടച്ച്, അതൊരു ക്യാമ്പാണ്. എന്നോട് അസീസ്ക പറഞ്ഞിരിക്കുന്ന ചില സൗദികളാണ് അവിടെ കയറട്ട് എങ്ങനെയാണെന്നറിയില്ല. അതുകൊണ്ട് പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ എത്തുന്നതിന് മുന്നേ അസീസ് ഖാനെ ഞാൻ വിളിച്ചിനായിരുന്നു. പിന്നെ എനിക്ക് വിളിക്കാനുള്ള അവസരമില്ല, കാരണം ബോംബെയിൽ നിന്ന് ഞാൻ കയറുമ്പോൾ വിളിച്ചിനായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് വിളിക്കാൻ, കാരണം നമ്മളെ കട്ടായത്. എൻ്റെ കയ്യിൽ ശ്രീന തന്ന അച്ചാറുണ്ട്, കുറച്ച് ബിസ്ക്കറ്റിലുണ്ട്. ഇത് കഴിക്കാനും തോന്നുന്നില്ല, കാരണം ഒന്നുമില്ല, ഭക്ഷണമില്ല. പിന്നെ തൊട്ടടുത്തൊരു പൈപ്പുണ്ട്, ആ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ഉപ്പ് ഉള്ളായിരുന്നു. പിന്നെ ഒരു മാൻ പവർ എന്ന്, ഞാൻ സാധാരണഗതിയിൽ കുറേ ആൾക്കാർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊരു പ്രൊജക്റ്റ് ഉള്ളതുകൊണ്ട് ഈ മാൻ പവർ ആൾക്കാരെല്ലാം പോയത്, ആരുമില്ല. മൂട്ട ഒരു ഭാഗത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല, കരച്ചിൽ വരുന്നു. അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ മറ്റേത് പോകുന്നു. ഏത്? ആത്മഹത്യ. അവിടെ മാറുകയില്ല, അവിടെ ഒരാളോട് പറയാനില്ല, കാരണം അവിടെ നാട്ടിലാണെങ്കിലൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുമില്ലല്ലോ. അവസാനം ഞാൻ ഈ ചിങ്കു ഷീറ്റിട്ട ഒരു ഷെഡിൻ്റെ അകത്താണ് താമസിക്കുന്നത്. തുണി വെച്ച് വലിക്കാൻ നോക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു. പിന്നെ അസീസ്ക്ക് എന്നോട് കാര്യം പറഞ്ഞു, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടുത്തെ റോഡെന്ന് പറഞ്ഞാൽ മൂന്ന് ലൈനാണ്. ഫസ്റ്റത്തെ ലൈന് സ്പീഡ് കുറവായിരിക്കും, സെക്കൻഡ് സ്പീഡ് കൂടും, മൂന്നാമത്തെ ഭയങ്കര സ്പീഡായിരിക്കും. അപ്പോൾ അഥവാ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റത് കിട്ടില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. എനിക്ക് തോന്നി ഇതേ പറ്റും. ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ മതിലെടുത്ത് ചാടി. ഈ ക്യാമ്പിൻ്റെ മതിൽ ആദ്യം കുറേ അടിച്ചു ഞാൻ, ഒച്ചപ്പാടാക്കി ശബ്ദം കേട്ടപ്പോൾ സൗദികളെന്തൊക്കെ ഒച്ചപ്പാടാക്കി. ഞാൻ മതിലെടുത്ത് ചാടിയിട്ട് കരഞ്ഞുകൊണ്ട് പോകും. കരഞ്ഞുകൊണ്ട് എനിക്ക് വേണം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല. എല്ലാവർക്കും നന്മ വേണ്ടി ചെയ്യാൻ വേണ്ടി മാത്രം നിന്നൊരാൾ, മീൻസ് അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൈത്രി എന്നുള്ള സംഘടനയിൽ കൂടി നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ, റോഡും പാലവും പഠിപ്പിക്കലും എല്ലാം ചെയ്തു. അങ്ങനത്തെ എനിക്ക് ഈ ഒരു ഗതി വന്നപ്പോൾ ഞാൻ കണക്കൂട്ട് ചെയ്താലും പോട്ടെ, ഇതായിരിക്കും എൻ്റെ. അതിൻ്റെ ഇടയിലാണ് നടുവനാട് കുറുവന്തേരി അമ്പലത്തിൻ്റെ കൂട്ടിക്കിടന്ന അമ്പലം പ്രതിഷ്ഠ നടക്കാതൊരമ്പലത്തിൽ പ്രതിഷ്ഠയൊക്കെ നടത്തി നിർത്തിയിട്ട് പോകുമ്പോൾ ഭഗവാനോടുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടു പോയി. ഒരു കാര്യമാണ്, നാട്ടിൽ മരിച്ചാൽ നാട്ടിലെങ്കിൽ ഉണ്ടാവുമല്ലോ, ഇത് ഏതോ ഒരു നാട്ടിലല്ല. മുത്ത മോനിപ്പിച്ച് ആ സമയത്ത് എനിക്ക് തോന്നുന്നൊരു രണ്ടാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുന്നത്, രണ്ടാം മൂന്നാം ക്ലാസ്സിൽ.
1: കല്യാണം കഴിഞ്ഞതിന് ശേഷം
0: കല്യാണം കഴിഞ്ഞാൽ പോകുന്നത്.
2: ജീവിത വഴികളെക്കുറിച്ച്, ജീവിതത്തിലെ ഉയർച്ചകളെയും താഴ്ചകളെയും കുറിച്ച് ചില പാഠങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സംസാരിച്ചത് നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് എടവനയും ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരും. തുടർഭാഗം കേൾക്കാം അടുത്ത ദിവസം ജനകീയത്തിൽ. ജനകീയം.
3: എല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10-ലധികം പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140, 7225900018.
4: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
7: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
8: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
4: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
8: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ.

0: ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കൊറേ നാളായി അവരെ കണ്ടിട്ട്.
0: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി ഏക്കെ മുട്ടസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
0: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
0: ആ പിന്നെന്നാ?
3: പെട്രോൾ, ഇലക്ട്രിക്, ടിവിഎസ് വാഹനങ്ങൾക്ക് എകെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറാനെതിരെ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കി അമേരിക്ക. ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തുനിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. നാളെ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമിടും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും ഈ അന്താരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം ചേരുന്നത്. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഫ്രാൻസ്, എക്വഡോർ, സ്ലോവാക്യ, സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീ എസ് ജയശങ്കറാണ് നയിക്കുന്നത്. ഈ മാസം 26 പൊതുസഭയിൽ അദ്ദേഹം ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ച് ഇന്ത്യയും കാനഡയും. നിർദ്ദിഷ്ട വ്യാപാര കരാറിനായുള്ള 5th ചർച്ച 5 ഒക്ടോബർ ആരംഭിക്കും. 4th ചർച്ച കഴിഞ്ഞ ആഴ്ച നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. ഉഭയകക്ഷി ബന്ധത്തിൽ വരുന്ന 90 ദിവസങ്ങൾ നിർണായകമായേക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Both sides have resolved to fast track negotiations. Our team is now slated to go for the 5th round. As the progress is taking shape, the speed of negotiations with Canada is also improving. The next 90 days should be a very defining period in the Canada-India relationship.
0: ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത മാസം 20 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇതോടെ ഇന്ത്യയിൽ നിന്ന് ന്യൂസിലൻഡിലേക്കുള്ള 100% കയറ്റുമതിയും നികുതിരഹിതമാകുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ചരക്ക് സേവന മേഖലകളിലെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനാണ് ഇരുരാജ്യങ്ങളും പരിശ്രമിക്കുന്നതെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് നിലവിലുള്ള 19 ട്രൈബ്യൂണലുകളെ 42 ഉയർത്തേണ്ടതുണ്ടെന്ന് കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. SIRമായി ബന്ധപ്പെട്ട 13 ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. രാജ്യത്തെ പ്രധാന വ്യവസായങ്ങളുടെ സംയോജിത സൂചിക കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 9 പ്രധാന മേഖലകളിൽ 5 എണ്ണത്തിലും വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സിമന്റ് ഉൽപ്പാദനം 12.5% വൈദ്യുതി ഉൽപ്പാദനം 11.6% വർദ്ധിച്ചു. ഇരുമ്പയിര്, ഉരുക്ക്, റിഫൈനറി എന്നിവയിലും വർധന രേഖപ്പെടുത്തി. എന്നാൽ രാസവളം ഉൽപാദനത്തിൽ 12.4% കുറവുണ്ടായി. പ്രകൃതിവാതകം, കൽക്കരി, അസംസ്കൃത എണ്ണ എന്നിവയിലും ഇടിവ് രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നിയന്ത്രിത പ്രവേശനമുള്ള അതിവേഗ ദേശീയപാതകളുടെ ആസൂത്രണത്തിനും രൂപകൽപ്പനയ്ക്കുമായി ദേശീയപാത അതോറിറ്റി പുതിയ മാർഗരേഖ പുറത്തിറക്കി. അതിവേഗ ദേശീയപാതകളുടെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ രാജ്യത്തുടനീളം ഒരേ മാനദണ്ഡങ്ങളും ഗുണനിലവാരവും ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി മുതൽ എല്ലാ 4-വരി 6-വരി ഗ്രീൻഫീൽഡ് ബ്രൌൺഫീൽഡ് ഹൈസ്പീഡ് ഇടനാഴികൾക്കും പുതിയ നിയമം ബാധകമായിരിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
3: ഡിജിറ്റൽ ഭരണ നിർവഹണം, നിയന്ത്രണങ്ങളുടെ ലഘൂകരണം, വിശ്വസ്ത ഭരണം എന്നിവയിലൂടെ ഇന്ത്യയുടെ ബിസിനസ് അന്തരീക്ഷത്തിൽ വിപുലമായ പരിഷ്കാരങ്ങളാണ് ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് നടപ്പിലാക്കുന്നത്. ഇതിലൂടെ വായ്പാ സൌകര്യം, ലളിതമായ നികുതി സംവിധാനങ്ങൾ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തെ വ്യവസായം ആരംഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വേഗത്തിലാക്കി. ഡിജിറ്റൽ ലോജിസ്റ്റിക് പരിഷ്കാരങ്ങൾ, സംയോജിത വ്യാപാര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ വിപണികൾ തമ്മിലുള്ള ബന്ധിപ്പിക്കൽ മെച്ചപ്പെടുത്തി. ലോകബാങ്കിന്റെ ഡൂയിംഗ് ബിസിനസ് റിപ്പോർട്ട് പോലുള്ള ആഗോള വിലയിരുത്തലിൽ 142 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 5 വർഷം കൊണ്ട് 63 സ്ഥാനത്തേക്ക് ഉയർന്നു. വിദേശ നിക്ഷേപകരുടെ വർധനവും ആഗോള റാങ്കിംഗിലെ ഇന്ത്യയുടെ മുന്നേറ്റവും രാജ്യത്തെ വ്യവസായ മേഖലയിലെ മാറുന്ന കാഴ്ചകൾക്ക് തെളിവാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അമേരിക്ക. അന്താരാഷ്ട്ര സാമ്പത്തിക വാണിജ്യ ശൃംഖലകളിലേക്കുള്ള ഇറാന്റെ പ്രവേശനം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് നീക്കം. സാമ്പത്തിക ഉപരോധം മൂലം നാളെ മുതൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഇറാനിയൻ വ്യോമയാന കമ്പനികളുടെയും പ്രവർത്തനം നിർത്തിവയ്ക്കേണ്ടി വരുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഒരു അമേരിക്കൻ വാർത്താ ചാനലിനോട് പറഞ്ഞു. അതേസമയം 81st UN പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കൻ ഇന്ന് ന്യൂയോർക്കിലേക്ക് പോകുമെന്ന് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ സാഹചര്യം സംഘർഷഭരിതമായി തുടരുകയാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു. വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡലിനായുള്ള കലാശപോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കും. ഇന്നലെ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഹിമാൻഷു ധില്ലൻ വെള്ളിയും രുദ്രാംഗ്ഷ് പാട്ടീൽ വെങ്കലവും നേടി. ഈ വിഭാഗത്തിൽ ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി മെഡൽ കരസ്ഥമാക്കി. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും.

സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ മൂന്നാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തുനിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്നേഹസ്വാഗതം. ജിനേഷ് കേളോത്തിന്റെ മേഘരൂപങ്ങൾ എന്ന നോവലിനെ കുറിച്ചുള്ള അവലോകനം കേൾക്കാം. അവതരിപ്പിക്കുന്നു നന്ദാത്മജൻ കൊതേരി.
2: തീഷ്ണമായ ജീവിത അനുഭവങ്ങൾ തീർത്ത ഒരു കുടുംബത്തിന്റെ ശിഥിലമായ കഥ വായനക്കാരോട് പറയുകയാണ് ജിനേഷ് കേളോത്ത് എഴുതി കരളി ബുക്സ് പ്രസിദ്ധീകരിച്ച മേഘരൂപങ്ങൾ എന്ന പ്രഥമ നോവലിലൂടെ ഗ്രന്ഥകാരൻ. സ്വരൂപ് എന്ന ചെറുപ്പക്കാരന്റെ ജയിൽ ജീവിതത്തിൽ തുടങ്ങുന്ന നോവലിൽ സാഹിത്യപരമായ തന്റെ കഴിവുകൾ എഴുത്തിലൂടെ ഗ്രന്ഥകർത്താവ് വിവരിച്ചു പോകുന്നുണ്ട്. ജീവിതത്തിന്റെ അതിരിൽ പണിത പ്രത്യാശകളുടെ ശ്മശാനമാണ് ജയിൽ എന്ന് സ്വരൂപ് എന്ന മനുഷ്യനിലൂടെ എഴുത്തുകാരൻ ഉപമിക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും അറിയാനാവാതെ കഴിയേണ്ടി വരുന്ന അപൂർവമായ അക്ഷാംശമാണ് തടവറ എന്നും ഗ്രന്ഥകാരൻ എഴുതി ചേർത്തിട്ടുണ്ട്. ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് ഏതു മനുഷ്യനും തൻ്റെ കടന്നു വന്ന ജീവിത പടികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് എന്ന യാഥാർത്ഥ്യം എഴുത്തുകാരൻ വിവരിക്കുമ്പോൾ ആ സാഹിത്യ ഭാഷ വളരെ മനോഹരമായി തോന്നുന്നു. മനുഷ്യൻ എത്തിപ്പെടുന്ന മഹാശൂന്യതയുടെ മുനമ്പിൽ നിൽക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ പഴയ പുസ്തകങ്ങൾ ഒന്ന് മറച്ചു നോക്കാനും വായിക്കുവാനുമുള്ള ഇടവേളകൾ ലഭിക്കുക എന്ന് പുസ്തകം വായിക്കുന്ന വായനക്കാരനെ ഒരു വേള ചിന്തക്ക് വകൾ നൽകാതിരിക്കില്ല. അങ്ങനെ ജീവിതത്തെ കാണുന്ന അവസരത്തിൽ ജീവിതയാത്രകളിൽ കടന്നു വന്ന ദുർഘടങ്ങൾ, കാഴ്ചകൾ, അനുഭവ രേഖകളുടെ വളവും തിരിവും തുടങ്ങിയവ തെളിഞ്ഞു കാണുമ്പോൾ ഗൃഹാതുരതയുടെ സമ്പത്ത് അത് എത്രമാത്രമാണെന്ന് വകതിരിവുണ്ടാവുമെന്നും തെറ്റും ശരിയും എന്നത് ചിന്തിക്കുവാനുള്ള സ്ഥാനത്തേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നതും ഇത്തരം അവസ്ഥയിലായിരിക്കാമെന്നും ഗ്രന്ഥകാരൻ പറഞ്ഞു പോകുന്നുണ്ട്. സ്വരൂപ് എന്ന ചെറുപ്പക്കാരനും മേഘ എന്ന നാട്ടുമ്പുറത്തുകാരി പെൺകുട്ടിയുടെയും പ്രണയ നിമിഷങ്ങളെ വായനക്കാരിലേക്ക് എത്തിക്കുന്ന മനോഹരമായ എഴുത്തിലൂടെ ഒന്നാം അധ്യായം വായിക്കുമ്പോൾ ആകാശരൂപങ്ങളെ, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പേരായ മേഘരൂപങ്ങൾ പോലെ ഓരോ മനുഷ്യർക്കും ആ രൂപങ്ങൾക്ക് തൻ്റെ സ്വപ്നങ്ങളെ ചേർത്തുകൊണ്ട് സിംഹാസനം പണിയാമെന്ന് തോന്നാവുന്ന വിധത്തിൽ വായനക്കാരെ കൊണ്ട് എത്തിക്കുകയാണ് എഴുത്തുകാരൻ. പൂനിലം എന്ന ഉൾനാടൻ ഗ്രാമത്തിലൂടെ കഥ രണ്ടാം അധ്യായത്തിൽ കടക്കുമ്പോൾ ഗ്രാമഭംഗികളും ഗ്രാമഭംഗികൾക്കുണ്ടാവുന്ന പരിണാമ വടിവുകളും വിവരിച്ചുകൊണ്ട് തൻ്റെ ഗ്രാമത്തിൻ്റെ ആകെ തുകയായ അധ്യായം എഴുത്തുകാരൻ വളരെ ഭംഗിയായി എഴുതി ചേർത്തിട്ടുണ്ട്. വയലേലകൾ പരിശീലിപ്പിച്ച ഋതുരാഗം മുഴങ്ങുന്ന മാധുര്യമോറുന്ന കാവ്യപ്രവാഹത്തിൻ്റെ സ്വരമാറ്റൊലികൾ ഗ്രാമഹൃദയത്തിൽ മൂളിക്കൊണ്ടിരിക്കുന്നു എന്ന കാവ്യഭാവന വളരെ മനോഹരമാണ്. ഇത്തരത്തിലുള്ള സാഹിത്യ ഭാഷകൾ ഏറെ കടന്നു പോകുന്നു വായനയിൽ ഉടനീളം. കുട്ടിക്കാലത്തെ വിനോദങ്ങൾ, കളിതമാശകൾ, ഓടിക്കിതക്കാറുള്ള ബാല്യത്തിൻ്റെ കളിത്തട്ടിൽ ഏതേതു തരം കളികൾ, ഗോട്ടിയും കാൽപ്പന്തും തലമപ്പന്തും ഇട്ടിയും കോലും കൊത്തം കല്ലും ലുട്ടിയും സാറ്റും കബഡിയും തുടങ്ങി നൂൽപ്പട്ടങ്ങൾ പറത്താവുന്നതും കടലാസു തോണികൾ, വിമാനങ്ങളും ആ ദേശത്തിൻ്റെയും ജലാശയങ്ങളെയും പുളകമണിയിച്ചു എന്നത് വായിക്കുമ്പോൾ ഒരു വേള വായനക്കാരൻ തൻ്റെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോകും. ആ ദേശത്തിൻ്റെ ആത്മകഥയിൽ ദശകങ്ങൾക്ക് മുമ്പേ ആരൂഢം ഉറപ്പിച്ച തറവാടുകളിൽ ഒന്നായിരുന്നു സ്വരൂപ് എന്ന കഥാനായകൻ്റെ മുത്തച്ഛനായ കുഞ്ഞനന്ദൻ പണിത കിഴക്കേ കുനിയിൽ വീടും. നാട്ടിലെ ഏതു കാര്യത്തിലും മുൻനിരയിൽ ഉണ്ടാകുന്ന പൗരപ്രമാണിയായ കുഞ്ഞനന്ദൻ്റെ കുടുംബചരിത്രം പറയുമ്പോൾ തിരിച്ചറിയാത്ത ഏതോ മാരക രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട് 3-4 വർഷം പിന്നീട് മുമ്പ് മരണപ്പെട്ട കുഞ്ഞനന്ദൻ്റെ മൂത്ത പുത്രനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പാരമ്പര്യമായ ഒരു രോഗാവസ്ഥയിൽ ചില നാട്ടുവൈദ്യന്മാർ വിധിയെഴുതുമ്പോൾ കുഞ്ഞനന്ദൻ്റെ രണ്ടാമത്തെ പുത്രനായ അനന്തപത്മനാഭൻ്റെ മകനായ സ്വരൂപിലേക്ക് കഥ എത്തിച്ചേരുന്നു. സ്വരൂപിൻ്റെ കളിത്തോഴിയായ മേഘയുടെ വരവോടെ കഥയ്ക്ക് കാവ്യാത്മകമായ പരിവേഷം പകരുകയാണ്. ഒരു ഗ്രാമത്തിലെ സാംസ്കാരിക നിലയമെന്ന് വിശേഷിപ്പിക്കാവുന്ന വായനശാലയിലെ സാംസ്കാരിക വേദിയിൽ കൂടിയാണ് ആ ഗ്രാമത്തിലെ ബാല്യങ്ങളെ കഴിവുറ്റവരാക്കി മാറ്റുന്നത് എന്ന് നമുക്കേവർക്കും അറിയാം. അത്തരത്തിൽ പൂനിലം ഗ്രാമത്തിലെ വായനശാലയിലെ വാർഷിക പരിപാടിയിലാണ് സ്വരൂപും മേഘയും ആദ്യ സംഗമമെന്ന അരങ്ങേറ്റം കുറിക്കുന്നതും. അരങ്ങിലും അണിയറയിലും കണ്ടുമുട്ടലിൻ്റെ സുന്ദരമായ അവസരങ്ങൾ സംജാതമാക്കുന്നതും അവർക്കിടയിൽ പ്രണയരാശി കടന്നു വരുന്നതും അതേ അവസരത്തിൽ തന്നെ. പിന്നീട് പ്രകൃതി പോലും കൊതിച്ചു പോകുന്ന അവരുടെ പ്രണയമഴയിൽ നനഞ്ഞുകുതിരുന്ന രംഗങ്ങൾ വർണ്ണിക്കുന്ന മനോഹരമായ എഴുത്തിൽ ഒട്ടേറെ സാഹിത്യ ഭാഷകൾ വായനാസുഖം നൽകുന്നുണ്ട്. അന്നനടയുടെ അനലംകൃതമായ ചന്തം അഴിഞ്ഞുകിടന്ന മുടിഭാരം അരക്കെട്ടിനോട് ചേർന്ന് പെണ്ടൂല ദോലനം നടത്തുന്നത് അവൻ്റെ ദൃഷ്ടിയിൽ ഒരു ഊഷ്മള ചിത്രമായി പതിഞ്ഞു തുടങ്ങിയ എഴുത്തുകൾ അതിലൊന്നു മാത്രം. അത്തരത്തിൽ അരങ്ങിലും അണിയറയിലും അവർ ആടിത്തീർത്ത വേഷപ്പകർച്ചകളിലൂടെ ഓർമ്മകളിൽ യുവമുദിനങ്ങളുടെ പ്രണയം പൂത്തുലയാൻ തുടങ്ങുകയാണ്. നിഗൂഢവും രഹസ്യാത്മകവുമായിരുന്ന ഹൃദയ വ്യവഹാരങ്ങളാൽ പ്രണയിനികൾ നടത്തുന്ന ഓരോ നീക്കവും കണ്ണും കാതും കൂർപ്പിച്ച് ഒപ്പിയെടുക്കുവാൻ നിതാന്ത ജാഗ്രതയായ ശ്രദ്ധാലുക്കൾ ഉണ്ടാവുമെന്നതും അത് വള്ളിപുള്ളി ചേർത്ത് വർണ്ണം കൊടുത്തും അരമന രഹസ്യമാണെങ്കിലും അങ്ങാടിയിൽ പാട്ടാക്കുവാനും അധിക നേരം വേണ്ട എന്നും സ്വരൂപിൻ്റെയും മേഘയുടെയും കാര്യത്തിലും ഊന്നിലെത്ത് സംഭവിക്കുന്നു. സ്വരൂപിൻ്റെ വീട്ടിലും കാര്യങ്ങൾ അറിയുകയും അച്ഛനായ അനന്തപത്മനാഭൻ സ്വരൂപിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അവിടെ രണ്ട് കുടുംബങ്ങളുടെ സംഗമവേദിയാവുകയാണ്. രഹസ്യമായി പൂത്തുരഞ്ഞ അനുരാഗ വസന്തത്തിന് വൈതരണികളില്ലാതെ സായുജ്യമാവുന്നു. പൂനിലം ഗ്രാമത്തിനും ഗീതം ചാർത്തിയ രണ്ട് ഹൃദയങ്ങളിൽ വിരിഞ്ഞ മഴവില്ലുകൾ വിളക്കിച്ചേർത്തൊരു പൂർണ്ണ വർണ്ണവൃത്തം ആ ദേശത്ത് വിരിഞ്ഞു എന്നാണ് ആ രംഗത്തിന് കഥാകൃത്ത് എഴുതി ചേർത്തത്. അത് വളരെ വായനാസുഖം നൽകുന്നുമുണ്ട്. അവരുടെ അനുരാഗവല്ലരിയിൽ പൂവിട്ടുകൊണ്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നിടുമ്പോൾ പുതിയൊരു ജീവചൈതന്യത്തിൻ്റെ ലക്ഷണങ്ങൾ സ്വകാര്യ വിശേഷങ്ങളായി അറിയാൻ തുടങ്ങുന്നു. കാത്തിരിപ്പുകളെ സ്വാർത്ഥകമാക്കും വിധം ആഹ്ലാദത്തിൻ്റെ പൂമരം ചില്ലകൾ വിരിച്ചു നിന്നപ്പോൾ അശനിപാദം പോലെ സ്വരൂപിൻ്റെ ജീവിതത്തിൽ പൈശാചികമായ സമയരാശി നങ്കൂരമിടുകയാണ്. ഒരാൺകുഞ്ഞിന് ജന്മം നൽകി മരണമെന്ന വാക്കിൽ തൻ്റെ നാമം വിളക്കിച്ചേർത്ത് അബോധത്തിൻ്റെ അതിരുകളില്ലാതെ അഗാധ ഗർത്തത്തിലേക്ക് മേഘ യാത്രയാകുന്നു. മനസ്സിൻ്റെ കിളിവാതിലൂടെ അനേകം മുഖഭാവങ്ങളോടെ ജന്മാന്തരങ്ങളുടെ ഉള്ളറകളിൽ നിന്ന് പറന്നുവന്ന മാലാഖയായി മേഘയുടെ രൂപവും സ്വരൂപിൻ്റെ ഉള്ളിൽ മാറുന്നു. ഹൃദയപ്രവാഹങ്ങളുടെ ചുഴിക്കയത്തിൽ തകർന്നു തുഴ നഷ്ടപ്പെട്ട ഒരു കൊതുമ്പുവള്ളമായി ഭ്രാന്തി പിടിച്ച തിരമാലയിൽ തീരം തൊടാതെ തലങ്ങും വിലങ്ങും ആടിയുരഞ്ഞ് തൻ്റെ ജീവിതം തകരുമെന്ന് ഭീതി സ്വരൂപിനെ മൂടുന്നു. കാലപ്രവാഹ തീരത്ത് പിറന്നു വീണ ആ കുഞ്ഞിനെ മേഘരൂപനെന്ന് കുട്ടിയുടെ മുത്തച്ഛൻ പേരു നൽകുന്നു. മേഘരൂപൻ്റെ വരവോടെ ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടുപോയ ഉല്ലാസ ചക്രവാളം വികസിച്ചു തുടങ്ങുകയാണ്. കുഞ്ഞിൻ്റെ പിച്ചവെപ്പിനൊപ്പം ജാപ്പകരുകളുടെ മാറിമറിയൽ അറിയാതെ സ്വരൂപിൻ്റെ കുടുംബദിനങ്ങൾ കടന്നുപോകുന്നു. പക്ഷേ പിന്നെയും ദുരന്തം ആ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. സ്വരൂപിൻ്റെ മകനായ മേഘരൂപൻ ഒരു വയസ്സ് പിന്നിടുമ്പോൾ ഒരുതരം മാരക രോഗത്തിൻ്റെ പിടിയിലാവുന്നു. കൊച്ചുകുട്ടികളിൽ ഒരു വയസ്സിനും മൂന്ന് വയസ്സിനും ഇടയിൽ പിടിപെടുന്ന അപൂർവമായ മോർക്കിയോ സിൻഡ്രോം എന്ന് ആധുനിക വൈദ്യശാസ്ത്രം വിശേഷിപ്പിച്ച രോഗമായിരുന്നു മേഘരൂപൻ എന്ന സ്വരൂപിൻ്റെ കുഞ്ഞിനെ പിടിപെടുന്നത്. പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയും വാക്ചാതുര്യവുമുള്ള ആ കുഞ്ഞ് രോഗത്താൽ അസഹ്യമായ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ശരീരമാസകലം വേദന കൊണ്ട് പുളയുന്ന മകൻ്റെ അവസ്ഥയിൽ നാലു വയസ്സ് പൂർത്തിയാകുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം അച്ഛനായ സ്വരൂപ് ഒരു തീരുമാനത്തിലെത്തുന്നു. മകൻ്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാതെ വേദനക്കും നിലവിളിക്കുമൊപ്പം നരകിക്കുന്ന ആ കുഞ്ഞു ജന്മത്തെ മരണത്തിലേക്ക് യാത്രയാക്കാനായി അയാൾ ഒരുങ്ങുകയാണ്. രാത്രിയാമം അടുത്ത ദിനത്തിലേക്ക് കടക്കവേ പാതിരാവിൻ്റെ കട്ടപിടിച്ച ഇരുട്ടിൻ്റെ വിടവിലൂടെ പൈശാചികമായ ഒരു ശക്തിയാൽ തലയണ കൊണ്ട് ആ കുഞ്ഞിൻ്റെ മുഖം അമർത്തി അയാൾ തൻ്റെ മകനെ വേദനയില്ലാതെ

0: ത്തേക്ക് യാത്രയാക്കുന്നു. പിറ്റേന്ന് നാടുണർന്നത് രോഗം മൂർച്ഛിച്ചു മരിച്ചെന്ന മട്ടിലുള്ള വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. ഇനിയും ആദ്യ യാത്ര തുടങ്ങിയിട്ടില്ലാതെ കുരുന്നിന്റെ അന്ത്യയാത്രക്കൊപ്പമായിരുന്നു അന്നത്തെ പ്രകൃതിയാകെ എന്ന് എഴുത്തുകാരൻ എഴുതി ചേർത്തത് വായിക്കുമ്പോൾ ഏതു മനസ്സും ഒന്ന് പിടഞ്ഞു പോകും. ഒടുവിൽ സ്വരൂപ് തന്റെ മകനെ താൻ കൊന്നതാണെന്ന് വെളിപ്പെടുത്തുകയും ജീവിതം തടവറക്കുള്ളിലേക്ക് ആവുകയും ചെയ്യുന്നു. അവിടെയും സ്വരൂപ് ഒരു തീരുമാനത്തിലെത്തുന്നു. മേഘരൂപന്റെ ജന്മദിനത്തിൽ മേഘയുടെയും മേഘരൂപന്റെയും ഓർമ്മ ദിനത്തിൽ സ്വരൂപിന്റെ ഓർമ്മ ദിനവും കൂടി എഴുതി ചേർത്ത് ജയിലിന്റെ കിളിവാതിലിൽ സ്വയം ശരീരം തൂങ്ങിയാടുകയാണ്. ഒരു ഇരുത്തം വന്ന എഴുത്തുകാരന്റെ എഴുത്തുപോലെ വായിക്കുമ്പോൾ തോന്നിപ്പോകുന്ന വിധം അടുക്കും ചിട്ടയുമോടെ ഈ പുസ്തകം ജിനേഷ് എഴുതി ചേർത്തിട്ടുണ്ട്. മേഘരൂപൻ എന്ന പുസ്തകത്തിന്റെ പുറംചട്ടയിൽ എ പത്മനാഭൻ എഴുതി ചേർത്ത ചില വാചകങ്ങൾ കൂടി ഇവിടെ പങ്കുവെക്കുകയാണ്. മനുഷ്യൻ എത്തിപ്പെടുന്ന മഹാശൂന്യതയുടെ ദുർഘടമായ കാഴ്ചകളും തെറ്റും ശരിയും തിരിച്ചറിയാനാവാത്ത സംഘർഷസന്ധികളും അനാവരണം ചെയ്യുന്ന നോവൽ, സുന്ദരമായ ഞൊറിവുകളാൽ തീർത്ത ദേശപടത്തിന്റെ അപൂർവമായ ദൃശ്യസാന്ദ്രതയും അണിയറയിലും അരങ്ങത്തും വസന്തം തീർത്ത പ്രണയരാശിയുടെ വർണ്ണങ്ങളും ഗ്രാമഗീതം പൊഴിക്കുന്ന മഴവില്ലുകളും ചേർന്ന് അനുഭൂതിയുടെ വ്യത്യസ്ത ലോകം സൃഷ്ടിച്ചിരിക്കുന്നു. പുത്രസ്നേഹത്തിന്റെ വിശുദ്ധ മുറിവുകളിലൂടെ മുന്നേറുന്ന ഈ ഇതിവൃത്തം ജീവിതത്തിന്റെ പഴയ നിയമങ്ങളിലൊന്നും ഒതുങ്ങാതെ വികാര വ്യവഹാരങ്ങളുടെ അപൂർവമായ ആഖ്യാനമാണ്. ഒരു എഴുത്തുകാരൻ തന്റെ ജീവിതയാത്രകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണപ്പെടുന്ന കാഴ്ചകളിൽ അല്ലെങ്കിൽ അനുഭവങ്ങളിൽ കൂടി ഉണ്ടാകുന്ന ചില യാഥാർത്ഥ്യങ്ങളാവാം ഒരുപക്ഷെ കഥകളായി തന്റെ സാഹിത്യ ഭാഷയിലൂടെ പിറവിയെടുക്കുന്നത്. അത്തരത്തിൽ ജിനേഷ് കേളോത്ത് കണ്ടെടുത്ത ഏതോ ഒരു അനുഭവത്തിൽ നിന്നാവാം ഈ കഥയും ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് സംശയിച്ചു പോകുകയാണ്.
1: ഇപ്പോൾ കേട്ടത് ജിനേഷ് കേളോത്തിന്റെ മേഘരൂപങ്ങൾ എന്ന നോവലിനെ കുറിച്ചുള്ള അവലോകനമാണ്. അവതരിപ്പിച്ചത് നന്ദാത്മജൻ കോതേരി. ഇപ്പോൾ കേൾക്കാം ഒലീവ് ബുക്സ് പ്രസിദ്ധീകരിച്ച മാധവിക്കുട്ടിയുടെ ഹംസധ്വനി എന്ന കഥാസമാഹാരത്തിലെ കഥ ഏകാന്തതയുടെ കവാടങ്ങൾ. അവതരിപ്പിക്കുന്നു സൂര്യ ഇടവന.
2: തന്റെ വളർത്തുപട്ടി മീനുവിന്റെ മരണത്തിനു ശേഷം പരമേശ്വരൻ നായർ രാവിലെ നടക്കാൻ പോവാറില്ലായിരുന്നു. അതുകൊണ്ടാവാം അന്ന് മഫ്ലറും വടിയും മറ്റുമായി അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ കമലാക്ഷമ്മ വിളിച്ചു പറഞ്ഞത്. നേരം പുലർന്നിട്ട് പോയാൽ മതി, വല്ല പേപ്പട്ടിയും ഓടി വന്ന് കടിച്ചാൽ വയറ്റത്ത് 14 കുത്തിവെപ്പ് നടത്തേണ്ടി വരും. കമലാക്ഷിക്ക് അറിയില്ല കാലം മാറിയെന്ന്. 14 കുത്തിവെപ്പ് വയറ്റത്ത് എടുക്കേണ്ട കാലം മാറിയിട്ടോ, ഇപ്പോ 5 തവണ കുത്തിവെച്ചാ മതി, അതും കൈമര്. അയാൾ ഗേറ്റിലേക്ക് നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. കാറ്റിന് എതിരായിട്ടാണ് അയാൾ നടന്നത്, അതുകൊണ്ട് അയാളുടെ വാക്കുകൾ കമലാക്ഷി അമ്മ കേട്ടില്ല. അവർ വാതിൽ പൂട്ടിയതിനു ശേഷം വീണ്ടും ഞരക്കത്തോടെ കട്ടിലിലേക്ക് ചാഞ്ഞു. രാത്രി മുഴുവനും അയാൾ തന്റെ പട്ടിയെ സ്വപ്നം കണ്ടു. ഉണർന്നപ്പോഴും അവളുടെ മണം അയാൾക്ക് അനുഭവപ്പെട്ടു. തന്റെ സ്വപ്നത്തിന്റെ തുടർച്ച പോലെയാണ് ആ നടത്തമെന്ന് പെട്ടെന്ന് അയാൾക്ക് തോന്നി. മീനുവെന്നു പേരുള്ള തന്റെ ഡോബർമാൻ അദൃശ്യമായി തന്നെ വലിച്ചുകൊണ്ടു പോകുന്നു. ഇരുട്ടിലേക്ക് നോക്കി അയാൾ വിളിച്ചു, മീനു. ജീവിച്ചിരുന്നപ്പോൾ ആ ഒരൊറ്റ വിളിമതിയായിരുന്നു ഏത് ഗാഠനിദ്രയിൽ നിന്നും അവളെ ഉണർത്തുവാൻ. താൻ രാത്രിയിലെങ്ങാൻ കുളിമുറിയിലേക്ക് നടന്നാൽ ഉടനെ അവൾ ശരീരം കുടഞ്ഞ് എഴുന്നേറ്റ് തന്നെ അനുഗമിച്ചിരുന്നു. പരമേശ്വരൻ നായർ ഓർത്തു. തന്റെ രക്ഷാകർത്രിയാണെന്ന ഭാവമായിരുന്നു അവൾക്ക് എല്ലായ്പ്പോഴും. മീനുവിനെ ഓർത്തപ്പോൾ അയാളുടെ കണ്ണുകൾ നനഞ്ഞു. തന്റെ അമ്മ മരിച്ചെന്ന വിവരം കിട്ടിയപ്പോഴും താൻ കരഞ്ഞില്ല, അയാൾ ഓർമ്മിച്ചു. പക്ഷെ മീനു 2-3 തവണ കിതച്ച് ഒടുവിൽ നാവമർത്തിക്കടിച്ച് ജീവൻ ത്യജിച്ചപ്പോൾ താൻ ഒരു കുഞ്ഞിനെ പോലെ തേങ്ങിക്കരഞ്ഞു. ആ കറുത്ത പട്ടി തന്റെ ആത്മമിത്രമായിരുന്നു, പിറക്കാത്ത പുത്രിയായിരുന്നു. ആകാശത്തിൽ ഒരു വെള്ളിക്കനി പോലെ ധ്രുവനക്ഷത്രം തൂങ്ങിക്കിടന്നത് അയാൾ കണ്ടു. സമയം എന്തായിരിക്കും? വാച്ചെടുക്കുവാൻ മറന്നുപോയെന്ന് കൈ തപ്പിയപ്പോൾ അയാൾക്ക് മനസ്സിലായി. സമയം 6 കരുതിയാണ് താൻ പുറത്തിറങ്ങിയത്. അയാൾ ഓർത്തു, നിരത്തിലും 2 നിശബ്ദത മാത്രം, പക്ഷികൾ ഉണർന്നില്ല. നടത്തം നിർത്തി വീട്ടിലേക്കുടനെ മടങ്ങുവാൻ അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. കമലാക്ഷിയുടെ നിദ്രയെ വീണ്ടും തകർക്കുക ഒരു ക്രൂരകൃത്യമായാണ് അവൾ വ്യാഖ്യാനിക്കുക. എന്നിട്ട് ക്രൂശിക്കപ്പെട്ട മിശിഹായുടെ മുഖഭാവം അണിഞ്ഞുകൊണ്ട് അവൾ കുളിമുറിയിലേക്കോ അടുക്കളയിലേക്കോ നടക്കും. ആ രക്തസാക്ഷി ഭാവം തനിക്ക് വീണ്ടും കാണാൻ വയ്യ. കമലാക്ഷിക്ക് ജീവിതം വിരസമായി.

തീർന്നിരിക്കുന്നു എന്ന് അയാൾ ശങ്കിച്ചു. ഇല്ലെങ്കിൽ അവൾ ചിരിക്കുമായിരുന്നു. ധനസംബന്ധമായ വിഷയങ്ങളെപ്പറ്റി മാത്രം സംസാരിക്കുമായിരുന്നു. ദീർഘകാല നിക്ഷേപം, യൂണിറ്റ് ട്രസ്റ്റ്, IDBI ബോണ്ടുകൾ മുതലായ വിഷയങ്ങൾ മാത്രമേ അവൾ സംഭാഷണത്തിൽ അവതരിപ്പിച്ചുള്ളൂ. പക്ഷേ പണ്ട് കമലാക്ഷി ഇത്തരക്കാരിയായിരുന്നില്ല. ഇരുട്ടിലൂടെ ഏതോ അജ്ഞാത ശക്തിയാൽ വലിക്കപ്പെട്ട പോലെ നീങ്ങുമ്പോൾ അയാൾ തന്നെത്താൻ പറഞ്ഞു, സ്വപ്നത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ വീട്ടിൽ ചെന്ന് 3 കപ്പ് ചായ കുടിക്കണം. ഹിന്ദുവും മാതൃഭൂമിയും കയ്യിലെടുത്തുകൊണ്ട് കക്കൂസിൽ പോകണം. എന്നാൽ മാത്രമേ തനിക്ക് യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലേക്ക് കേടുപാടുകൾ കൂടാതെ മടങ്ങിയെത്താൻ സാധിക്കുകയുള്ളൂ. അയാൾ കണ്ണുകൾ ഇറുക്കിക്കൊണ്ട് തന്റെ ചുറ്റും നോക്കി. കണ്ണടിയും താൻ മറന്നിരിക്കുന്നു. ഒന്നും വ്യക്തമായി കാണുന്നില്ല. പടിക്കൽ തന്നെ സ്ഥിതി ചെയ്തിരുന്ന സിംഹപ്രതിമകളെ തനിക്ക് കാണുവാൻ സാധിച്ചില്ല. കാൽഫർ ലോങ് ദൂരെ പുതുതായി നിർമ്മിക്കപ്പെട്ട 7 നില കെട്ടിടം, അതും കാണാനില്ല. പടിഞ്ഞാറോട്ട് തിരിയുന്നതിനു പകരം താൻ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം. ശാസ്തമംഗലം എന്ന പേരുള്ള പ്രദേശം വിട്ട് നിമിഷങ്ങൾക്കിടയിൽ താൻ അപരിചിതമായ ഒരു ദിക്കിൽ വന്നെത്തിയോ? തന്റെ ചിരിപ്പുകൾ നിരത്തിന്റെ പരിചിതമായ കാഠിന്യത്തെയല്ല സ്പർശിക്കുന്നത് എന്നയാൾ ആശ്ചര്യത്തോടെ മനസ്സിലാക്കി. തന്റെ കാലുകൾ മൃദുലമായ മണ്ണിൽ താഴുകയാണ്. മഞ്ഞുവീണ് കുതിർന്ന ആർദ്രമായ മണ്ണിലൂടെയാണ് അതിന്റെ മണവും ശ്വസിച്ചുകൊണ്ട് താൻ നടക്കുന്നത്. ഇത് നിരത്തല്ല, താഴോട്ട് പോകുന്ന ഒരിടവഴിയാണ്. മഴക്കാലത്ത് പുഴയായി രൂപാന്തരപ്പെടുവാൻ സാധ്യതയുള്ള ഒരു തോട്. അതിന്റെ 2 പാർശ്വങ്ങളിലും വളർന്നു നിന്നിരുന്ന സസ്യങ്ങളെ ആ നേർത്തുവരുന്ന നിലാവെളിച്ചത്തിൽ അയാൾ തിരിച്ചറിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ജന്മസ്ഥലമായ വടക്കൻ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നവ, മുക്കുറ്റി, തുമ്പ, ഉറുക, പൂവാങ്കുറുന്തല, തനിക്ക് പരിചിതർ. അച്ഛനെയും അമ്മയെയും അമ്മാമനെയും മുത്തശ്ശിയെയും ഓർമ്മിപ്പിക്കുന്ന ബാല്യകാല ദൃശ്യങ്ങൾ. പരമോ എന്ന് എന്നെ വിളിച്ചിരിക്കുന്നവരൊക്കെ മരിച്ചു, എന്നിട്ടും ഈ ചെടികൾ ജീവിക്കുന്നു. തുമ്പ, മുക്കുറ്റി, കുറുക, പൂവാം കുറുന്തല, അവർക്ക് തന്നെ പരമോ എന്ന് നീട്ടി വിളിക്കാനാവില്ല. പെട്ടെന്ന് ഒരനാഥത്വം അയാളുടെ ഹൃദയത്തെ ഗ്രസിച്ചു. തനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് അയാൾക്ക് തോന്നി. പരമോ എന്ന് തന്നെ വിളിക്കുവാനും തന്റെ സാമീപ്യത്തിൽ ആഹ്ലാദിക്കുവാനും ഈ ലോകത്തിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ? കമലാക്ഷി, അവൾക്ക് തന്റെ സാമീപ്യത്തിൽ സന്തോഷമുണ്ടോ? ഇല്ല. യഥാർത്ഥ പരമേശ്വരനെ ഗ്രാമത്തിൽ മാങ്ങ എറിഞ്ഞു വീഴ്ത്തിയും കുളത്തിൽ തോർത്തു താഴ്ത്തി മീൻ പിടിച്ചും മണ്ണിൽ കുഴിയാനിയെ തേടിയും ജീവിച്ച ആ ബാലനെ അവൾക്കറിയില്ല. അവൾക്ക് കെട്ടിടം നിർമ്മിച്ചു കൊടുത്ത ആളാണ് താൻ. അവളുടെ ധനം ബുദ്ധിപൂർവ്വം നിക്ഷേപിച്ചു കൊടുത്ത മനുഷ്യൻ, മുൻ വക്കീൽ, മുൻ ന്യായാധിപൻ, വ്യായാമ മുറികൾ കൊണ്ട് വാർദ്ധക്യത്തെ മാറ്റി നിർത്തുവാൻ വൃദ്ധാശ്രമങ്ങൾ നടത്തുന്ന വിഡ്ഢി. അവൾ മനസ്സിലാക്കുന്നത് വടിയും വീശി നടക്കാൻ പോകുന്ന ഈ വൃദ്ധനെയാണ്. യൗവനദശയിലും വാർദ്ധക്യത്തെ വിളിച്ചു വരുത്താനുള്ള ഒരു പ്രത്യേക കഴിവ് അവൾക്കുണ്ടായിരുന്നു. അവളുടെ നോട്ടത്തിനു മുൻപിൽ തന്റെ മന്ദഹാസം മരവിക്കാറുണ്ട്. എത്രയോ തവണ താൻ ആഗ്രഹിച്ചു അവളോട് ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ, തന്റെ രഹസ്യാഭിലാഷങ്ങൾ അവളെ അറിയിക്കുവാൻ. എന്തൊക്കെയായാലും അവൾ തന്റെ സഹയാത്രിയാണല്ലോ. കമലാക്ഷി, നീ നിന്റെ മോഹങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അവ സാധിപ്പിക്കുകയും ചെയ്തു. ഇനി നീ എന്റെ മോഹങ്ങൾ ഏതൊക്കെയെന്ന് കേൾക്കണം. ഞാൻ ജനിച്ച ഗ്രാമത്തിൽ വീണ്ടും താമസിക്കുക. 2 ആഴ്ചക്കാലത്തിനെങ്കിലും വീണ്ടും ആ വീട്ടിൽ താമസിക്കുക. കൈകൊണ്ട് പായലും ചണ്ടിയും നീക്കി കുളത്തിൽ മുങ്ങിക്കുളിക്കുക. ചകിരിമാവിന്റെ മാമ്പഴം തിന്നുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് ദീപാരാധന കാണുക. ആ വിഗ്രഹത്തിനോട് യാതൊരു അഭ്യർത്ഥനയും ഇല്ലാതെ തന്നെ പ്രാർത്ഥിക്കുക. ആ മോഹങ്ങൾ പ്രകടിപ്പിക്കുവാൻ തനിക്ക് അവസരം കിട്ടിയില്ല. കമലാക്ഷിയെ വീണ്ടും മുണ്ടും നേരിതും ധരിപ്പിച്ച് അമ്പലത്തിലേക്ക് താലപ്പൊലിക്ക് കൊണ്ടുപോവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾ തനിക്ക് ഭ്രാന്ത് പിടിപെട്ടു എന്ന് അഭിപ്രായപ്പെടില്ലേ? തനിക്ക് താനാവാൻ ധൈര്യം കിട്ടാത്തത് ഈ വീട്ടിൽ വെച്ച് മാത്രമാണ്. താൻ നിർമ്മിച്ച മണിമാളികയിൽ കമലാക്ഷിക്ക് ചേർന്ന ഭർത്താവല്ല താനെന്ന് അയാൾ എന്നെ അറിഞ്ഞിരുന്നു. അവൾക്ക് ഗ്രാമീണിയാകാൻ സാധിച്ചില്ലെങ്കിൽ തനിക്കൊരു നാഗരിക യുവാവാകാൻ സാധിക്കുമോ? അതാണുണ്ടായതും. താൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ തന്റെ ഗ്രാമീണമായ ഉച്ചാരണം അവൾക്ക് പ്രാകൃതമായി തോന്നി. അവൾ പുഞ്ചിരി തോക്കി. താൻ ആഴ്ചയിൽ 2 തവണ എണ്ണ തേച്ച് തിരുമി കുളിക്കാറുണ്ടായിരുന്നു. തലയിലെ മെഴുക്കു കാരണം വിലപിടിച്ച തലയണ ഉറകൾ നശിക്കുന്നുവെന്നും ചുമരിൽ പാടുകൾ വീഴ്ത്തുന്നുവെന്നും അവൾ പിറുപിറുത്തു. ഉള്ളി സംബന്ധി ഭക്ഷിച്ചപ്പോൾ എനിക്ക് ആ നാറ്റം സഹിക്കാനാവില്ല എന്നവൾ പറഞ്ഞു. ഒരിക്കൽ താൻ അവളോട് ചോദിച്ചു, കമലാക്ഷിക്ക് എന്നെ കല്യാണം കഴിച്ചതിൽ വിഷമം തോന്നുന്നുണ്ടോ? അവൾ മറുപടി പറഞ്ഞില്ല. അവൾ ബുദ്ധിമതിയും സംസ്കൃത ചിത്തയും കുലീനയുമായിരുന്നു. തന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉച്ചരിക്കുവാൻ അവൾ വൈമനസ്യം പ്രകടിപ്പിച്ചു. താൻ നടക്കുന്ന വഴി അവസാനിക്കുന്നിടത്ത് ഒരു പുകപടലം പോലെ മഞ്ഞ് ഉരുണ്ടുകൂടിയിരുന്നു. അദൃശ്യനായ ഒരു നാടൻ കോഴി കൂവി. ആകാശത്തിൽ നക്ഷത്രങ്ങൾ വിളർത്തു.

0: ഞാണെന്നറിഞ്ഞിട്ടും അത് ഭേദിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് നടന്നു. തന്റെ കാൽമുട്ടുകളിൽ ഉണ്ടാവാറുള്ള വേദന നിശേഷം മാറിക്കഴിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി. ഇടവഴിയിലൂടെ അറ്റത്തൊരു തെങ്ങിൻ തോപ്പും ഒരു ക്ഷേത്രവും ഒരമ്പലച്ചിറയും കാണപ്പെട്ടു. ചിറയുടെ കരയ്ക്ക് കാഞ്ഞിര മരത്തിന്റെ കീഴിൽ ചില പെൺകുട്ടികൾ ഈറൻ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തീ കായുന്നുണ്ടായിരുന്നു. ചുള്ളിയും ചകിരിയും ഉണങ്ങിയ ഇലകളും കത്തുമ്പോൾ അവയുടെ ഞരമ്പുകൾ ചൂടിൽ പൊട്ടി. ആ നനുത്ത ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ അരനിമിഷം തരിച്ചു നിന്നു. കവിളുകളിൽ തീനാളങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന പെൺകുട്ടികൾ അയാളെ ഇമവിട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. വെള്ളത്തിൽ നിന്ന് തിരുവാതിരപ്പാട്ടുയർന്നു. വൃദ്ധകളുടെ ചിലമ്പിച്ച സ്വരവും അതിനു പിന്നാലെ യുവതികളുടെ നനുത്ത സ്വരവും അയാൾ ശ്രദ്ധിച്ചു കേട്ടു. നനഞ്ഞ ബോഡീസും നനഞ്ഞ ഒന്നരയും നനഞ്ഞ മുണ്ടും ധരിച്ച ഒരു പെൺകുട്ടി തീ കായുന്നത് നിർത്തി എഴുന്നേറ്റ് നിന്നു. അവളുടെ നുണക്കുഴികൾ തെളിഞ്ഞു.
1: അല്ല, പരമവേട്ടനല്ലേ അത്? അവൾ ചോദിച്ചു.
0: അമ്മിണി മാത്രമേ തന്നെ അങ്ങനെ വിളിച്ചിരുന്നുള്ളൂ. ഇവൾ അമ്മിണിയാണോ? താൻ കോളേജിൽ വെച്ച് അവളുടെ മരണവാർത്തയുമായി വന്ന തപാൽ ശിപായിക്ക് ഒരു രൂപ കൊടുത്തത് അയാൾ ഓർമ്മ വന്നു. അത് തെറ്റായി. മരണവാർത്ത കൊണ്ടുവരുന്നവർക്ക് പണം സമ്മാനിക്കുകയോ? തേങ്ങൽ നിയന്ത്രിച്ചുകൊണ്ട് ഒരു യന്ത്രപ്പാവയുടെ കനത്ത ചലനങ്ങളോടെ താൻ പേഴ്സ് തുറന്ന് രൂപയെടുത്ത് അയാൾക്ക് നീട്ടി. എന്നിട്ട് ഫുട്ബോൾ ഫീൽഡിൽ കളിക്കുന്ന തന്റെ സതീർത്ഥരെ നോക്കിക്കൊണ്ട് കുറേ നേരം നിന്നു. അവളെ ദഹിപ്പിക്കുന്നത് കാണുവാൻ പോയതുമില്ല. പരമേട്ടൻ നേരെ വീട്ടിലേക്ക് പോയിക്കോളൂ, അവിടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്, ആ പെൺകുട്ടി പറഞ്ഞു. അമ്മിണി? അതെ. പിന്നെ ഞാൻ ആരാന്ന് വിചാരിച്ച്? അവൾ പൊട്ടിച്ചിരിച്ചു. പരമേശ്വരൻ നായർ അവൾ ചൂണ്ടിക്കാണിച്ച ദിക്കിലേക്ക് നടന്നു. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ. ചിറയിൽ തിരുവാതിരക്കുളി കുളിക്കുന്നവർ ഉറക്കെ പാടി. തന്റെ കാൽമുട്ടിന്റെ വേദനയില്ലാത്ത സ്ഥിതി, യൗവന പ്രതീതി, ഇതെല്ലാം സ്വപ്നാവസ്ഥയാണോ? അയാൾ തന്നോട് തന്നെ ചോദിച്ചു. തന്റെ ഓരോ രോമകൂപത്തിലൂടെയും ചേതോഹരമായ ഒരു ആനന്ദം ആവാഹിക്കപ്പെടുകയാണെന്ന് അയാൾക്ക് തോന്നി. ഈ ഗ്രാമം തന്റേതാണ്. ഇതിലെ തോടുകളും പാമ്പിൻ കാവുകളും ക്ഷേത്രവിളക്കുകളും നനഞ്ഞ് ആർദ്രമായ മണ്ണും മൂടൽ മഞ്ഞും പക്ഷികളുടെ ചിലക്കലും എല്ലാം ചേർന്നാണ് താൻ മനുഷ്യനായി നിർമ്മിക്കപ്പെട്ടത്. ഇവയെല്ലാം തന്റെ ശരീരമാണ്, അയാൾ ഓർത്തു. ആ ശരീരം നശിച്ചു കഴിഞ്ഞാലും അതിൽ ഏകാഗ്രിയായി വസിച്ച ആത്മാവിനെയും ഈ ഗ്രാമം സ്വന്തമാക്കാൻ ശ്രമിക്കും. ഇതൊരു സ്വപ്നമാണോ? ഈ മനോഹാരിതകൾ ഒരു സ്വപ്നത്തിന്റെ ഘടകങ്ങൾ മാത്രമാണോ? എന്താണ് സംഭവിച്ചത്? തികച്ചും സാധാരണമായൊരു സായാഹ്നത്തിന് ശേഷം താൻ ഭാര്യയുടെ കൂടെ ഉറങ്ങുവാൻ കിടന്നു. തന്റെ പട്ടി ആ സ്വപ്നത്തിൽ നിറഞ്ഞു നിന്നു. ഉണർന്നിട്ടും അവളുടെ മരണം നാസാരന്ധ്രങ്ങളിൽ തങ്ങി നിന്നു. സമയം എന്തെന്ന് നോക്കാതെ താൻ വസ്ത്രധാരണം ചെയ്ത് നടക്കുവാനിറങ്ങി. കമലാക്ഷി പേപ്പട്ടികളെപ്പറ്റി തനിക്ക് താക്കീതു നൽകി. എന്നിട്ട് നിരത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ തനിക്ക് വഴിതെറ്റി. മുക്കുറ്റിയും തൊമ്പയും കറുകയും നിലമ്പനയും പൂവാങ്കുറന്തലയും വളർന്നു നിൽക്കുന്നത് താൻ കണ്ടു. മൂടൽ മഞ്ഞിന്റെ പിറകിൽ അമ്പലവും ചെറിയും പെൺകുട്ടികളെയും അവരുടെ കണ്ണുകളിൽ പ്രതിഫലിച്ച തീനാളങ്ങളെയും താൻ കണ്ടു. പരമേട്ട, അമ്മിണി വീണ്ടും അവളുടെ സംബോധനയുമായി വന്നെത്തി. താൻ എന്തെങ്കിലും കമലാക്ഷിയുടെ ഭർത്താവായിരുന്നോ? എന്തെങ്കിലും വക്കീലായിരുന്നോ? ജഡ്ജിയായിരുന്നോ? മൂടൽ മഞ്ഞ് തന്റെ മസ്തിഷ്കത്തിൽ പ്രവേശിച്ച് അസുഖകരങ്ങളായ സ്മരണകളെ മരവിപ്പിച്ച് എന്ന് അയാൾക്ക് തോന്നി. കിഴക്കേ മുറ്റത്ത് കൂവളമരവും കിണറും മുല്ലവള്ളിയും വീണ്ടും കണ്ടപ്പോൾ അയാളുടെ ഹൃദയം ശക്തിയായിടിച്ചു. ഇവിടെ ആരുമില്ലേ? തൊണ്ടയനക്കെതിരു ശേഷം അയാൾ വിളിച്ചു ചോദിച്ചു. പരമു ആണോ? അകത്തുനിന്ന് അമ്മ ഉറക്കെ ചോദിച്ചു. അമ്മ കോലായിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയാൾ ആദ്യം നോക്കിയത് അവരുടെ കാലടികളെയാണ്. ഇല്ല, നീരില്ല. കാലിനും നീരില്ല, മുഖത്തും നീരില്ല. മൂത്രത്തിനുള്ള തടസ്സം മാറിയിരിക്കണം. അമ്മ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അയാൾ പറഞ്ഞു. അകത്തുനിന്ന് വന്നവരിൽ അച്ഛനെയും അമ്മാവനെയും മുത്തശ്ശിയെയും അയാൾ ആഹ്ലാദത്തോടെ തിരിച്ചറിഞ്ഞു. അവരുടെ കൂടെ തന്റെ വളർത്തുപട്ടിയും കാണാൻ കഴിഞ്ഞപ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നീനു ഇവിടെയുണ്ടോ? പിന്നെ അവളെവിടെ പോകും? അമ്മ ചോദിച്ചു. പണ്ട് യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഒരു നായ അദ്ദേഹത്തെ അനുഗമിച്ചത് അമ്മാവൻ ഓർമ്മപ്പെടുത്തി. ആ കഥയിലെ ഗുണപാഠം എന്താണെന്ന് താൻ ആരാഞ്ഞപ്പോൾ അമ്മാവൻ പൊട്ടിച്ചിരിച്ചു. ഗുണപാഠങ്ങളെ അന്വേഷിക്കുന്നത് പരമവിഡ്ഢിത്തമാണെന്ന് അമ്മാവൻ പറഞ്ഞു. മരണത്തിൽ എന്തു ഗുണപാഠം? അമ്മാവൻ ചോദിച്ചു. ജീവിതത്തിൽ എന്താണൊരു ഗുണപാഠം? അമ്മ ചോദിച്ചു. മരച്ചിലകളിൽ പക്ഷികൾ ചിലച്ചു. അവയാണോ? അമ്മയാണോ തന്നോട് ജീവിതത്തെപ്പറ്റി സംസാരിച്ചതെന്ന് അയാൾ തന്നെത്താൻ ചോദിച്ചു. അതോ അമ്മയുടെ സ്വരം കുയിലുകളുടെ സ്വരം പോലെ നേർത്ത സുന്ദരമാവുകയാണോ? മീനു പരമേശ്വരൻ നായരുടെ കാൽക്കൽ വെറും മണ്ണിൽ ഉരുളുകയും തന്റെ മുറിഞ്ഞ വാൽ ദ്രുതഗതിയിൽ ചലിപ്പിക്കുകയും ചെയ്തു. കണ്ണുനീർ കാരണം അയാൾക്ക് കുറെ നേരത്തിന് യാതൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. കേറിയിരിക്കു പരമോ, അമ്മ പറഞ്ഞു. അയാൾ ശങ്കിച്ച് മുറ്റത്തു തന്നെ നിന്നു. ആ വീട്ടിലേക്കുള്ള പ്രവേശം അനധികൃതമായേക്കാമെന്ന ചിന്ത അയാളെ അലട്ടി. ഭൂതകാലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയ്ക്കും വേണ്ടി

0: ചില അവകാശ പത്രികകൾ, വിസ, പാസ്പോർട്ട്. തന്റെ കൈവശമൊന്നുമില്ല. ഈ പഴയ വടി ഒഴികെ താൻ അമ്മയ്ക്ക് എന്താണ് സമ്മാനിക്കുക? കീശയിൽ പേഴ്സ് ഉണ്ടെങ്കിൽ 1000 or 2000 അമ്മയുടെ കൈത്തലത്തിൽ വെച്ച് കൊടുക്കാമായിരുന്നു. അത്രയധികം പണം അമ്മ ഒരിക്കലും ഒന്നിച്ചു കണ്ടിരിക്കുകയില്ല. അമ്മ എന്നും ദരിദ്രയായിരുന്നു. തേങ്ങ ചുട്ട് പുളിയിലയും മുളകും കൂട്ടി അവർ കഞ്ഞി കുടിക്കുമായിരുന്നു. പിലാവില കൊണ്ട് കഞ്ഞി കോരിക്കുടിക്കുമ്പോൾ തന്നെ ഇടതുകൈകൊണ്ട് അടുപ്പിക്കുമായിരുന്നു. തേഞ്ഞ പല്ലുകൾ കാട്ടിച്ചിരിക്കുമായിരുന്നു. അവരുടെ ശരിയായ പേര് എന്തായിരുന്നു? സ്വന്തം അമ്മയുടെ പേര് താൻ എങ്ങനെ മറന്നു? ഓർക്കുവാൻ ശ്രമിക്കുമ്പോൾ കമലാക്ഷിയുടെ അമ്മയുടെ പേരാണ് ഓർമ്മ വന്നത്. മഹേശ്വരി അമ്മ. തന്റെ ഗ്രാമത്തിൽ ഒരു മഹേശ്വരിയും ഉണ്ടായിരുന്നില്ല. അവിടെ ലക്ഷ്മിയും മാധവും കാളിയും വള്ളിയും അമ്മുവും അമ്മിണിയും ഉണ്ടായിരുന്നു. പക്ഷേ മഹേശ്വരിമാർ അവിടെ ഉണ്ടായിരുന്നില്ല. തന്റെ വിവാഹത്തിനു ശേഷം അമ്മയെ കാണുവാൻ 3 തവണ മാത്രമേ താൻ ഗ്രാമത്തിലേക്ക് പോയുള്ളൂ. അയാൾ ഓർത്തു. ആ അമ്മയോടൊപ്പം കനത്ത ഒരു അപരാധബോധവും അയാളെ തളർത്തി. താൻ ധനികനായ അഭിഭാഷകനായപ്പോഴും അമ്മയ്ക്ക് തന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അമ്മയ്ക്ക് ഒരു മരുന്നുകുപ്പി പോലും വാങ്ങിക്കൊടുക്കുവാൻ താൻ മിനക്കെട്ടില്ല. അത്ര കണ്ട് കമലാക്ഷിയുടെ കുടുംബക്കാരുമായി താൻ ഇഴകിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. പക്ഷികൾ ചിലച്ചു, തൊഴുത്തുകളിൽ നിന്ന് പശുക്കൾ കരഞ്ഞു. ഇനിയും ഞാൻ വരാം, അയാൾ തന്റെ അമ്മയോട് പറഞ്ഞു. വാർദ്ധക്യത്തിന്റെ ചിഹ്നങ്ങളൊന്നും തന്നെ അയാൾ തന്റെ അമ്മയിൽ കണ്ടില്ല. അവരുടെ മുഖം തൊടുത്തിരുന്നു. മടക്കയാത്രയിൽ തന്റെ വീടിന്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ അയാൾ മീനുവിന്റെ കുര കേട്ടു. ചുറ്റും നോക്കിയെങ്കിലും അവളെ എങ്ങും കാണുവാൻ സാധിച്ചില്ല. ആദ്യത്തെ ബസ് കുലുങ്ങി കുലുങ്ങി യാത്ര പുറപ്പെടുന്നതും പാൽ വിൽക്കുന്നവർ സൈക്കിൾ ബെല്ലുകൾ ശബ്ദിപ്പിച്ച് ഗൃഹനായികമാരെ ഉറക്കമുണർത്തുന്നതും അയാൾ കണ്ടു. കിടപ്പുമുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ കാൽമുട്ടിന്റെ വേദന മടങ്ങിയെത്തിയതായി അയാൾ മനസ്സിലാക്കി. ഭാര്യ കിടന്നെടുത്ത് തന്നെ എഴുന്നേൽക്കാതെ ചോദിച്ചു, ഇന്നെന്തേ ഇത്ര നേരത്തെ മടങ്ങിയത്? അയാൾ മറുപടി പറഞ്ഞില്ല. ആ സ്ത്രീയോട് അകാരണവും ശക്തവുമായ ഒരു വെറുപ്പ് തന്നിൽ വളർന്നു വരുന്നുണ്ടെന്ന് ആ നിമിഷങ്ങളിൽ അയാൾ മനസ്സിലാക്കി.
1: ഇപ്പോൾ കേട്ടത് ഒലീവ് ബുക്സ് പ്രസിദ്ധീകരിച്ച മാധവിക്കുട്ടിയുടെ ഹംസധ്വനി എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ ഏകാന്തതയുടെ കവാടങ്ങൾ. അവതരിപ്പിച്ചത് സൂര്യ ഇടവന. ഇതോടുകൂടി ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM. സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലൂടെ വീണ്ടും ഒരു സുന്ദര നിമിഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്.
5: മധുരഗീതങ്ങൾ.
4: നമ്മുടെ പാട്ടുകളിൽ രാധയും കൃഷ്ണനും പെയ്തിറങ്ങിയ വഴികളിലൊക്കെ കൂട്ടിനുണ്ടായിരുന്നത് ഒരു നദിയാണ്. കറുത്ത അഴകുള്ള പ്രണയം തുളുമ്പുന്ന കാളിന്തി. കാളിന്തിയെ സ്പർശിച്ചു കടന്നുപോയ ചില നിത്യഹരിത മനോഹര ഗാനങ്ങളാണ് ഇന്നിവിടെ നമുക്കായി കാത്തിരിക്കുന്നത്. പ്രണയത്തിന്റെ ഈരടികളുമായി ആദ്യം എത്തുന്നത് ഭദ്രദീപം എന്ന ചിത്രത്തിൽ നിന്ന് വയലാർ രാമവർമ്മയുടെ ഗാനരചനയ്ക്ക് MS ബാബുരാജിന്റെ സംഗീതത്തിൽ വിരിഞ്ഞ കാളിന്തി തടത്തിലെ രാധ എന്ന മനോഹര ഗാനമാണ്. 1973 M കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രേംനസീർ, വിൻസെന്റ്, ബേബി ശോഭ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്.

പ്രണയം തുളുമ്പുന്ന മനോഹര ഗാനമാണ് നാം ഇപ്പോൾ കേട്ടത്. ആ പ്രണയം മായും മുൻപേ ദാ ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിലെ കാളിന്തി കാളിന്തി കണ്ണന്റെ പ്രിയ സഖി കാളിന്തി എന്ന ഗാനം നമ്മെ കാത്തിരിക്കുകയാണ്. വയലാർ രാമവർമ്മയുടെ ഗാനരചനയ്ക്ക് ജി ദേവരാജനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. 1975 മോഹൻ ശർമ്മ, ലക്ഷ്മി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് KS സേതുമാധവനാണ്.

ഓരോ പാട്ടിലും കാളിന്തിയുടെ ഭാവങ്ങൾ മാറുകയാണ്. ബലപരീക്ഷണം എന്ന ചിത്രത്തിലെ കാളിന്തി തീരത്തെ കൺകേളി പുഷ്പമേ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് കെ പി ബ്രഹ്മാനന്ദനാണ്. 1978 അന്തിക്കാട് മണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചന നിർവഹിച്ച് എം കെ അർജുനനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. രാഘവൻ, അടൂർ ഭാസി, ജയഭാരതി, ശുഭ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു.

0: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരുമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-400, 7225-900-18.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ കാളിന്ദി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രണയം അങ്ങനെ കാളിന്ദിയോളം ഒഴുകിപ്പരക്കുകയാണ്. ചില സന്ധ്യകളിൽ കാളിന്ദിയും മൗനിയാകാറുണ്ട്. 1984 ബാലചന്ദ്രമേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ 18 April എന്ന ചിത്രത്തിലെ കാളിന്ദി തീരം തന്നിൽ എന്ന് തുടങ്ങുന്ന KJ യേശുദാസും S. ജാനകിയും ചേർന്ന് പാടിയ ഈ ഗാനം കാളിന്ദി തീരത്തെ പ്രണയ നിമിഷങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന എവർഗ്രീൻ മെലഡി. ഭരത് ഗോപി, വേണുനാഗവള്ളി, ബാലചന്ദ്രമേനോൻ, ശോഭന എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

കാളിന്റെ കണ്ടില്ല ഞാൻ, ഗാനങ്ങൾ കേട്ടില്ല ഞാൻ, തിരയുമ്പോഴും കാണാതെ പോകുന്ന ഒരു സ്വപ്നം പോലെ. കാളിന്ദിയെ തേടിയുള്ള ഈ ഗാനം ഹൃദയസ്പർശിയാണ്. 1975 പുറത്തിറങ്ങാത്ത ചിത്രമായിരുന്നു ടെലിഫോണിൽ തുടരുത്. ഈ ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല ഗാനരചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം പകർന്ന് രേണുക ഗിരിജൻ പാടിയ ഗാനം.

0: പിന്നെയും തണുപ്പ് പടർത്തിക്കൊണ്ട് സായം സന്ധ്യയിലെ കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം.
1: കാളിന്റെ തീരമുറങ്ങി രസരാസക്കേളിയും തീർന്നു.
0: സന്ധ്യാസമയത്തിലെ ശാന്തത പോലെ കാളിന്തി തീരത്തുറങ്ങുന്ന ഒരു മൃദുസംഗീതം. ഷിബു ചക്രവർത്തിയുടേതാണ് വരികൾ. സംഗീതം ശ്യാം. 1986 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി, സുരേഷ് ഗോപി, ശ്രീവിദ്യ, ഗീത എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.
3: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.

കാളിന്ദി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാളിന്ദി എപ്പോഴും സങ്കടം മാത്രമല്ല, മാസ്മരികമായ പ്രണയവുമാണ്. കാളിന്ദിയുടെ നീരൊഴുക്കിൽ പ്രണയം തേടുന്ന സംഗീത സുന്ദരമായൊരു ഗാനം. 1995 സിബി മലയിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിന്ദൂരരേഖ എന്ന ചിത്രത്തിലെ ഗാനം. സുരേഷ് ഗോപി, ശോഭന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് ശരത് ഈണം പകർന്ന് കെ ജെ യേശുദാസ് പാടിയ ഗാനം.

മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം കെ ജി യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം. ചിത്രം പോലീസ് അക്കാദമി. 2001 പുറത്തിറങ്ങാത്ത ഈ ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച് ജോൺസൺ ഈണം പകർന്ന ഗാനം.

സംഗീതത്തിന്റെ ചന്തവും കാളിന്ദിയുടെ നാദവും ഒന്നിച്ചു ചേരുന്ന ഗാനം. 2006 രാജുബാബു സംവിധാനം ചെയ്ത ചെസ് എന്ന ചിത്രത്തിനു വേണ്ടി ശരത് വയലാർ വരികൾ എഴുതി, ബേണി ഇഗ്നീഷ്യസ് സംഗീതം പകർന്ന് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം. ദിലീപ്, ജഗദീഷ് ശ്രീകുമാർ, ഭാവന എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. യുവത്വത്തിന്റെ ആവേശം നിറച്ച ഈ ഗാനം കാളിന്ദിക്ക് പുതിയൊരു അഴക് തരുന്നു.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനു.
3: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
2: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
3: ഇനിയിപ്പന്ന ചെയ്യാ.
2: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
3: എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ വേണ്ടി വരൂലേ.
2: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
3: നീ പറഞ്ഞതാ ശരി.
1: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും

0: ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
1: മധുര ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുര ഗീതങ്ങളിൽ കാളിന്ദി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2013 അനിൽകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ക്ലൈമാക്സ് എന്ന ചിത്രത്തിലെ വിണ്ണിൻ കാളിന്ദിയെ എന്നു തുടങ്ങുന്ന ഗാനം മനോഹരമായൊരു മാന്ത്രികത പകരുന്നു. സന്തോഷ് വർമ്മയുടെ ഗാനരചനയ്ക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. മധു ബാലകൃഷ്ണനും എലിസബത്ത് രാജുവും ചേർന്ന് പാടുന്നു. സനാ ഖാൻ, സുരേഷ് കൃഷ്ണ, ടിനി ടോം എന്നിവരാണ് ചിത്രത്തിലെ മുഖ്യ നടീനടന്മാർ. അതെ, എത്ര കേട്ടാലും കൊതി തീരാത്ത കാളിന്ദിയുടെ തീരത്തെ ഈ മധുര ഗാനങ്ങൾ ഓരോന്നായി നിങ്ങളുടെ കാതുകളിലേക്ക് പെയ്തിറങ്ങട്ടെ.

പ്രിയ ശ്രോതാക്കളെ, തീർച്ചയായും ഇനിയും ഇതുപോലെ സുന്ദര സംഗീത സന്ധ്യയിൽ ഗാനങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ പ്രിയ ശ്രോതാക്കളെ, കാളിന്ദി എന്നൊരു പദം മാത്രം എത്രയോ സംഗീതമണികൾ നമുക്ക് സമ്മാനിച്ചു അല്ലേ? ഈ മധുര ഗാനങ്ങൾ നിങ്ങളെ സ്പർശിച്ചു എന്ന് കരുതുന്നു. ഇനി വീണ്ടും മറ്റൊരു സംഗീത വിഷയവുമായി നിങ്ങളുടെ സ്വന്തം മധുര ഗീതങ്ങൾ എത്തും വരെ സൈനിങ് ഓഫ്. നിങ്ങളുടെ സ്വന്തം ബൈജു സുന്ദരൻ മട്ടൻ.

0: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ.
1: രമണി ഇന്ന് തന്നെ തീർക്കണോ? അല്ലപ്പ കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങൾക്കല്ലോ?
2: എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്,
1: എന്നാ പോയി നോക്കാം,
2: ഒന്നും കൂടി പോയി നോക്ക്.
1: അല്ലപ്പ അങ്ങ എന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോല്.
0: ഓളമോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടെങ്കിലും പോലും റേഡിയോല്.
2: ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും പാടാൻ പറ്റും പോലും.
1: അതാരെ വരുന്ന് അതിലേ കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്
2: മോളെടുന്ന.
3: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിന്നാ.
0: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
3: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: കേക്കലുണ്ട് കേക്കലുണ്ട്.
3: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
0: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
2: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്?
1: പങ്കെ വെറുതെ പറയല്ലേ, നീ കഴിഞ്ഞ ആഴ്ച കൂടി പാടുന്ന ഞാൻ കേട്ടു.
2: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
0: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കണ്ടേ പങ്കെ?
2: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
0: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.

0: ഓർമ്മയില്ല.
1: നാട്ടീരം പൊട്ടിച്ച് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അതേത് നേരം മുട്ടലും തട്ടലും തന്നെയല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിട്ട്.
2: മോളെ ഈ പങ്കപാടി പാട്ടിപ്പാ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചു തരും.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ടല്ലേ.
1: രമണിച്ചൊരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
1: ചെമ്മീലെ പാട്ടേക്ക്?
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ
1: പെണ്ണാളേ പെണ്ണാളേ.
0: ആ പാട്ട് തന്നെ അങ്ങേ പാടിക്കൊടുക്കും അങ്ങേ.

0: പാടാനൊരുങ്ങിക്കോളൂ, പാട്ടു കേൾക്കാനും. നാട്ടിടവഴികളിലേക്ക് ഞങ്ങൾ വരുന്നു, നാട്ടിലെ പാട്ടു തേടി.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ഗാനലയമാണ്. ഇതിൽ സാങ്കല്പിക ഗ്രാമങ്ങളെ പരാമർശിക്കുന്ന സിനിമകളിലെ ചില ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ, 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പും, തുടർന്ന് നാട്ടുവിശേഷവും. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കും മെസ്സേജ് അയക്കാം. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 9307008960. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. ഇതിൽ അന്ന എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 22, കന്നി 6, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സ്വകാര്യ സർവകലാശാലകളെ ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളാകാൻ അനുവദിക്കില്ലെന്ന് സുപ്രീംകോടതി. രാജ്യത്ത് മുഴുവൻ സ്വകാര്യ സർവകലാശാലകളും കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ഇടപാട്, ഫണ്ടുകൾ ഉപയോഗിച്ച വിവരം, ഫീസ് ഘടന, നിക്ഷേപം, വിദ്യാഭ്യാസവുമായി നേരിട്ട് ബന്ധമില്ലാത്തവർക്ക് നൽകിയ തുക എന്നിവ വ്യക്തമാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. സർവകലാശാലകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വിവരം ശേഖരിച്ച് കേന്ദ്രവും സംസ്ഥാനങ്ങളും 6 ആഴ്ചക്കകം സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. ഷൂട്ടിംഗ് റേഞ്ചിൽ മെഡൽ തുടർച്ചയുണ്ടായതോടെ ഏഷ്യൻ ഗെയിംസിന്റെ 2ാം ദിനം ഇന്ത്യക്ക് 2 വെള്ളിയും 2 വെങ്കലവും. ഇതോടെ ഗെയിംസിൽ ആകെ മെഡൽ നേട്ടം 6. യു എ ഇ വൈസ് പ്രസിഡന്റും

പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂമിന്റെ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂം അന്തരിച്ചു. ദുബായ് ഭരണാധികാരിയുടെ ഓഫീസാണ് മരണവാർത്ത ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ദുബായ് എമിറേറ്റിലുടനീളം 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരത്തെ വേർപെടുത്തി മൈസൂരു ഡിവിഷനോട് ചേർക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന സൂചന നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വിഭജനം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച UDF MPമാർ കണ്ടപ്പോഴാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ പാലക്കാട് ഡിവിഷന്റെ വരുമാന സ്രോതസ്സിനെ ഇല്ലാതാക്കുന്നതടക്കമുള്ള വിഷയത്തിൽ MPമാരുയർത്തിയ ആശങ്കകൾ കണക്കിലെടുത്ത് കേരള മുഖ്യമന്ത്രി VD സതീശനുമായി ചർച്ചയാകാമെന്ന് മന്ത്രി സമ്മതിച്ചു. വോട്ടർ പട്ടിക തീവ്രപരിശോധനയുടെ ഭാഗമായി ഡൽഹിയിൽ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 33 ലക്ഷത്തോളം പേർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചതിൽ പ്രതിഷേധമുയരുന്നു. നോട്ടീസ് ലഭിച്ചവരിൽ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, MPമാർ തുടങ്ങി മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ, സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ, മുതിർന്ന അഭിഭാഷകർ, ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവരും ഉൾപ്പെടുന്നു. വോട്ടറാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഒക്ടോബർ 29 സമർപ്പിച്ച് കമ്മീഷന് ബോധ്യപ്പെടുത്താനാകാത്തവർ കരട് പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും. നവംബർ 4 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. ഡൽഹിയിലെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 33 ലക്ഷത്തോളം പേർക്ക് നോട്ടീസ് അയച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. ഭരണഘടനയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണിതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും ന്യൂസിലാൻഡും പങ്കാളികളാകുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 20 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. 15 വർഷത്തിനുള്ളിൽ $20 മില്യൻ നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ നടക്കുമെന്നും മന്ത്രി അവകാശപ്പെട്ടു. റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായ ഡ്യൂമയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ യുണൈറ്റഡ് റഷ്യ വൻ ഭൂരിപക്ഷത്തിൽ വിജയം നേടി. ആകെയുള്ള 450 സീറ്റിൽ 355 സീറ്റും യുണൈറ്റഡ് റഷ്യ ഉറപ്പിച്ചു. ഐക്യ ജർമ്മനിയിൽ ആദ്യമായി ബെർലിൻ ഇടതുപക്ഷ ഭരണത്തിലേക്ക്. ചാൻസലർ ഫ്രെഡറിക് മേഴ്സിന് വൻ തിരിച്ചടി. പ്രമുഖ ഇടതുപക്ഷ പാർട്ടിയായ ഡീലിങ്കെ ബെർലിൻ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ 25.70% വോട്ട് നേടിയാണ് വെന്നിക്കൊടി പാറിച്ചത്. ആരെയും എപ്പോഴും അറസ്റ്റ് ചെയ്യാമെന്ന സർക്കാരിന്റെ അധികാര പ്രയോഗത്തിന് കടിഞ്ഞാനിട്ട് സുപ്രീംകോടതി. ചട്ടപ്രകാരമല്ലാത്ത അറസ്റ്റിനെ തുടർന്ന് വിട്ടയക്കപ്പെട്ട ഒരാളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ മജിസ്ട്രേറ്റിന്റെ അനുമതി വേണമെന്ന് ജസ്റ്റിസുമാരായ ഉജ്ജൽ ഭുയാൻ, അതുൽ എസ് ചന്ദൂർക്കർ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടു. അറസ്റ്റിൽ നിന്ന് പൌരന്മാർക്ക് സംരക്ഷണം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 22(1) വകുപ്പിന്റെ വ്യാപ്തി വിപുലപ്പെടുത്തിയാണ് ഉത്തരവ്. ഒരു വ്യക്തി എത്ര വലിയ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെട്ടാലും ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും ഹനിക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. മലപ്പുറത്ത് TK കോളനിയിൽ കോട്ടപ്പുഴയിൽ ഞായറാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി തിങ്കളാഴ്ച കണ്ടെത്തി. ഇതോടെ മരണം 5. പ്രദേശവാസിയായ ഒരു സ്ത്രീക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ അനൌദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചാരം നേടി ആളുകൾ കൂട്ടമായി എത്തുന്ന ഇത്തരം പ്രദേശങ്ങളിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും TK കോളനി സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങളുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ കടുത്ത നിലപാടുമായി സർക്കാർ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അരവണ പ്രതിസന്ധിയാണ് ഒടുവിലത്തെ വിഷയം. പ്രത്യേക ടീമിനെ തീർത്ഥാടന നടത്തിപ്പിന് നിയോഗിക്കുന്നത് ആലോചിക്കുമെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ പറഞ്ഞു. കാലിക്കറ്റ് FC പ്രതിരോധ നിര താരം റിജോൺ ജോസ് വാഹനാപകടത്തിൽ മരിച്ചു. ഞായറാഴ്ച രാത്രി കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന് സമീപം ഗാന്ധി റോഡ് മേൽപ്പാലത്തിൽ വെച്ച് റിജോൺ സഞ്ചരിച്ച ബൈക്കിൽ മറ്റൊരു ബൈക്കിടിച്ചായിരുന്നു അപകടം. റിജോണിനൊപ്പമുണ്ടായിരുന്ന സഹതാരം ഗനി അഹമ്മദ് നിഗം ചികിത്സയിലാണ്. പ്രവാസി ക്ഷേമത്തിന്റെ പേരിൽ ഇടത് സർക്കാരിന്റെ കാലത്ത് 2 വർഷത്തിലൊരിക്കലുണ്ടായിരുന്ന ലോക കേരളസഭ നടത്തില്ലെന്ന് UDF സർക്കാർ. തുടരില്ലെന്ന രാഷ്ട്രീയ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേരളം മതേതരമാണ് എന്ന് അഭിമാനത്തോടെ പറയുമ്പോഴും അതിന്റെ പൂർണ്ണ അവകാശം ശ്രീനാരായണ ഗുരുദേവനുള്ളതാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വർക്കല ശിവഗിരിയിൽ 99 ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണവും 1 വർഷം നീണ്ടു നിൽക്കുന്ന സമാധി ശതാബ്ദി ആചരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജാതിമത ചിന്തകളിൽ നിന്നും പിന്തിരിപ്പൻ ആശയങ്ങളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാൻ ശ്രീനാരായണ ഗുരു നടത്തിയ പോരാട്ടം ഈ സർക്കാർ തുടരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിമാനമാർഗം കേരളത്തിലെത്തി വൻ കവർച്ച നടത്തുന്ന അന്തർസംസ്ഥാന കവർച്ച സംഘം

0: ബാംഗ്ലൂരിൽ അറസ്റ്റിൽ. ഉത്തർപ്രദേശ് മീററ്റ് സ്വദേശികളായ സമീർ, മൊഹസിൻ, മുഹമ്മദ് സാജിദ് അൻസാരി, മുഹമ്മദ് സാഹിൽ, മോനിഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാൻ 2.0 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൈകോർക്കുന്നു. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിൽ പ്രത്യേക തൂഫാൻ ഗ്രാമസഭകൾ വിളിക്കും. 20,999 വാർഡുകളിലും ജാഗ്രതാ സമിതികൾ വരും. ലഹരി വിൽപ്പന, വിതരണം, ഉപയോഗം, കേന്ദ്രങ്ങൾ എന്നിവയുടെ വിവരമറിയിക്കാൻ സംവിധാനമുണ്ടാകും. രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റവും ദാരിദ്ര്യവും ഇടത്തരം വിഭാഗങ്ങളുടെ നട്ടെല്ല് തകർത്തെന്ന് കോൺഗ്രസ്. അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുന്നത് സാധാരണക്കാരുടെ ജീവിതം ദുഷ്കരമാക്കിയെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കുറ്റപ്പെടുത്തി. ജനങ്ങൾക്ക് വിശക്കുമ്പോൾ സർക്കാർ മൗനം പാലിക്കുന്നു, ഇതാണോ പുതിയ ഇന്ത്യ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനത്തിന് എന്ത് സംഭവിച്ചുവെന്നും രമേശ് ചോദിക്കുന്നു. BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ മുൻ DGP ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി കമ്മീഷന്റെ അന്വേഷണം വഴിമുട്ടി. നിർണായക മൊഴി നൽകേണ്ടവർ ഹാജരാകാത്തതാണ് കാരണം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ സുപ്രീംകോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സമർപ്പിച്ച റിപ്പോർട്ടിൽ 105 മോഷണങ്ങൾ ക്ഷേത്രത്തിലെ CCTVയിൽ പതിഞ്ഞതുൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട്. സെപ്റ്റംബർ 25 കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. സംഭവത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി 90 കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര തിങ്കളാഴ്ച ചുമതലയേറ്റു. സംഭാവന കൊള്ള വിവാദമായ സാഹചര്യത്തിലാണ് CEO നിയമിച്ചത്. വീട്ടിൽ പരിധിയിൽ കവിഞ്ഞ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആൻഡോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്നു പരിഗണിക്കും. വാഴവറ്റയിൽ മദ്യം പിടികൂടിയ വീട് തന്റെ പേരിലല്ലെന്നുള്ള ആൻഡോയുടെ വാദം മറികടക്കാനുള്ള രേഖകളായിരിക്കും എക്സൈസ് കോടതിയിൽ നൽകുക. മുട്ടിൽ പഞ്ചായത്തിൽ നിന്നടക്കം തെളിവ് ശേഖരിച്ചു. കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് പ്രകൃതിവാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. നിക്ഷേപത്തിന് തിങ്കളാഴ്ച ചേർന്ന IOC ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. കൊച്ചിയിൽ നിന്ന് കന്യാകുമാരി വഴി തൂത്തുക്കുടി വരെയുള്ള ഈ വാതക ശൃംഖല 424.65 km ദൈർഘ്യമുള്ളതാണ്. ദക്ഷിണേന്ത്യയിൽ പ്രകൃതിവാതക ലഭ്യത ശക്തിപ്പെടുത്താൻ പര്യാപ്തമാണ് പദ്ധതി. കണ്ണൂർ കോർപ്പറേഷന്റെ ചേലോറ ട്രെഞ്ചിംഗ് മൈതാനത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് കണ്ടെത്തിയ ക്രമക്കേടുകളിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. ഇനി കേസ് രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. കനത്ത മഴയിൽ വീടിന്റെ മതിൽ തകർന്നു. ശിവപുരം ഉരുവച്ചാൽ റോഡിൽ ഇടപ്പഴശ്ശി മുതലാളിമുക്കിലെ ചെമ്പിലാലി സീനത്തിന്റെ വീട്ടുമതിലാണ് തകർന്നു വീണത്. മതിലിടിഞ്ഞ് സമീപത്തെ വീടിനും നാശമുണ്ടായി. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സ്വർണ പ്രതീക്ഷയുമായി ഇന്ത്യ ഇന്നിറങ്ങുന്നു. കബഡിയിൽ നിലവിലെ ജേതാക്കളായ ഇന്ത്യൻ പുരുഷ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ജപ്പാനെ 49-24 എന്ന സ്കോറിനും വനിതകൾ ബംഗ്ലാദേശിനെ 42-21 എന്ന സ്കോറിനും തോൽപ്പിച്ചു. ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ജപ്പാനെതിരെ ഇന്ന് 2020 മത്സരം കളിക്കാനിറങ്ങും. ജപ്പാനിൽ ക്രിക്കറ്റ് വളർത്തുകയെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ജപ്പാൻ ക്രിക്കറ്റ് അസോസിയേഷൻ മത്സരത്തിനായി ക്ഷണിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ മിക്സഡ് മാർഷൽ ആർട്സിൽ വെങ്കല മെഡൽ നേടി ഇന്ത്യൻ താരം സൂചിക തരിയാൽ. ബാഡ്മിന്റണിൽ ഇന്ത്യ ക്വാർട്ടറിൽ. ടേബിൾ ടെന്നീസിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ പാകിസ്ഥാനെ തോൽപ്പിച്ച് ക്വാർട്ടറിലെത്തി. അത്ലറ്റിക്സിന് നാളെ തുടക്കം. ചെസ് ഒളിമ്പ്യാഡിൽ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ഓപ്പൺ വിഭാഗത്തിൽ ആദ്യ തോൽവി. എന്നാൽ ഇന്ത്യൻ വനിതകൾ ജയം നേടി. 6 റൗണ്ടിൽ ഉസ്ബെക്കിസ്ഥാനാണ് ഇന്ത്യയെ കീഴടക്കിയത്. അമേരിക്കയെയാണ് വനിതകൾ തോൽപ്പിച്ചത്. ഇടുക്കി അണക്കരയിൽ നടന്ന സബ്ജൂനിയർ U17 സംസ്ഥാന വടംവലി മത്സരത്തിൽ 1 രണ്ട് വെള്ളിയും നേടി കണ്ണൂർ ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648
0: 9656948321.
2: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക്

0: ക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ഗാനലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൂടെയുള്ളത് ഞാൻ അശ്വിനി.
1: ഞാൻ സൂര്യ. നമുക്കൊരു യാത്ര പോയാലോ?
0: ഇപ്പൊ ഗാനലയത്തിന്റെ നേരമല്ലേ, അപ്പൊ നമ്മളൊരു യാത്ര പോയി കഴിഞ്ഞാൽ ശ്രോതാക്കള് നിരാശരായി പോവില്ലേ?
1: ഒരു ചെറിയ യാത്രയാണ് അശ്വിനി.
0: പക്ഷെ നമ്മുടെ ടൈം ആയില്ലേ ഗാനലയത്തിന്.
1: ടൈം ആയിക്കോട്ടെ, നമുക്ക് ഗാനലയത്തിലൂടെ ഒരു യാത്ര പോകാം.
0: ഓ അങ്ങനെ, എങ്ങോട്ടേക്കാണ്?
1: ഭൂപടത്തിലില്ലാത്തൊരു യാത്ര.
0: ഭൂപടത്തിലില്ലാത്തൊരിടം എന്ന് പറഞ്ഞ സിനിമ ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഭൂപടത്തിലില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ എങ്ങനെയാണ് യാത്ര പോകുന്നത്?
1: നമുക്ക് വിസയും വേണ്ട, ടിക്കറ്റും വേണ്ട, വിമാനം ഒന്നും വേണ്ട അവിടെ എത്താൻ.
0: പിന്നെ പറന്നു പോവാനാണോ ഉദ്ദേശം?
1: പറന്നും പോവണ്ട.
0: എങ്ങനെ നമ്മൾ അവിടത്തേക്ക് എത്തും?
1: അവിടെ എത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ട്.
0: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
1: അതായത് അശ്വിനി, അവിടെയുള്ള മനുഷ്യന്മാരെ നീ കണ്ടിട്ടുമുണ്ട്, എനിക്ക് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഇഷ്ടാണ്.
0: ഞാൻ അറിയാതെ ഞാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലവും മനുഷ്യരോ?
1: ആ, നീ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും.
0: അതെയോ?
1: ആ,
0: പക്ഷെ ഓർത്തെടുക്കാൻ പറ്റുന്നേ ഇല്ല.
1: ഓർത്തെടുക്കാൻ പറ്റൂല, അങ്ങനെ ഒരു ടോപ്പിക്കാന്ന് നമ്മൾ ഇന്ന് എടുക്കാൻ പോന്നെ.
0: ഗാനലയത്തിലെ ടോപ്പിക്കിനെ പറ്റിട്ടാണോ ഇത്രയും സമയം സംസാരിച്ചത്?
1: അതെ, നിനക്ക് മനസ്സിലായിട്ടില്ല?
0: മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാലല്ലേ സൂര്യേച്ചി ഇതൊക്കെ മനസ്സിലാവുള്ളൂ.
1: കേൾക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
0: അവർക്ക് തീരെ മനസ്സിലാവാൻ സാധ്യതയില്ല. ഇത് വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പരിപാടിയല്ലേ.
1: എന്നാലും നേരെ നമുക്ക് മൂക്ക് പിടിക്കാം.
0: ആ,
1: ഭൂപടത്തിലില്ലാത്ത കുറേ സ്ഥലങ്ങൾ സിനിമയിലുണ്ട്.
0: അത് ശരിയാ, സിനിമാക്കാര് സൃഷ്ടിക്കുന്ന ചില സ്ഥലങ്ങള്.
1: അതിലൊന്ന് നമുക്ക് ARM എടുക്കാം, കുമാരി എടുക്കാം. പറഞ്ഞു വരുമ്പോ ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണാം.
0: അങ്ങനെ, അതായത് ഭൂമിയിൽ ഇല്ലാത്ത, ഭൂപടത്തിൽ ഇല്ലാത്ത സ്ഥലങ്ങള്. പക്ഷെ സിനിമയിൽ
1: നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആദ്യം ഓർമ്മ വരുന്നത് അത്ഭുത ദ്വീപായിരിക്കും.
0: അതെ അതെ, അത്ഭുത ദ്വീപിലെ പോലൊരു ദ്വീപ് ഉണ്ട് എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല.
1: ഇല്ല,
0: അത്ഭുത ദ്വീപ് കണ്ടിട്ടുള്ള ആർക്കും അങ്ങനെ ഒരു സ്ഥലം ഇല്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. അവിടെയുള്ള ആൾക്കാര്, അവരുടെ കോമഡി, അവരുടെ അടി,
1: അവരുടെ പ്രണയം,
0: അതെ
1: അതൊക്കെ നല്ലൊരു രസമായിട്ടല്ലേ വിനയൻ സംവിധാനം ചെയ്തത് ആ ചിത്രം.
0: ഓക്കെ, ഇപ്പൊ മനസ്സിലായി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ സിനിമ ഞാൻ പറയാം. ഈ സിനിമ കുറച്ച് പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. യഥാർത്ഥ ജീവിതമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു മിസ്റ്റീരിയസ് ഹൊറർ ടൈപ്പ് മൂവിയാണത്. 2022 പുറത്തിറങ്ങിയത്.
1: ആരാണ് നായിക?
0: ഐശ്വര്യലക്ഷ്മി.
1: ആ മനസ്സിലായി, കുമാരി.
0: അതെ, ടൈറ്റിൽ റോള് ചെയ്തത് ഐശ്വര്യലക്ഷ്മിയാണ്.
1: ആ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊരു മുത്തശ്ശി ഒരു കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതിലാണ് തുടക്കം.
0: മുത്തശ്ശി ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട്, ഇല്ലിമലക്കാട്.
1: അത് തന്നെ.
0: അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്.
1: അതിനെപ്പറ്റി നീ ഒന്ന് പറയുന്നുണ്ടോ, ആ സിനിമയെ കുറിച്ച് എങ്ങനെയാണ്, എന്താണെന്നൊക്കെ?
0: മുത്തശ്ശി പറയുന്ന കഥയിലൂടെയാണ് ഇല്ലിമലക്കാടിനെ കുറിച്ചും അവിടെയുള്ള കാഞ്ഞിരങ്ങാട് തറവാടിനെ കുറിച്ചും ഒക്കെ പ്രേക്ഷകന് മനസ്സിലാക്കാൻ പറ്റുക. അവിടത്തേക്ക് സാധാരണ ജീവിതം നയിക്കുന്ന കുമാരി എന്നുള്ള പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകും. കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ സാധാരണ ഒരു പെൺകുട്ടിക്ക് മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ, സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും.
1: ഉണ്ടാവും, തീർച്ചയായിട്ടും.
0: പക്ഷെ അവിടെ എത്തിയതിനു ശേഷമാണ് അറിഞ്ഞത് പുറമേന്ന് കാണുന്ന തറവാടല്ല ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നിഗൂഢതകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് നടക്കുന്ന ഒക്കെ മിത്തുകളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ്. തറവാട്ടിൽ ഒരു ആരാധനാമൂർത്തി ഉണ്ടാവും, അതിനെതിരെ പ്രവർത്തിക്കുന്ന മറ്റൊരു മൂർത്തി ഉണ്ടാവും, ഇവര് തമ്മിലുള്ള യുദ്ധം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് സിനിമ പോകുന്നത്.
1: അപ്പൊ നീ ആ സിനിമ കണ്ടിട്ടുണ്ട്?
0: സിനിമ കണ്ടിട്ടുണ്ട്.
1: ഞാൻ കണ്ടിട്ടില്ല, അതാ ചോദിച്ചത്, ആ സിനിമയെ കുറിച്ച് വല്ലതും അറിയോ.
0: ആ ഇതാണ്, കണ്ടിരിക്കാൻ നല്ല രസമുള്ള സിനിമയാണ്.
1: അപ്പൊ അതൊരു ഹൊറർ മൂവിയാണ് അശ്വിനി?
0: ഹൊറർ ടൈപ്പ് തന്നെയാണ്. അങ്ങനെയുള്ള മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സജഷൻ തന്നെയാണ് കുമാരി എന്ന് പറയുന്ന സിനിമ. നല്ല പാട്ടുകളും ഉണ്ട് കേട്ടോ അതിനകത്ത്.
1: ഓക്കെ,
0: അധികം പറഞ്ഞ് ബോറടിപ്പിക്കാണ്ട് പാട്ട് കേൾപ്പിച്ചാലോ?
1: തീർച്ചയായിട്ടും. ഏത് പാട്ടാണ് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്?
0: തുടക്കത്തിൽ തന്നെ നമ്മുടെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന ഐശ്വര്യലക്ഷ്മിയെ പ്രസന്റ് ചെയ്യുന്ന ഒരു സോങ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്നത്.

0: പാട്ട മന്ദാരപ്പൂവേ ഇറങ്ങിയ സമയത്ത് അത് ഭയങ്കര ട്രെൻഡിങ് സോങ് ആയിരുന്നു അല്ലേ? എല്ലാരും ഡാൻസിന് വേണ്ടിട്ട് എടുക്കുന്നു, റീലിന് വേണ്ടിട്ട് എടുക്കുന്നു. ഈ പാട്ടിലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോ ആ സ്ഥലങ്ങള് തെയ്യങ്ങളുടെ വടക്കേ മലബാറിലാണെന്ന് തോന്നുന്നു അല്ലേ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്?
1: അതെ, കണ്ണൂര് കാസർഗോഡ് ജില്ലേനെ ബേസ് ചെയ്തിട്ടാണ് കഥ പുരോഗമിക്കുന്നത്. അപ്പൊ തെയ്യത്തിന്റെ കുറച്ച് അംശമുണ്ട്, വയൽപ്പാടങ്ങളുണ്ട്, അവിടെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് കാലം മുന്നേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ബാക്ക്ഗ്രൗണ്ട് ആണ് പാട്ടിനുള്ളത്. ഇപ്പൊ കാണാതെ അവരെന്ത് ചെയ്യാ,
0: ആ പാട്ട് കേൾക്കുക, സിനിമ കാണുക.
1: വരികൾ എഴുതിയത് ജോ പൗൾ ആണ്, പാടിയത് ആവണി മൽഹാർ, മ്യൂസിക് കൊടുത്തത് ജേക്സ് ബിജോയ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: യാത്ര ചെയ്ത് വടക്കൻ കേരളത്തില് ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ എത്തി ക്ഷീണിച്ച് നിൽക്കുകയാണ്. ഇനി ഞാൻ കഥ പറയാം.
0: പ്രത്യേകിച്ച് എനിക്ക് കഥയും ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ കഥ പറയുന്നതാണ് ഏറ്റവും നല്ലത്.
1: കഥയും ബോധം ഇല്ലാത്ത ആൾക്കാർ കഥ പറയുമ്പോൾ കഥയ്ക്ക് കൂടുതൽ മിഴിവേകുന്നതും കഥ കൂടുതൽ ആസ്വാദികരമാവുന്നതും.
0: ഏഹാ, ഭയങ്കരം തന്നെ. എന്നാ കഥ പറഞ്ഞോ.
1: അതായത് ഒരു ഗ്രാമം, ഗ്രാമത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്.
0: കിരങ്കിരി
1: അത് മനുഷ്യരാ?
0: അല്ലല്ല, അതിന്റെ ശബ്ദം വേണോ? പുറകുന്ന്
1: ബാക്ക്ഗ്രൗണ്ട്. ഇത് നാടകല്ല, അതിരാണിപ്പാടമല്ല, ഇത് ഏതോ ഒരു ഗ്രാമം. ഗ്രാമത്തിന്റെ പേര് നിങ്ങൾ പറയണം.
0: എനിക്കറിയാണെങ്കിൽ ഞാൻ പറയും.
1: ഓക്കെ. അവിടെ ഒരുപാട് മനുഷ്യരെ, അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ വ്യത്യസ്തമാണ്. സ്ത്രീകളാണെങ്കിൽ ഈ ഗുജറാത്തി സ്റ്റൈലിലുള്ള പാവാട, ബ്ലൗസ്, തലയിൽ ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഓർണമെന്റ്സ് ഒക്കെ ഗുജറാത്തി രാജസ്ഥാനി ടൈപ്പിലുള്ള.
0: ഏകദേശം പിടികിട്ടി. എന്നാലും
1: ക്ലൂ ബാക്കി പറഞ്ഞു
0: പറഞ്ഞു
1: കഷ്ടപ്പെട്ട് കണ്ടെത്തി. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ജുബ്ബ പോലെയുള്ള ഷർട്ട്,

0: പോലെയുള്ള സാധനം, പിന്നെ മുണ്ട് ഇങ്ങനെ കെട്ടിട്ട്.
1: മനസ്സിലായി മനസ്സിലായി. അതായത് ഒരു എന്താ പറയാ,
0: ഡാൻസ് നമ്മൾ പൈജാമ ഇടുന്ന.
1: ഓക്കേ, മനസ്സിലായി.
0: പിന്നെ തലയിൽ കെട്ട്,
1: അതെന്തായാലും ഉണ്ടാവല്ലോ.
0: ഉണ്ടാവും,
1: ആ കാലത്ത് അങ്ങനെയാണല്ലോ.
0: ഇതാണ് സംഭവം. അവരൊക്കെ അടിപൊളിയായിട്ട് സന്തോഷിച്ച് അർമാദിച്ച് പോവാണ്.
1: ഞാൻ ഒറ്റൊരു ചോദ്യം ചോദിക്കട്ടെ?
0: ചോദ്യത്തിനൊരു അവസരമില്ല, ഇത് പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ.
1: അല്ല, എനിക്ക് ആ ചോദ്യം ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും.
0: ഉത്തരം പെട്ടെന്ന് പറയണ്ട.
1: അല്ല, എനിക്ക് ഉത്തരം പെട്ടെന്ന് പറയണല്ലോ, അല്ലെങ്കിലും ശ്രോതാക്കൾ വിചാരിക്കുമല്ലോ ശരിക്കൊന്നും അറിയില്ല. അതായത് ഇവർ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നന്നായിട്ട് പാലിക്കുന്ന കൂട്ടത്തിലുള്ളവരല്ലേ?
0: അങ്ങനെയാണ്. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്.
1: എന്ത്?
0: ഒരേ ഒരു പ്രശ്നം. അത് മാത്രമാണ് അവരുടെ പ്രശ്നം.
1: ആ പ്രശ്നം എന്താ?
0: ആ പ്രശ്നമില്ല, അവർക്ക് വേറൊരു പ്രശ്നമില്ല. വെള്ളമില്ല.
1: മനസ്സിലായി. എനിക്ക് പിടികിട്ടി, ശ്രോതാക്കൾക്ക് പിടികിട്ടിയൊന്നും എനിക്കറിയില്ല. പക്ഷെ ബുദ്ധിജീവിയായ എനിക്കിതെല്ലാം വേഗത്തിൽ പിടികിട്ടും.
0: അത് ശരിയാ. സിനിമേന്റെ മൊത്തം കഥയും പറഞ്ഞ് എന്നിട്ട് ബുദ്ധിജീവി പോലും.
1: അല്ല, ഞാൻ നേരത്തെ ചോദിച്ചത് എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ല. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്നവരാണോ അത്? കാരണം എനിക്ക് ഈ സിനിമ മനസ്സിലായത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്.
0: ഏതാ സിനിമ?
1: സുന്ദരകില്ലാടി.
0: അതിലെ സ്വപ്നഭൂമി എന്ന് പറയുന്ന സ്ഥലം. ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു സ്വപ്നഭൂമി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഉണ്ടാവാൻ സാധ്യത ഇല്ലല്ലേ.
1: നമ്മൾ ആ സിനിമയിലെ കേട്ടിട്ടുള്ളൂ സ്വപ്നഭൂമി എന്നത്, അല്ലേ?
0: അതെ.
1: ആ സ്വപ്നഭൂമിയിലെ ആൾക്കാർക്ക് സ്വപ്നം എന്താണ്?
0: വെള്ളം കിട്ടുക.
1: വെള്ളം കിട്ടല് മാത്രല്ല, എന്ത് കുഴിക്കണം?
0: കിണർ കുഴിക്കണം. അപ്പൊ കിണർ ഒഴിക്കാൻ ആരും വരുന്നുണ്ട്?
1: നമ്മുടെ കില്ലാടിമാർ വരുന്നുണ്ട്.
0: ബാക്കി കഥ നമ്മൾ കൂടുതൽ പറയണമെന്നൊന്നുമില്ല.
1: നല്ല രീതിയിൽ വിജയിച്ച ഒരു സിനിമയാണ് സുന്ദരകില്ലാടി. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട സിനിമയായിരിക്കും. എന്തായാലും
0: ഫാസിലെ കഥയും തിരക്കഥയും സംഭാഷണവും നിർമ്മാണവും ഒക്കെ നിർവഹിച്ച സിനിമയാണ്. മുരളീകൃഷ്ണയാണ് സംവിധാനം ചെയ്തത്. അഭിനേതാക്കളെ പ്രത്യേകിച്ച് എടുത്തു
1: പറയേണ്ട. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ മെയിനായിട്ട് നമ്മുടെ ദിലീപ്,
0: പിന്നെ ശാലിനി.
1: ശാലിനി
0: പേരായിട്ട് വരും.
1: അതെ.
0: ആ സിനിമ കാണുമ്പോൾ നമ്മളും അവിടുത്തെ ഒരാളാണെന്ന് വിചാരിക്കും. ആ കിണറിലൊരു തുള്ളി വെള്ളം കിട്ടുമ്പോൾ നമുക്ക് എന്തോ കിട്ടിയൊരു പ്രതീതിയാ. ലാസ്റ്റ് മൊമെന്റിൽ സിനിമ കാണുമ്പോൾ ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, ഒരു തുള്ളി വെള്ളം
1: കിട്ടിയിട്ടുണ്ടെങ്കിൽ. അത് മാത്രമല്ല, ആ വെള്ളവും കൊണ്ട് അവൻ
0: ശാലിനിയുടെ മേലെ ഒഴിച്ചാൽ മാത്രമേ അവളുടെ ബ്രഷ്ട് മാറുകയും ചെയ്യുള്ളൂ. ത്രില്ലിംഗ് ആയിരുന്നു, ഇമോഷണലി ടച്ച് ചെയ്യുന്ന സിനിമയാണ്. പ്രണയമുണ്ട്, വിരഹമുണ്ട്, എല്ലാ സംഭവങ്ങളും ഒരുമിപ്പിച്ചൊരു സിനിമയായിരുന്നു സുന്ദരകില്ലാടി. ഒരുപാട് പാട്ടുകളുണ്ട്, അപ്പൊ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഏതാ കൊടുക്കേണ്ടതെന്ന്.
1: അധികം നമ്മൾ കൊടുക്കാത്തൊരു പാട്ട് കൊടുത്താലോ അശ്വിനി?
0: അതാണ് നല്ലത്.
1: ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കുന്ന പാട്ട് എന്ന് വെച്ചാല് സുന്ദരകില്ലാടിയിലെ മാദം പുലരുമ്പോഴായിരിക്കും. നീ ഏതാ കൊടുക്കാറ്?
0: അതോ അല്ലേ നാടോടി.
1: ഈ രണ്ട് സോങ് ആണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്.
0: അധികം കേൾക്കാൻ സാധ്യതയില്ലാതെ ഒരു പാട്ട്. ഇവരുടെ കിണർ കുഴിച്ച് വെള്ളം കിട്ടും, ആ ഒരു പ്രതീക്ഷയൊക്കെ വന്ന സമയത്ത് മനസ്സിൽ വളർന്നു പൂത്ത ചെമ്പനുടെ കടപുഴകും നിമിഷം മലർക്കാവിൻ ഭൂതഗണ നാഥനാവിൽ അടി ആടി ഉറഞ്ഞ ദിനം.
1: ആ പാട്ടാണ് കേൾപ്പിക്കാൻ പോകുന്നത്.
0: ആ പാട്ടാണ് കേൾപ്പിക്കാൻ പോകുന്നത്. ബിച്ചു തിരുമലയുടേതാണ് വരികള്. ഔസേപ്പച്ചാണ് ഈണം കൊടുത്തതും
1: പാടിയതും.
0: അപ്പൊ സുന്ദരകില്ലാടി എന്നുള്ള സിനിമയിലെ ഈ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരിക. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: റേഡിയോ മലബാറിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഗാനലയമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭൂപടത്തിൽ ഇല്ലാത്ത ഇടങ്ങളിലൂടെയുള്ള യാത്ര തുടരാം. ഇനി സൂര്യചെങ്ങോട്ടേക്ക്.
2: ഞാൻ ഇനി വെള്ളത്തിലേക്കാണ് പോകുന്നത്.
1: വെള്ളത്തിലേക്കോ?
2: ആ,
1: അതെന്താ ഒരു വെള്ളത്തിലേക്ക് പോക്ക്?
2: അല്ല, വെള്ളത്തിലേക്ക് പോയാലേ ആ സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റൂ.
1: അങ്ങനെയുണ്ടോ?
2: ആ, ആ സ്ഥലത്ത് എത്തണ്ടെങ്കിൽ നമ്മളെ വെള്ളവും കടന്നെത്തണം.
1: വെള്ളം കടന്നെത്തുന്ന സ്ഥലം അപ്പൊ അറബിക്കടലിന്റെ അപ്പുറത്തായിരിക്കും.
2: ആയിരിക്കാം, സാധ്യതയുണ്ട്. കാരണം നമ്മളെ ഭൂപടത്തിൽ ഇല്ലാത്തൊരു സ്ഥലമാണല്ലോ അത്.
1: അന്നേരം അറബിക്കടലിന്റെ അപ്പുറത്തേക്കുക
2: ആയിരിക്കാനാണ് സാധ്യത. അറിയില്ല, ഭൂപടത്തിൽ ഇല്ലല്ലോ അശ്വിനി. അതിനെ പറ്റി എനിക്ക് അങ്ങനെ വലിയ അറിവില്ലാത്തത് കൊണ്ട് ഇത് വെള്ളവും കടന്നിട്ടാണ് അവിടെ എത്തേണ്ട ആ സ്ഥലത്ത്. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അടുത്ത ക്ലൂ. അടുത്ത ക്ലൂ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാ?
1: പറയുന്നില്ലേ?
2: പറയുന്നില്ല. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഭാഷ അനക്ക് മനസ്സിലാവില്ല, നിനക്ക് മനസ്സിലാവില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഒരു തരം എന്ന് പറയുന്നത് ബ്രോറോറോ അങ്ങനെയായിട്ടും പറയുന്ന ഒരു ഭാഷയാണ്.
1: ദൈവമേ, ബാഹുബലിയിൽ ഒരു കിലികിലി ഭാഷ കേട്ടിട്ടുണ്ടായി.
2: അതുപോലെ തന്നെയാണ് ഈ ഭാഷയെന്ന എനിക്ക് തോന്നുന്നു. ഒരുമാതിരിയുള്ള ഒരു സൗണ്ട് ആയിരുന്നു അവരുടേത്. ഇപ്പൊ ക്ലൂ മനസ്സിലായോ ഞാൻ പറഞ്ഞ?
1: അങ്ങനെ പറഞ്ഞു നോക്കുമ്പോ ഒരൊറ്റ ക്ലൂവും കൂടെ തന്നു കഴിഞ്ഞാല് ഞാൻ അളപ്പൊക്കും.
2: ഒരു ചിരി.
1: ഒരു ചിരിയാ?
2: ആ, ഒരു ചിരി കേട്ടാലും നിനക്ക് അത് വേഗം മനസ്സിലാൻ പറ്റും.
1: കേൾപ്പിച്ചേരുക.
2: കേൾപ്പിച്ചേരുക.
3: ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങിയുള്ള ഏതെങ്കിലും ആരാജകന്മാർ ഉണ്ടാവോ?
1: ഓ, ഈ ചിരി, ഇത് നമ്മളെ സിനിമ.
2: ഏത് സിനിമ? മറ്റേ സിനിമ. ആ സിനിമയിലെ ഓരോ ഡയലോഗുകളും ഇപ്പോഴും എല്ലാവരുടെ ഓർമ്മകളിലും തങ്ങി നിൽക്കുന്നതാണ്.
1: ഓ, എന്ത് രസമായിരുന്നു കാണാൻ. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്തൊരു ലോകം. ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ദ്വീപ്, അവിടെയുള്ള പുരുഷന്മാരൊക്കെ വളരെ ചെറിയ ആൾക്കാരും സ്ത്രീകള് നമ്മളൊക്കെ പോലെയുള്ള സാധാരണ ആൾക്കാരും. ഇതിന്റെ കഥ കൂടുതൽ പറയാൻ തോന്നുന്നില്ല അല്ലേ?
2: വിനിയന്റെ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം എന്ന് തന്നെ പറയാം അത്ഭുത ദ്വീപ്.
1: പാവം, ഉയരം കുറഞ്ഞ മനുഷ്യരുടെ ഇടയിലേക്ക് നേവിയിൽ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാർ അവരുടെ കപ്പലൊക്കെ പൊട്ടി തകർന്നിട്ട് പോവുകയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അപകടം മനസ്സിലാവുന്നത്. ഉയരം കൂടിയ പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവർ രാക്ഷസരാണ്, നരഭോജികളാണെന്നാണ് ആ ദ്വീപിലുള്ള ആൾക്കാരുടെ വിശ്വാസം.

0: അതെ, നമ്മുടെ ഗിന്നസ് പക്രു, ജഗതി ചേട്ടൻ, അതുപോലെ കൽപ്പന, ഒരുപാട് ആൾക്കാർ, ഒന്ന് രണ്ട് മൂന്നും നമുക്ക് എണ്ണി പറയാൻ പറ്റില്ല അത്ര പേരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്.
1: ബാക്കിയുള്ള കഥയൊക്കെ സ്വാഭാവികം. ആ ദ്വീപ് എന്ന് പറയുന്നത് വാമനപുരി എന്ന് പറയുന്ന രാജ്യം പോലെ തന്നെയാണ്. അവിടത്തേക്ക് ഈ ചെറുപ്പക്കാർ വരുന്നു, സ്വാഭാവികമായിട്ട് രാജാവിന്റെ മകൾക്ക്
0: ഒരിഷ്ടം തോന്നാം, തോന്നിക്കൂടാതില്ലല്ലോ.
1: അതെ, അങ്ങനെയാണല്ലോ
0: അതിന്റെ കടപ്പ്.
1: ആ രാജകുമാരി ഇവരെ രക്ഷിക്കും. രക്ഷിക്കാനായിട്ട് കണ്ടെത്തിയ മാർഗം ഇവരെയും കുള്ളന്മാരാക്കുക. അപ്പൊ കുള്ളന്മാരാക്കുമ്പോ കാല് കെട്ടിവെക്കുക സ്ഥലമില്ല. അതിപ്പോഴും രസകരമായിട്ടുള്ള ഒരു സീനാ. ആ കാല് പുറകില് കെട്ടിവെച്ചിട്ട് വെക്കുമ്പം അതിന്റെ ഉള്ളിലാ ജഗതി പറയുന്നില്ലേ, എന്തോ മന്ത്രസിദ്ധിയോ അതിന്റെ ഉള്ളിലാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളതെന്ന് ഏറ്റവും ഒടുവില് മനസ്സിലാക്കാണ് ഇവര് കാലിന് നീളം കൂടിയ മനുഷ്യന്മാരാണ്, അതുകൊണ്ട് ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് പറയുമ്പോഴാണ് സൂര്യേച്ചി പറഞ്ഞ മറ്റേ ടീമുകൾ
0: വരുന്നത്. അവരുടെ ശബ്ദം ഒന്ന് കേൾപ്പിക്കുക തന്നെ വേണം. ശനി
1: ഒരു നീളം കൂടി മനുഷ്യന്റെ ചെവിയിൽ ഇരുന്നിട്ട് ഈ ചിരിച്ച ആള്
0: കടിക്കുന്നുണ്ട് മാത്രല്ല, അവർക്കൊന്നും ഇവരെ എത്തിപ്പെടാനാകുന്നില്ല, അത്രക്കുയരം കൂടിയ മനുഷ്യരാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നരഭോജികൾ എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ.
1: അവരിൽ നിന്ന് ഈ മൂന്ന് നാലഞ്ച് ചെറുപ്പക്കാരാണ് ദ്വീപിനെ രക്ഷിക്കുന്നത്. അപ്പൊ സമാനമായിട്ട് രാജാവ് സ്വന്തം പുത്രിയെ രാജകുമാരനല്ല വന്നതിൽ ഒരാൾക്ക്
0: രാജകുമാരൻ ആരാണെന്ന് അറിയില്ലേ?
1: രാജകുമാരൻ ആരാ?
0: നമ്മളെ ഗിന്നസ് പക്രു.
1: ശരിയാ, അപ്പൊ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. ഗിന്നസ് പക്രുവിന് രാജകുമാരനെ ഭയങ്കര
0: ഇഷ്ടമാണ്.
1: പക്ഷെ സ്വന്തം പ്രണയം രാജ്യത്തെ സംരക്ഷിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ത്യജിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു രസകരമായിട്ടുള്ള കഥയാണ്.
0: കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് മുന്നേ നമുക്കൊരു പാട്ട് കേൾപ്പിക്കണ്ടേ?
1: വേണം വേണം വേണം.
0: ഏത് പാട്ടാണ് ഇതിലേക്ക് കൊടുക്കാൻ പോകുന്നത്?
1: ഇതിലെല്ലാ പാട്ടുകളും നല്ല പാട്ടാണേ. പക്ഷേ നമ്മളിപ്പോ ഭൂപടത്തിൽ ഇല്ലാത്ത സ്ഥലത്തിനെ പറ്റി പറയുമ്പോ അങ്ങനെ വരിയുള്ള ഒരു പാട്ട്, ഒരിടത്തൊരിടത്തൊരിടത്തൊരു കരയുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെ,
0: ഏഴാം കടലിനും അക്കരയാണ് അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ,
1: ബാക്കി അങ്ങനെ അങ്ങനെ എന്താന്നുള്ളത് പാട്ട് കേട്ടിട്ട്
0: അങ്ങനെ അങ്ങനെ മനസ്സിലാക്കാം.
1: കൈതപ്രത്തിന്റേതായിരുന്നു വരികൾ. എം ജയചന്ദ്രൻ ഈണം കൊടുത്ത്
0: വിധു പ്രതാപ് ജ്യോത്സ്ന എന്നിവർ പാടിയ പാട്ടാണ്.
1: പാട്ടിയുടെ തിരിച്ചു വരൂ. റേഡിയോ മലബാറിന്റെ ഗാനലയത്തിൽ നിങ്ങളോട് കൂടെയുള്ളത് ഞാൻ അശ്വിനി,
0: ഞാൻ സൂര്യ.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: റേഡിയോ മലബാറിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനലയമാണ്. ഗാനലയത്തിലെ അടുത്ത പാട്ട് ഏതാണ് അശ്വിനി എടുത്തിരിക്കുന്നത്?
1: പേരില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകണം.
0: പേരില്ലേ? പേരില്ല, സ്ഥലത്തിന് പേരില്ല. ഒന്നാമത്തെ ക്ലൂ,
1: ഈ പറഞ്ഞ സ്ഥലം നമുക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു പുരാണ കഥയിലേതോ അല്ലെ ഒരു മിത്തുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. വരൾച്ച ബാധിച്ച പ്രദേശം പോലെ നമുക്ക് എപ്പോഴും തോന്നുന്നു.
0: അവിടെ കുടിവെള്ളം ഇല്ലേ?
1: വെള്ളമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഡ്രൈ ആയിട്ടുള്ള വരണ്ട പ്രദേശം പോലെ തോന്നിക്കും. ഈ സിനിമയുടെ ആദ്യ ഭാഗത്ത് യഥാർത്ഥ മനുഷ്യ ജീവിതം കാണിക്കുന്നുണ്ട്. നാട്, കാര്യങ്ങള്, പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നത്.
0: ആര്?
1: സംവിധായകൻ.
0: ഓ, അങ്ങനെ.
1: ആ,
0: അതേതാ സിനിമ?
1: ഈ സിനിമയുടെ പേരിന് രണ്ടക്ഷരേ ഉള്ളൂ.
0: രണ്ടക്ഷരോ?
1: വെറും രണ്ടക്ഷരം.
0: ആ സിനിമയുടെ പേര്
1: നമ്മളൊക്കെ ഇടക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ ആ പേരിലല്ല, വേറൊരു പേരില്. പണ്ടൊക്കെ നിങ്ങള് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞു വിളിച്ചിട്ടുണ്ട്.
0: ആരാ
1: ആ പേര്?
0: അമ്മ.
1: അല്ല,
0: ഇപ്പോഴും ഞാൻ അമ്മ എന്ന് വിളിക്കുന്നുണ്ടല്ലോ.
1: കരഞ്ഞോണ്ട് അമ്മയെന്ന് വിളിക്കുന്നു.
0: നമ്മള് ജനിക്കുമ്പോഴും
1: അങ്ങനെയല്ല. ഇത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എത്ര തവണ നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്.
0: ആ പേര് വിളിച്ചിട്ടോ?
1: ആ വാക്ക് വിളിച്ചിട്ട്?
0: ഏ,
1: ആ പോട്ടെ. ഈ വാക്കിന്റെ അർത്ഥം അന്ധകാരം നീങ്ങട്ടെ എന്നാണ്.
0: അന്ധകാരം നീങ്ങട്ടെ?
1: ആ, പ്രകാശം പരക്കട്ടെ.
0: അതായത് അന്ധകാരം നീങ്ങിട്ട് പ്രകാശം പരക്കട്ടെ.
1: ആ,
0: ഈ രണ്ടക്ഷരേ ഉള്ളൂ.
1: പോട്ടെ, ഇനി ലാസ്റ്റ് ക്ലൂ. നമുക്ക് അറിവ് പകർന്നു തരുന്നു.
0: മാഷന്മാര്, അധ്യാപകര്,
1: ആ
0: ടീച്ചറു.
1: അതെ, അതിന്റെ വേറൊരു പര്യായം
0: ഗുരുനാഥന്മാര്.
1: ആ, അതിലാദ്യത്തെ രണ്ടക്ഷരം
0: ഗുരു.
1: ഗുരു?
0: ഓ, ഗുരു.
1: ഗുരു, ഗുരുവിലല്ലേ അങ്ങനെ ഒരു സ്ഥലം?
0: ആ,
1: ആദ്യം നമ്മള്
0: സാധാരണ ജീവിതം പോലെയൊക്കെ കാണിച്ചിട്ട് മോഹൻലാല് എവിടെയോ എത്തിപ്പെടുന്നത്. നീ പറഞ്ഞ പോലെ പേരില്ലാത്തൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നത്.
1: സാധാരണ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥയെ ഫാന്റസിയിലൂടെ കാണിക്കുന്ന സിനിമയാണ് ഗുരു.
0: അത് മാത്രല്ല, മോഹൻലാൽ എത്തിപ്പെടുന്ന സ്ഥലത്ത് ഒരാൾക്കും കണ്ണു കാണില്ല.
1: രഘുരാമൻ അല്ലെ ആ കഥാപാത്രത്തിന്റെ? രഘുരാമൻ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളാണ്, പക്ഷെ അയാളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള വേർതിരിവുകള്, അതിനെതിരെ

0: പ്രതികരണം എന്ന് വെച്ചാൽ വയലൻസ് ആയിരുന്നു.
1: ആദ്യമൊക്കെ വയലൻസ് ആയിരുന്നു സിനിമ. പിന്നീടാണ് മോഹൻലാല് ഒരു സ്ഥലത്തെത്തിപ്പെടുന്നത്, രഘുരാമൻ സ്ഥലത്തെത്തിപ്പെടുന്നത്. അവിടെയുള്ള രാജാവിന്റെ പേരെന്താന്ന് അറിയോ? വിജയന്ത മഹാരാജ. വിജയന്ത മഹാരാജാവിനെ അഭിനയിച്ചത് ആരാണ്? നമ്മുടെ സുരേഷ് ഗോപി.
0: അതെ, രഘുരാമന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകള്, വേണ്ടാതെ ഒരുപാട് ചിന്തകള്. നമ്മള് ഏതൊരു പ്രശ്നത്തിനെയും പരിഹരിക്കാൻ വയലൻസ് ഒരു മാർഗം അല്ലല്ലോ. ഈ ലോകത്തേക്ക് എത്തുന്നതോടുകൂടെ, അല്ല ഒരു കഥ പറച്ചൽ പോലെ, അങ്ങനെയാണ് രഘുരാമൻ ജീവിതം ഇങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലാക്കുന്നത്.
1: അന്തരായിട്ടുള്ള കുറെ മനുഷ്യന്മാരുടെ ഇടയിൽ രഘുരാമൻ എത്തിപ്പെടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട്, ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു വന്ന അവർക്ക് ആർക്കും കണ്ണു കാണുന്നില്ല, നമുക്ക് മാത്രമേ കണ്ണു കാണുന്നുള്ളൂ.
0: അത് മാത്രല്ല, രഘുരാമൻ അവിടെ എത്തിയപ്പോ അവിടെ ഒരു പഴമുണ്ട്,
1: ഇലാമാ പഴം.
0: ഈ ഇലാമ പഴം കഴിക്കാണ്. കഴിച്ചതിന് ശേഷം ആളുടെ കാഴ്ചയും പോയി.
1: അതെ,
0: സ്വാഭാവികമായിട്ട് രഘുരാമനെ തിരിച്ചറിയാൻ പറ്റും ഇലാമ പഴം കഴിച്ചതുകൊണ്ടാണ് കാഴ്ച പോയതെന്ന്. പിന്നെ അതിനുശേഷം രാജാവ് രഘുരാമനെ കൊല്ലാൻ വേണ്ടിയിട്ട് പറയാണ്. കൊല്ലാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്നത് ഇതേ ഇലാമ പഴത്തിന്റെ വിത്ത. അവര് പറയുന്നത് അത് കൊടിയ വിഷമാണ്, അപകടമാണെന്നൊക്കെ പറയുന്നത്. വിത്ത് കഴിച്ചിട്ടോ
1: രഘുരാമന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടി.
0: അന്തരായിട്ടിൽ ഇത്രയും മനുഷ്യരുടെ നടുവില് രഘുരാമന് മാത്രം കാഴ്ച കിട്ടി. അപ്പൊ അയാൾ ആ സത്യം മനസ്സിലാക്കി.
1: അതെ, ഇലാമ പഴം കഴിച്ചാല് കാഴ്ചശക്തി പോകുന്നും അതിന്റെ വിത്ത് കഴിച്ചാൽ കാഴ്ചശക്തി കിട്ടുമെന്നും അയാൾ മനസ്സിലാക്കി. എന്നിട്ട് ഇതാണ് സത്യം എന്ന് എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ ആരും കേൾക്കുന്നില്ല, രാജാവ് കേൾക്കുന്നില്ല,
0: ആരും വിശ്വസിക്കുന്നില്ല,
1: ആരും വിശ്വസിക്കാണ്ടില്ല. അതില് മധുബാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ മോഹൻലാലിന് വിശ്വസിക്കുന്നുണ്ട്,
0: അദ്ദേഹം മാത്രമാണ് അത് ചെയ്യുന്നത്.
1: അതെ, ശ്യാമന്തക എന്ന് പറഞ്ഞ കാവേരിയും അത് വിശ്വസിച്ചിട്ട് ഇയാള് കഴിക്കുന്നത് പോലെ അവർ രണ്ടാളും കഴിക്കുന്നുണ്ട്.
0: പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാണ്, ഞാൻ അത് അനുഭവിച്ചറിഞ്ഞു, ഇതാണ് സത്യം. പക്ഷെ ഒരു കൂട്ടം മനുഷ്യരത് മനസ്സിലാക്കുന്നില്ല. ഒരു തിരിച്ചറിവാണ്, നമ്മള് കാണുന്നതോ പറഞ്ഞു കേട്ടത് മാത്രമല്ല സത്യം, എല്ലായ്പ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് മാത്രമല്ല സത്യം. മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത മനുഷ്യന്റെ അവസ്ഥയാണ് ഇതിൽ പറയുന്നത്.
1: തീർച്ചയായിട്ടും
0: ഒരു ഫിലോസഫിക്കലൊക്കെ ആയിട്ടുള്ള മൂവിയാണ്. എന്തായാലും കഥയധികം നമുക്ക് പറയണ്ട, രഘുരാമൻ എല്ലാവർക്കും, രാജാവ് ഒഴികെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും വിത്ത് കൊടുത്തിട്ട് കാഴ്ചശക്തി തിരിച്ചു കൊടുക്കുന്നുണ്ട്.
1: പക്ഷെ കാഴ്ചശക്തി തിരിച്ചു കൊടുത്ത സമയത്തും അവിടെ ഒരുപാട് അടികൾ നടക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാല്, ആരാണ് അടുത്ത ബന്ധുക്കള്, ആരാണ് അച്ഛൻ, ആരാണ് അമ്മ, ഇതൊന്നും അറിയുന്നില്ലല്ലോ. തൊട്ടിട്ടാണ് അവരെല്ലാവരെയും അറിഞ്ഞത്. പക്ഷെങ്കിൽ ഇത് കാഴ്ചശക്തി കിട്ടിയതിനു ശേഷം ആർക്കും ആരെയും അറിയുന്നില്ല. പിന്നെ പേര് വിളിച്ചിട്ടായി അവരുടെ ഓട്ടോ. അതൊരു വല്ലാത്തൊരു സീൻ തന്നെയായിരുന്നു. അത് മാത്രല്ല, ലക്ഷ്മി ഈ സിനിമയെ കുറിച്ച് വേറെ ഒന്ന് പറയാനുണ്ട്. 1997 മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരത്തിലേക്ക് മത്സരിക്കാനായി ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്തൊരു ചിത്രമായിരുന്നു ഗുരു.
0: അത്രമാത്രം പ്രസക്തമായ സിനിമയാണ്. കാണുമ്പോൾ ഫാന്റസി എന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. അതിലെ തീം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്.
1: ആ സ്ഥലം ഇപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അശ്വിനി നേരത്തെ പറഞ്ഞ പോലെ ഒരു വരണ്ട ഒരു സ്ഥലം.
0: കാണുമ്പോ തന്നെ നമുക്കും അത് ഫീൽ ചെയ്യും, ഒരു തരം വരൾച്ച, ഒരു ചൂട്.
1: ഒന്നാമത് അവരുടെ ഡ്രസ്സിംഗ് രീതി ഒന്നും അല്ല, ഒരുമാതിരി ഒരു ഡ്രസ്സിംഗ്
0: രീതിയായിരുന്നു.
1: അതെ, അതന്നെ, ആ ചാക്ക് ഉപയോഗിച്ചിട്ടാണ് തോന്നുന്നത് അവര് ഡ്രസ് ഉണ്ടാക്കിയത്.
0: ഓക്കെ, അപ്പോ ഒരു പാട്ട് കേൾപ്പിക്കണ്ടേ? ഇതിലെ
1: തീർച്ചയായിട്ടും കേൾപ്പിക്കണം. നമ്മളെ കഥ കേട്ട് അവർക്ക് മുഷിഞ്ഞു കാണും.
0: ഇതിലെ പാട്ട് എന്ന് പറയുമ്പോ രഘുരാമൻ ആ പ്രദേശത്തേക്ക്, ആ നാട്ടിലേക്ക്, ആ രാജ്യത്തേക്ക് എത്തുന്നുണ്ടല്ലോ. അപ്പൊ അവിടുന്നുള്ള ഒരു പാട്ടുണ്ട്, ആ രാജ്യത്തിനുള്ളിലുള്ള ഒരു പാട്ടുണ്ട്.
1: എം ജി ശ്രീകുമാറല്ലേ പാടിയിരിക്കുന്നത്?
0: എം ജി ശ്രീകുമാറും സംഘവും പാടിയിട്ടുള്ള പാട്ട്,
1: തത്താരം മൊഴിയമ്മ താരാരി താരാരി. തത്താരം മൊഴിയമ്മ താരാരി താരാരി, തിത്താരം തനയമ്മ തീരാരി തീരാരി.
0: അതന്നെ, എന്തായാലും രാരാ രാരാ.
1: കൊറേ രാരയുള്ളതുകൊണ്ട് നമുക്ക് എന്താക്കാം, പാട്ട് കൊടുക്കാം.
0: നല്ല രസമുള്ള പാട്ടാണ്, നല്ല വരികളുമാണ് അല്ലേ. ആറാടും കോലം മീഴ്നീരാടും, കാലം ഓടോടിത്താളം, കൈമേളങ്ങളാടും നീയും വായും. എസ് രമേശൻ നായരുടേതാണ് വരികൾ. ഇളയരാജയാണ് ഇണം കൊടുത്തിട്ടുള്ളത്.
1: പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറും സംഘവും.
0: പാട്ട് കേട്ടോ, തിരിച്ചു വരാം. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM ഇത് മലബാറിന്റെയും മധുരസ്വരം മലബാറിൽ നിന്നുകൊണ്ട് ഭൂമിയിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലെ പാട്ടുകൾ കേട്ടോണ്ടിരിക്കുന്നു
1: ഗാനലയത്തിലൂടെ. ഇനി ഞാനൊരു ക്ലൂ പറയാം.
0: നിങ്ങൾക്കാന്ന് ഇപ്രാവശ്യം നറുക്ക് വീണത്.
1: അതെ, കാരണം എന്ന് വെച്ചാല് ഈ സ്ഥലമുണ്ട്, നമ്മുടെ നാട് തന്നെ ഉണ്ട്.
0: അപ്പോ ഭൂപടത്തിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലെന്ന് പറയാൻ പറ്റില്ല.
1: ഇല്ല, അത് പറയാൻ പറ്റില്ല.
0: ആ സിനിമയില് വെറുതെ കൊടുത്ത
1: പേര്. പക്ഷെ നമ്മള് എന്താ പറഞ്ഞ, വടക്കേ മലബാറില് ഈ പേരുള്ള സ്ഥലങ്ങൾ ഒന്നിലധികം ഉണ്ട്. നമ്മളെ അടുത്ത സ്ഥലമാണ്, അതായത് നമ്മളിപ്പോ അയ്യല്ലൂരല്ലേ നിൽക്കുന്നത്, അതിന്റെ അടുത്ത് ഈ സ്ഥലം.
0: മട്ടന്നൂര്?
1: മട്ടന്നൂര് ഇല്ല, അതല്ല.
0: മാലൂര്?
1: അതുമല്ല.
0: പിന്നെ
1: അതിന്റെ ഒക്കെ അടുത്തെത്തിപ്പോയി അശ്വിനി.
0: മാലൂര് കാഞ്ഞിലേരി ഉണ്ട്.
1: ഓ, എന്നാലും അതിന്റെ
0: കരയറ്റുണ്ട്. ഉരുവച്ചാൽ
1: പിന്നെ അങ്ങോട്ടേക്ക് പോകണ്ട നീ. മാലൂര്

0: നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി.
1: മാലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാല് എരട്ടേങ്കില് പാലയാച്ചിപ്പാറ കഴിഞ്ഞിട്ട് ശിവപുരം.
2: ശിവപുരോ?
0: ആ ശിവപുരം.
1: ശിവപുരം എന്നുള്ള പേര് സിനിമയിലുണ്ട് അല്ലേ?
0: ആ ഉണ്ട്,
1: രണ്ട് സിനിമയിലുണ്ട്.
0: അത് ഓക്കെ, അത് ശരിയാണ്, രണ്ട് സിനിമയിലെ ആ പേരുണ്ട്. പക്ഷേ ഇതൊരു മാതിരി എന്താ പറയണ്ടേ, ഒരു നിഗൂഢതകളൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സിനിമ.
1: ഹൊറാണോ?
0: ഹൊറർ എന്ന് പറയാൻ പറ്റൂല, പക്ഷേ അതേ ഒരു മൂഡാണ്.
1: ഹൊറർ മൂഡിലുള്ള സിനിമ. അപ്പൊ ആനന്ദഭദ്ര ആയിരിക്കൂലേ?
0: തീർച്ചയായിട്ടും. ശിവമല്ലിക്കാവിളം പൂത്തു, കാവളം പൂത്തു, പൂക്കൂവളം പൂത്തു. ആ അങ്ങനെ എന്തോ വരികളായിരുന്നു, അത്ര ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ അനന്തഭദ്രത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സിനിമയല്ലേ അത്?
1: അതെ അതെ അതെ.
0: ദിഗംബരൻ.
1: അനന്തഭദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ തന്നെ ഉണ്ട് സുനിൽ പരമേശ്വരന്റെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്.
0: നിർമ്മിച്ചത് മണിയൻപിള്ള രാജു, അജയ് ചന്ദ്രൻ നായർ, രഘുചന്ദ്രൻ നായർ എന്നിവരാണ്. സന്തോഷ് ശിവനാണ് സംവിധാനം ചെയ്തത്.
1: അഭിനയിച്ചത് പിന്നെ പ്രത്യേകിച്ച് പറയണമെന്ന് ഇല്ലല്ലോ.
0: ഇല്ല ഇല്ല, ഒരുപാട് പേര് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്.
1: എടുത്ത്
0: പറയുന്ന കഥാപാത്രം നമ്മുടെ മനോജ് കെ ജയൻ ചെയ്തത്
1: ദിഗംബരൻ.
0: ദിഗംബരൻ
1: അതില് ഒരു അലർച്ചയുണ്ട്. സുഭദ്ര എന്ന് പറയുന്ന കഥാപാത്രത്തോട് അകമഴിഞ്ഞ പ്രണയം സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു ദിഗംബരൻ. ആ ഒരു സമയത്തുള്ള ഒരു അലർച്ചയുണ്ട്. ഓ, നമുക്ക് രോമാഞ്ചം ഉണ്ടാവുന്ന തരത്തിലുള്ള അഭിനയമായിരുന്നു മനോജ് കെ ജയന്റെ. പണ്ടപ്പോ ഒരു കാലത്ത് ഒളിച്ചോടിപ്പോയ ഗായത്രി ദേവിയുടെ മകൻ
0: തിരിച്ച നാട്ടിലേക്ക്, ശിവപുരം നാട്ടിലേക്ക് വരുന്നതാണ്. പൃഥ്വിരാജാണ് ഗായത്രി ദേവിയുടെ മകനായിട്ട് വരുന്നത് ശിവപുരത്തേക്ക്. അമ്മ പറഞ്ഞ കഥയിലൂടെയുള്ള യാത്രയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ, അല്ലേ?
1: ആ കഥാപാത്രത്തെ സംബന്ധിച്ച് ശിവപുരം നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. അവിടുത്തെ നിഗൂഢതകളിലൊന്നും വിശ്വസിക്കുന്നില്ല. എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ പോകരുത്, ഇവിടെ പോകരുത്, പക്ഷെ അതൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ സിനിമയിൽ മിത്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ. ദിഗംബരൻ പല രീതിയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിൽ പരകായ പ്രവേശം നടത്തുന്നു. പേരായിട്ട് വരുന്നത് കാവ്യ മാധവന്റെ ഭദ്ര എന്ന് പറയുന്ന കഥാപാത്രം. ഉണ്ടക്കണ്ണുള്ള ഒരു ഡയലോഗ് ഫേമസാ, എന്താ എല വലത്തോട്ടേക്ക് തിരിച്ചു വെക്കണം, മോര് കുറച്ചുകൂടെ ഒഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്.
0: അത് മാത്രല്ല, കലാഭവൻ മണിക്ക് ഒരു പ്രത്യേക ഒരു റോള് തന്നെ ഉണ്ട് അല്ലേ ശനി. കലാഭവൻ മണിയുടെ അനുജത്തിയായിട്ട് വരുന്നത് റിയാസൻ ആണ്,
1: മലയാളി അല്ല ആള്.
0: കഥാപാത്രത്തിന്റെ പേര് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ഭാമയെന്ന് വിളിക്കുന്നുണ്ടല്ലോ കലാഭവൻ മണി, അത് ശരിയാണ്.
1: ദിഗംബരൻ പല രീതിയിലുള്ള ആഭിചാര ക്രിയകൾക്കും വേണ്ടിയിട്ട് ഭാമയാണ് ഉപയോഗിച്ചു പോന്നിരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു കഥയാണ്. എന്തായാലും എൻഡില് ക്ലൈമാക്സിൽ വീട്ടുകാരെ എതിർത്തിരുന്ന ഭദ്രയുടെയും നമ്മുടെ നായകന്റെയും പ്രണയത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ദിഗംബരന്റെ ശല്യം ഒഴിവാക്കുന്നുണ്ട്. ഒരു ഹാപ്പി എൻഡിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. കണ്ടിരിക്കാൻ രസമുള്ള ഹൊറർ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്
0: ആ സ്ഥലവും അങ്ങനെ തന്നെയാണ്. ഒരുപാട് അരുവികളിന്റെ നടുക്കൂട്ട് ഒരു ഗുഹ, ഗുഹയിലൂടെ പോയിട്ട് നോക്കും വലിയൊരു തളിക, അതൊക്കെ നമ്മുടെ ഇന്ന് മനസ്സിൽ മായാതെ നിൽക്കുന്ന കുറേ ചിത്രങ്ങളുണ്ട് അതിൽ.
1: അതില് മനുഷ്യനല്ലാതെ ഒരു കഥാപാത്രമുണ്ട്, ആരാന്നറിയോ?
0: ഇല്ല,
1: നമ്മുടെ നാഗമാണിക്യത്തിന്
0: കാവലെ നിൽക്കുന്ന പാമ്പ്
1: കുഞ്ഞൂട്ടൻ.
0: ആ അതെ, ശരിയാണ്, കുഞ്ഞൂട്ടൻ.
1: അത്രത്തോളം ഓരോരുത്തരെയും സ്വാധീനിക്കാൻ ഈ സിനിമക്ക് പറ്റിയിട്ടുണ്ട്. ഇതിലൊരു പാട്ട് നമുക്ക് കേൾപ്പിക്കാം.
0: ശിവമല്ലിക്കാവിൽ എന്ന പാട്ട് പോരെ, കെ എസ് ചിത്രപടി മനോഹരമാക്കിയ ഗാനം.
1: ശിവപുരത്തെ കഥയാണല്ലോ, കാവിന്റെ കഥയും പറയുന്നുണ്ടല്ലോ. ശിവമല്ലിക്കാവിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ട് നമുക്ക് റേഡിയോ മലബാറിലൂടെ ഗാനലയത്തിലൂടെ ശ്രോതാക്കളെ കേൾപ്പിക്കാം. ഇവിടെയുള്ളത് ഞാൻ അശ്വിനി.
0: ഞാൻ സൂര്യ.

0: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
1: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
2: അല്ല അത് ആടുന്നു വാങ്ങണ്ടെന്ന് ആടുന്ന പ്രശ്നമുണ്ടോ?
1: ആടുന്ന പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
0: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
1: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ് എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനലയത്തിൽ നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു അശ്വിനി?
5: ഇല്ലാത്ത സ്ഥലങ്ങളെ പറ്റി.
4: ആ
5: പൊതുവെ മനുഷ്യർക്ക് ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണല്ലോ ഇൻട്രസ്റ്റ് കൂടുതൽ ഉണ്ടാവുക.
4: അതെ, നമുക്ക് ഇല്ലാത്ത ഹൊറർ ചിത്രമല്ല നമ്മൾ കാണുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ.
5: അതുമാത്രമല്ല ഇല്ലാത്ത കാര്യങ്ങൾ, നിങ്ങളെ കുറിച്ച് ഇപ്പോൾ പറയാണ് നിങ്ങൾ നല്ല മനസ്സിനുടമയാണ്.
4: ഞാൻ നിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സൗന്ദര്യവതിയാണ്, പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കാര്യമാണല്ലോ.
5: അതെ,
4: പക്ഷേ നേരത്തെ നീ പറഞ്ഞ കാര്യം ഉള്ളതാണ്, നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്, അത് സത്യമാണ്. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് നിന്റെ കാര്യം അത് എന്താ പറയണ ഇല്ലാത്തൊരു കാര്യമാണ്. ശ്രോതാക്കളെ,
5: ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും പൊതുവെ ഇല്ലാത്ത കാര്യങ്ങളാണെന്നുള്ളത് കേൾക്കുന്നവർക്ക് പണ്ട് മുതലൊക്കെ അറിയാം. അതുകൊണ്ട് അവർക്ക് അറിയാലോ സത്യം എന്താന്ന്. അപ്പൊ ആ താല്പര്യം തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോ കേൾക്കുമ്പോ ഉണ്ടാവുന്ന ഒരുതരം താല്പര്യം ഇല്ലാത്ത സ്ഥലങ്ങളെ പറ്റി പറയുമ്പോഴും അവർക്ക് ഉണ്ടാവുന്ന നമുക്ക് വിചാരിക്കാം.
4: അതെ, ഇല്ലാത്ത സ്ഥലങ്ങളെ പറ്റി പറയുമ്പോഴാണല്ലോ ഓരോരോ കഥകളും എനിയാൻ പറ്റുന്നത്.
5: ശരിയാണ്. അപ്പൊ ഇല്ലാത്ത അടുത്ത സ്ഥലം,
4: ട്രെയിനില് 3 പേര് വരുന്നതാണ്.
5: അതേതാ?
4: ആ ഈ സിനിമയുടെ ഫസ്റ്റ് ഭാഗം ട്രെയിനിൽ 3 പേര് ഒരു സ്ഥലത്തേക്ക് വരുന്നതാണ്.
5: സമ്മർ ഇൻ ബത്ലഹേമോ?
4: അതില് 3 പേരല്ലല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. അവർ 5 പേര് വരുന്നുണ്ടല്ലോ. ഇതങ്ങനെയല്ല, ചേട്ടൻ ചേച്ചി അനുജത്തി ഇവര് 3 പേര് ഒരു സ്ഥലത്തേക്ക് വരുന്നത്. അതില് മകളുണ്ടോ മകനുണ്ടോ നിനക്ക് ഓർമ്മയില്ല. ആ അനുജത്തിയുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഡിപ്രഷനിലായിരുന്നു അനുജത്തി, അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്തേക്ക് വരുന്നത്.
5: നടിയുടെ പേര് പറയോ.
4: നടിയുടെ പേര് പറഞ്ഞാൽ നിനക്ക് കിട്ടും. ഇപ്പൊ നീ സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറഞ്ഞില്ലേ, അതിലുണ്ടാ നടി.
5: അതില് മഞ്ജു വാര്യറല്ലേ?
4: ആ
5: കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്.
4: അതെ, കൃഷ്ണഗുഡി എന്ന് പറയുന്നത് ഒരു ഇല്ലാത്ത സ്ഥലമാണ്.
5: ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾ ഇഞ്ഞെട്ടി പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക അല്ലേ. ഇത്രയും കാലം ഞാൻ ഉൾപ്പെടെ വിചാരിച്ചത് കൃഷ്ണഗുഡി ആന്ധ്രാപ്രദേശിലോ തെലങ്കാനയിലോ മറ്റോ ഉള്ള ഒരു സ്ഥലമാണെന്നാ. പക്ഷേ 2-3 ദിവസം ആയിട്ടുള്ളൂ ആ ഞെട്ടിക്കുന്ന രഹസ്യം ഞാനും അറിഞ്ഞിട്ട്. കൃഷ്ണഗുഡി എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ഗ്രാമമായിരുന്നു പോലും.
4: പക്ഷേ ആ ഗ്രാമം എന്ത് രസമായിരുന്നു അല്ലേ ശനി കാണാൻ.
5: 1997 കമല് സംവിധാനം ചെയ്ത പ്രണയ ചിത്രമായിരുന്നു കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. മഞ്ജു വാര്യരുടെ കൂടെ ജയറാം പേരായിട്ട് എത്തി. ബിജു മേനോനും ഉണ്ടായിരുന്നു അല്ലേ.
4: ബിജു മേനോനിൽ നിന്ന് അകന്ന് താമസിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ജു വാര്യർ ഈ നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ

0: ജയറാമുമായിട്ട് അടുപ്പത്തിലാവുന്നു.
1: പല പല കാരണങ്ങൾ കൊണ്ട് ബിജു മേനോൻ മഞ്ജുവാരിയിൽ നിന്ന് അകന്നു പോയിട്ടാണുള്ളത്. പക്ഷേ അവള് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും വരും എന്നുള്ള ഒരു ചിന്തയില്. സിനിമയുടെ കഥ പശ്ചാത്തലമാക്കിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശിൽ ഒരു ചെറിയ ഗ്രാമമാണ്. അതിനാണ് അവര് കൃഷ്ണഗുഡി എന്ന പേര് കൊടുത്തത്. പക്ഷേ ആന്ധ്രാപ്രദേശിലാണെന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ച സ്ഥലങ്ങളുടെ ഭൂരിഭാഗവും എവിടെയായിരുന്നു സത്യത്തില്?
0: നമ്മുടെ കേരളത്തിലായിരുന്നു.
1: അതെ, സിനിമയിൽ കാണുന്ന മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനും പരിസരവും ഒക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനും പിന്നെ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ റൂട്ടൊക്കെ ഇല്ലേ, അതിന്റെ അടുത്തുള്ള മേലാറ്റൂർ പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളാണ് ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് ഉപയോഗിച്ചത്. പൊതുവെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ പ്രണയം ഉണ്ടാവും, അടിയുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും,
0: കോമഡി ഉണ്ടാവും.
1: അതെ, പക്ഷെ ഇതിനകത്ത് അധികം വയലൻസ് എന്ന് പറയാനൊന്നും ഇല്ല. ആ ഗ്രാമമൊക്കെ കാണുമ്പോൾ നമുക്കും അവിടെ പോയി കുറച്ചു കാലം അവിടെ താമസിക്കാനുള്ളൊരു ത്വര ഇങ്ങനെ ഉണ്ടാവും.
0: അവിടെ താമസിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ന് അശ്വിനി പറഞ്ഞല്ലോ, ശരിക്കും നമുക്ക് അവിടെ താമസിക്കാൻ ഒരു രസം തന്നെയായിരിക്കും. കാരണം നല്ല മഞ്ഞുമൂടിയ ഒരു സ്ഥലമായിരുന്നു അത്. രാവിലെയൊക്കെ വെളുപ്പാങ്കാലത്ത് ഫുള്ള് മഞ്ഞിലായിരുന്നു, അതായത് കോടമഞ്ഞ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന നല്ലൊരു സ്ഥലമായിരുന്നു കൃഷ്ണഗുഡി എന്ന് പറയുമ്പോൾ.
1: കൃഷ്ണഗുഡി എന്ന് പറയുന്ന ഇല്ലാത്ത സ്ഥലത്തിന്.
0: അതെ, ശരിക്കും ഊട്ടി പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്.
1: ക്യാമറമാന്റെ കരവിരുത്തുണ്ട്, സംവിധായകന്റെ കഴിവുണ്ട്. ഒരു സ്ഥലത്തെ ഇത്രമേൽ മനോഹരമായ രീതിയിൽ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ട് അത് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് പോലും കൺഫ്യൂസ്ഡ് ആയി പോവാണ്. തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഇത് കേരളത്തിലുള്ള ഒരു സ്ഥലമാണെന്നുള്ള കാര്യം.
0: കേരളത്തിൽ ഇത്രയും നല്ല സ്ഥലമുണ്ടെന്ന് നമ്മൾ ഇപ്പല്ലേ മനസ്സിലാക്കുന്നത്.
1: അതുകൊണ്ട് ടൂറിന് ഇനി ആരും പുറത്തേക്ക് പോകണമെന്നില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ മുക്കിലും മൂലയിലും മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ടൂർ പോകുമ്പോൾ ആദ്യം അന്വേഷിക്കുക ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാൻ പാകത്തിനുള്ളത്.
0: അതുപോലെ അശ്വിനി, കണ്ണൂർ ജില്ലയിലും ഒരുപാട് സ്ഥലമുണ്ട് ഇതുപോലെ ആരും അറിയപ്പെടാത്ത സ്ഥലങ്ങൾ. ഈ കോട വരുന്ന സ്ഥലങ്ങൾ, അതുപോലെ മഞ്ഞുമൂടിയ സ്ഥലങ്ങൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല, അറിയുന്നുമില്ല.
1: നമ്മളെ തൊട്ടടുത്തായതുകൊണ്ട് മുറ്റത്തെ മുല്ലക്ക് മണയില്ലാന്നല്ലേ
0: പറയുന്നത്.
1: ഇപ്പൊ ഇവിടെ തന്നെ വൈകുന്നേരം ആവുമ്പോഴേക്ക് മഞ്ഞുകാലാണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട, കോട ഇറങ്ങി വരുന്നത് ശരിക്കും
0: കാണാൻ പറ്റും. അത് മാത്രല്ല, എന്റെ വീട് എന്ന് പറയുന്നത് പാലുകാച്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
1: അതിനെ പാലുകാച്ചിപ്പാറന്റെ താഴെയല്ലേ?
0: താഴെയാണ്
1: ഇരട്ടേങ്ങൽ എന്നല്ലേ ശരിക്കും പേര്?
0: പക്ഷേ ആ പാലുകാച്ചിപ്പാറ കഴിഞ്ഞിട്ടല്ലേ അശ്വിനി ഇരട്ടേങ്ങലിലേക്ക് പോകേണ്ടത്.
1: എന്നാ എന്റെ വീട് പുരളിമലന്റെ.
0: പക്ഷെ നമ്മൾ പാലുകാച്ചിപ്പാറ പോകുമ്പോൾ നടന്നിട്ട് പോകുന്ന ഒരു ഇതാണ്. നമ്മൾ
1: അരളിമലയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നിട്ട് എന്റെ വീട്ടിലേക്ക് പോകുന്നു.
0: ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ സ്ഥലം ഒന്ന് കാണുക തന്നെ വേണം. അതാണ് ശ്രോതാക്കളെ പറയാനുള്ളത്. ചിത്രവട്ടം പാലുകാച്ചിപ്പാറ എന്ന സ്ഥലം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രക്ക് രസമാണ് ഈ മഞ്ഞുകാലാകുമ്പോൾ കാണാൻ. ആ മാലൂർ പ്രദേശമേ സത്യം പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്.
1: പ്രത്യേകിച്ച് സൂര്യേച്ചി അവിടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗി കൂടുന്നാണ് പറഞ്ഞു വന്നത്.
0: നീ അവിടെ ആയിരുന്നല്ലോ അശ്വിനി, പിന്നെ ഞാൻ പറയണോ മാലൂർ എങ്ങനെയാണ് എന്ന്?
1: അത് ശരിയാ. മാലൂരും പാലുകാച്ചിപ്പാറയും മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങൾ കണ്ണൂർ ജില്ലയിൽ തന്നെ കാണാനായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഏലപ്പിടിക എന്ന് പറയുന്ന സ്ഥലം, ഇരിട്ടി ഭാഗത്തുള്ള കാലാങ്കി,
0: ഇത്തരത്തിൽ
1: ഒരുപാട് സ്ഥലങ്ങൾ പേരെടുത്ത് പറയാൻ പറ്റാത്തതും മറ്റുള്ളവർക്ക് അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്.
0: അത് മാത്രമല്ല അശ്വിനി, ഇപ്പൊ ശ്രോതാക്കൾ കേൾക്കുമ്പോൾ പറയും നിങ്ങളുടെ കണ്ണൂര് മാത്രല്ലടോ നമ്മുടെ നാട്ടിലുണ്ട് എന്നെല്ലാം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും.
1: അത് ശരിയാണ്. ഞങ്ങൾക്ക് കൂടുതൽ അറിവുള്ളത് കണ്ണൂർ ജില്ലയിലെ സ്ഥലങ്ങളെ പറ്റിയിട്ട്. അപ്പൊ നിങ്ങളുടെ പ്രദേശത്തും ഇതുപോലെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണല്ലോ. അപ്പൊ കൂടുതൽ പറയേണ്ടെന്ന് തോന്നുന്നു. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് പാട്ടുകളുണ്ട്. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ടഫായിട്ടുള്ളൊരു ടാസ്ക് ആണ്. മെയിൻ ആയിട്ട് ചിത്ര, യേശുദാസ്, എം ജി ശ്രീകുമാർ, സുജാത, മോഹൻ, ദലീമ, ജോജോ തുടങ്ങി പാട്ടിന്റെ കാര്യത്തിൽ ആ സമയത്ത് മുൻനിരയിലുള്ള എല്ലാവരും ഈ സിനിമയിലെ ഓരോരോ ഗാനങ്ങളായിട്ട് പാടിയിട്ടുണ്ട്.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറാണ് ഈണം നൽകിയത്.
1: അപ്പോൾ ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് കേൾപ്പിക്കാം.

0: അപ്പോൾ അശ്വിനി, നമ്മുടെ ഗാനലയത്തിന്റെ സമയം ഏകദേശം തീരുകയാണ്. പക്ഷേങ്കിലും നമ്മൾ ഭൂപടത്തില്ലാത്ത കുറേ സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു, എന്നാലും ബാക്കിയല്ലേ?
1: നമ്മൾ സംസാരിച്ചത് കുറച്ചധികമായി പോയോ?
0: മടുപ്പായി പോവോ?
1: എന്നാലും ശ്രോതാക്കൾ പറയട്ടെ, അപ്പോൾ ഭൂപടത്തിലില്ലാത്ത സിനിമാക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില സ്ഥലങ്ങളിലൂടെ, ആ സ്ഥലവുമായി ബന്ധപ്പെട്ട പാട്ടുകളിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി,
0: ഞാൻ സൂര്യ.
1: മറ്റുള്ള വിശേഷങ്ങളുമായി അടുത്ത ഗാനലയത്തിലൂടെ കേട്ടുമുട്ടാം. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുകുന്ന് മട്ടൻ റോഡ്. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648
0: 9656948321.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സി എം വിസ്താര നെല്ലൂന്നി.

അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400 1 3030, 9496 974 141.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: ഈസി ലിസ്ണിംഗ് 101.9 ന്യൂയോർക്ക്.
1: ബിജുട്ട, നീ എങ്ങോട്ടാ?
2: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ,
4: വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ.
1: പൊടു. അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അല്ല ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്താ പ്രശ്നം?
4: ആ പിന്നെന്നാ?
5: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ആർദ്രഗീതങ്ങൾ കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. മലയാളത്തിന്റെ അഭിമാന താരമായ മമ്മൂട്ടി ഉൾപ്പെടെ പുരസ്കാരം ഏറ്റുവാങ്ങും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ചെലുത്തിയതായി ഗതാഗതമന്ത്രി CP ജോൺ. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവ്വഹിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരവും ഷേനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. നടൻ അനന്ത് നാഗിന് 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിൽ ജൽശക്തി മന്ത്രാലയമാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം

0: എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം നടക്കുന്നത്. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സ്വാധീനമുണ്ടാക്കിയതായി ഗതാഗത മന്ത്രി സി പി ജോൺ. പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 കോടി സ്ത്രീകൾ സൌജന്യ യാത്ര ചെയ്തു. 266 കോടി രൂപയാണ് ഇതിനായി സർക്കാരിന് ചെലവായത്. ഓർഡിനറി സർവീസുകളിൽ പുരുഷ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചതായും യാത്രാക്കൂലിയിൽ സ്ത്രീകൾ ലാഭിച്ച പൈസ പൊതുവിപണിയിലെത്തിയതായും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ കെ എസ് ആർ ടി സി ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: 13 കോടിയാള് യാത്രകൾ ഈ പ്രിയദർശിനി പദ്ധതിയിലൂടെ നടത്തി. അതുപോലെ തന്നെ 266 കോടി രൂപയുടെ സൌജന്യ യാത്രയാണ് ഇതിനകം നടന്നത്. കെ എസ് ആർ ടി സി അതിന്റെ ചരിത്രത്തിൽ ഇത്രയും നല്ല ജനകീയ സർവീസായി ഒരിക്കലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഈ ഗവൺമെന്റിന്റെ തൊപ്പിയിലെ പൊൻതൂവലായി പ്രിയദർശിനി പദ്ധതി എന്ന് മാറിയിരിക്കുന്നു. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ കെ എസ് ആർ ടി സിയും തമ്മിൽ ഒരു എം ഒ യു ഒപ്പിട്ടുകൊണ്ട് അതിന്റെ കാര്യങ്ങളും ഞങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ട്.
0: കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. സോഫ്റ്റ്വെയർ നിലവിൽ വരുന്നതോടെ യാത്രക്കാർക്ക് ബജറ്റ് ടൂറിസം പാക്കേജുകളുടെ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനാകും. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗ് ഓൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. 12th ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26-ന് വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27-ന് നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. അബ്കാരി കേസിൽ റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രു അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആൻഡ്രു അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ കേസിൽ ആൻഡ്രുവിക്ക് ഇടക്കാല ജാമ്യം നിഷേധിച്ചിരുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും CPR പരിശീലനം നൽകുന്ന ഓട്ടോരക്ഷ പദ്ധതി നടപ്പാക്കുന്നു. പൊതുജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന വിഭാഗം എന്ന നിലയിലാണ് ഓട്ടോ തൊഴിലാളികളെ ഇതിന്റെ ഭാഗമാക്കിയതെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന രമേശ് പിഷാരടി MLA പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾ കാരണം കുഴഞ്ഞു വീണുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലോക ഹൃദയദിനമായ സെപ്റ്റംബർ 29 പദ്ധതിക്ക് തുടക്കം കുറിക്കും. സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന നിലയിൽ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് സർക്കാർ. പ്രകടനത്തെ അടിസ്ഥാനമാക്കി ആനുകൂല്യങ്ങൾ നൽകുന്ന PLI അഥവാ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി അത്തരത്തിൽ മികച്ച പിന്തുണയാണ് ഉൽപാദകർക്ക് നൽകുന്നത്. ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാനും ഇറക്കുമതി കുറയ്ക്കാനും ഈ പദ്ധതി ലക്ഷ്യം. ആഭ്യന്തര യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുന്നതിനനുസരിച്ച് ആഭ്യന്തര സംരംഭകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ PLI പദ്ധതി വഴി ലഭ്യമാകും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ കാൽപന്ത് കളി ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം നാളെ വൈകിട്ട് 7:30 കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. തിരക്ക് പരിഗണിച്ച് കൊച്ചി മെട്രോ അധിക സർവീസും ഏർപ്പെടുത്തും.

0: കണ്ടെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, എഡ്മിൽസൺ തുടങ്ങി ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളാണ് കൊച്ചിയുടെ മണ്ണിൽ പന്ത് തട്ടാനൊരുങ്ങുന്നത്. എഡ്മിൽസൺ, പൌലോ സെർജിയോ, ജിയോവാനി, കമാൻഡുക്കായ, ഗുസ്താവോ നെരി, എലിവെൽട്ടൺ, റിക്കാർഡോ ഒലിവേര തുടങ്ങിയ താരങ്ങൾ ഇന്നലെ തന്നെ എത്തി. റൊണാൾഡീഞ്ഞോ ഉൾപ്പെടെയുള്ള സംഘം ഇന്നെത്തും. മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്മാരായ അയ്യം വിജയൻ, ബൈചുങ് ബുട്ടിയ എന്നിവരടക്കമുള്ള ഇതിഹാസങ്ങളാണ് ഇന്ത്യക്കായി ബൂട്ട് കെട്ടുന്നത്. മലയാളി താരങ്ങളായ ജോപോൾ അഞ്ചേരി, സി കെ വിനീത്, മുഹമ്മദ് റാഫി, എൻ പി പ്രദീപ്, എം വി നെൽസൺ, റിനോ ആൻഡോ തുടങ്ങിയവരും ടീമിലുണ്ട്. ടിക്കറ്റ് വിൽപ്പന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യ 12 സ്ഥാനത്താണ്. ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ അണ്ടർ 17 വിഭാഗം സെമി ഫൈനലിൽ കേരളം ഇന്നിറങ്ങും. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് മലപ്പുറം അത്താണിക്കൽ MICEMHSS ടീമാണ്. സെമി ഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെയാണ് കേരളം നേരിടുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിനായി കോഴിക്കോട് ഫറൂഖ് HSS കിരീടം നേടി. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 132 പോയിന്റ് താഴ്ന്ന് 74,729, നിഫ്റ്റി 31 പോയിന്റ് താഴ്ന്ന് 23,383 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന, പവന് 120 രൂപ വർദ്ധിച്ച് 113,480 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. മലയാളത്തിന്റെ അഭിമാന താരമായ മമ്മൂട്ടി ഉൾപ്പെടെ പുരസ്കാരം ഏറ്റുവാങ്ങും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ചെലുത്തിയതായി ഗതാഗതമന്ത്രി CP ജോൺ. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തെ പുഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവ്വഹിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കും മെസ്സേജ് അയക്കാം. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 9037008960. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9 നാട്ടിലെ പാട്ട്. 10 ഗാനതരംഗം. ഇതിൽ അന്ന എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലഹരിവിരുദ്ധ ദൗത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൗദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവഡിയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണിലെ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിക്കും. ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷൈനാദ് ജലാലിനും പുരസ്കാരം ലഭിക്കും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. വരൾച്ച തടയുന്നതിന് നദീ സംയോജനം ഒഴിച്ചുകൂടാനാകാത്തതാണെന്നും ശ്രീ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു.
1: The source, the importance of water, because the population is increasing, the urbanization is increasing, we have to produce more food grains, we need more water. Usage of water is increasing every day, so we all must make a clear awareness in ourselves as well as the wherever we go, the water should be used pre

0: കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാവുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജലശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ അന്തസ്സത്ത തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ യു എൻ ഉന്നതതല സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്ണേഴ്സ് ഫോർ മൾട്ടിലാറ്ററലിസം, ഇന്റർനാഷണൽ ലോ, പീസ് ആൻഡ് പ്രോസ്പിരിറ്റി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുരാഷ്ട്രവാദം ശക്തമായി നിലകൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
1: For some decades, the world has witnessed a steady rebalancing, which was a long-expected structural evolution. However, extreme competition, geopolitical tensions, and actual conflicts have given this an entirely different character.
0: ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് B4+ ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ കൂടിക്കാഴ്ച നടന്നു. പോളണ്ട്, ഹംഗറി, സ്ലോവേക്കിയ, ചെക്ക് റിപ്പബ്ലിക് വിദേശകാര്യമന്ത്രിമാർക്കൊപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യോഗത്തിൽ പങ്കെടുത്തു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിര വിതരണ ശൃംഖലകൾ, പ്രതിരോധം, സുരക്ഷ, കണക്ടിവിറ്റി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഉപയോക്താക്കളുടെ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയന്റെ കർശന സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ചതിന് ഗൂഗിളിന് 403 ദശലക്ഷം യൂറോയുടെ പിഴ. അയർലൻഡിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷനാണ് പിഴ ചുമത്തിയത്. 2018-ഉം 2020-ഉം ഇടയിൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ക്രമീകരണങ്ങൾ, ലൊക്കേഷൻ ഹിസ്റ്ററി, ലൊക്കേഷൻ ആക്യുറസി ഫീച്ചർ എന്നീ സംവിധാനങ്ങളിലൂടെ ഉപയോക്താക്കളുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഗൂഗിൾ നിയമവിരുദ്ധമായി ട്രാക്ക് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തതായാണ് കണ്ടെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം, സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രകൃതി കൃഷിയിലൂടെ വികസന ലക്ഷ്യം എങ്ങനെ സാക്ഷാത്കരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് സേവാ സങ്കല്പ് അഭിയാൻ. പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
3: വൈവിധ്യമാർന്ന കാർഷിക ഉൽപ്പന്നങ്ങളാൽ പ്രശസ്തമാണ് സിക്കിം. 2016 സിക്കിമിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരുന്നു. ഏലം, ഇഞ്ചി തുടങ്ങിയ വിളകൾക്ക് സിക്കിം ഏറെ പ്രശസ്തമാണ്. രാജ്യത്തെ ഏലം ഉൽപ്പാദനത്തിന്റെ 90% സിക്കിമിലാണ്. ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇത് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സിക്കിമിൽ മറ്റൊരു പ്രധാന വിളയായ ബക്ക്വീറ്റ് ഹെക്ടറിന് ഏകദേശം 1600 കിലോഗ്രാം എന്ന തോതിലാണ് വിളവെടുത്തത്. ബക്ക്വീറ്റിന് ഭൗമസൂചിക പദവിയും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ, ICAR സിക്കിം, സിക്കിം സർക്കാർ കാർഷിക വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സിക്കിമിൽ പ്രകൃതിദത്ത കൃഷിയും ജൈവ കൃഷിയും കരുത്താർജിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആധാർ, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ, ആഭാ കാർഡുകൾ എന്നിവയിലൂടെ ശക്തമായ ഇന്ത്യയുടെ ഡിജിറ്റൽ അടിത്തറ ഒരു ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. ദക്ഷിണ ആഗോള മേഖലയ്ക്കായി നിർമ്മിത ബുദ്ധിയും ഡിജിറ്റൽ ആരോഗ്യരംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിലെ ഇന്ത്യയുടെ അനുഭവ മികവ് ന്യൂയോർക്കിൽ നടന്ന പരിപാടിയിൽ അവർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഹൂതികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായവുമായി ബ്രിട്ടൻ. യമനിലെ ഭൂരിഭാഗം ജനവാസ മേഖലകളും നിയന്ത്രിക്കുന്ന ഹൂതികൾ സൌദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്നാണ് റിയാദ് സഹായം അഭ്യർത്ഥിച്ചത്. സൌദി യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സംവിധാനം നൽകുമെന്ന് ബ്രിട്ടൻ അറിയിച്ചു. ജപ്പാനിലെ ഐച്ചി നഗോയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതാ ടീം ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഉത്തരകൊറിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യ 12-ാം സ്ഥാനത്താണ്. ഇന്ന് ലോക കാണ്ടാമൃഗദിനം. അവശേഷിക്കുന്ന 5 കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ലോക കാണ്ടാമൃഗദിനം ആചരിക്കുന്നത്. 5 നിലനിർത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയെ ഊട്ടിയുറപ്പിക്കാൻ ദിനാചരണം സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. 12-ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിൽ 12-ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26 വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27 നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സ്വാധീനം ഉണ്ടാക്കിയതായി ഗതാഗതമന്ത്രി CP ജോൺ. പദ്ധതി 100 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 സ്ത്രീകൾ സൌജന്യ യാത്ര ചെയ്തതായും മന്ത്രി പറഞ്ഞു. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത് നാഗിന് 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്ദേശ ഗാനങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾക്കായി സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960. ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് ആരാണെന്നറിയണ്ടേ? ഉളിയിൽ നിന്ന് പ്രീതയാണ്. എനിക്ക് വടക്കുംനാഥൻ എന്ന ചിത്രത്തിലെ ഒരു കിളി പാട്ടു മൂളവേ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രീതേജി സന്ദേശം അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ ഒന്നും പ്രീതേജി പറഞ്ഞിട്ടില്ല, സ്വയം കേൾക്കാനാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു പാട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പാട്ട് കേൾപ്പിക്കാം.

0: CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: സന്ദേശഗാനമേ സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് മാലൂരിൽ നിന്ന് പ്രസന്നയാണ്. എനിക്ക് സന്ദർഭം എന്ന ചിത്രത്തിലെ ഡോക്ടർ സാറേ, എന്റെ ഡോക്ടർ സാറേ എന്ന ഗാനം വെച്ചു തരുമോ? ഇത് എന്റെ കൊച്ചുമകൾ ആര്യശ്രീക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ബേബി ശാലിനിയെ കാണാൻ എന്തൊരു ഭംഗി അമ്മമ്മേന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്റെ കൊച്ചുമകൾ ആര്യക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിച്ചു തരണേ, ഇതൊരു റിക്വസ്റ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രസന്നേച്ചി. അപ്പൊ ആര്യക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുത്താലോ? ഇതാ പാട്ട് കേട്ടോളൂ.
3: ഡോക്ടർ സാറി, ലേഡി ഡോക്ടർ സാറി, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ,

0: കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ, ഫീസ് ഇല്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആപത്താണ്.
1: ഡോണ്ട് ടച്ച് മീ.
0: ഡോക്ടർ സാറേ, പൊന്നു ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിൽ

സ്മേരം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി. കോപം മാറാൻ സ്മേരം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി. അത് വാക്കിൽ

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്
0: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടന്ന് പ്രശ്നമുണ്ടോ?
2: ആടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
5: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: ചാവശ്ശേരിയിൽ നിന്ന് ബിനോയേട്ടൻ അയച്ച സന്ദേശമാണ് അടുത്തത്. എനിക്ക് വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനു എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ബിനോയേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും കൂടിയിട്ട് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ? ഇതാ പാട്ട് കേട്ടോളൂ.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7229000180.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 15.5 പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: കാസർകോടിൽ നിന്ന് മിനിയേച്ചി അയച്ച സന്ദേശമാണ് അടുത്തത്. എനിക്ക് മലർക്കൊടി പോലെ, വർണ്ണത്തുടി പോലെ എന്ന് തുടങ്ങുന്ന ജാനകിയമ്മ പാടിയ ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മിനിയേച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഡെഡിക്കേഷൻ ഒന്നും മിനിയേച്ചി പറഞ്ഞിട്ടില്ല, ഇതാ പാട്ട് കേട്ടോളൂ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
0: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
0: യെസ്,
3: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
0: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
0: 9447-371-836,
3: 8078-502-836.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കൊക്കോനട്ട്. കൊക്കോനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കൊക്കോനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കൊക്കോനട്ട് ഓയിൽ, കൊക്കോനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കൊക്കോനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
0: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം ഇങ്ങനെയാണ്: ഹായ്, ഞങ്ങളുടെ സ്വന്തം റേഡിയോ മലബാറെ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേയായി സന്ദേശം അയക്കണമെന്ന് വിചാരിക്കുന്നു, ഒന്നിനും അങ്ങോട്ട് സമയം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാരാണ് സന്ദേശം അയച്ചിരിക്കുന്നത് അറിയണ്ടേ? NPS കണിയന്നൂരാണ്. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്നെ ബ്ലാക്ക് മീഡിയ കണ്ണൂർ എന്ന നാടൻ പാട്ടും വിഷ്വലും കൂടിയുള്ള ഒരു പാട്ടുപൊലിയിൽ എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് സ്റ്റേജിൽ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു സന്തോഷ വാർത്തയാണല്ലോ അത്. അപ്പൊ എല്ലാവിധ മംഗളാശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു എന്ന ഗാനം. ഇതൊന്ന് കേൾപ്പിച്ചു തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസ്തയോടെ NPS കണയന്നൂർ. അപ്പൊ സന്തോഷ വാർത്ത ഞങ്ങൾ ശ്രോതാക്കളെയും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ പാട്ട് കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: റേഡിയോ മലബാർ സന്ദേശ ഗാനത്തിന് അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ എന്ന ചിത്രത്തിന് വേണ്ടി മലേഷ്യ വാസുദേവൻ, എം ജി ശ്രീകുമാർ, വേണുഗോപാൽ എന്നിവർ പാടിയ ഊരറിയില്ല പേരറിയില്ല ഇമ്മിണി വലിയൊരു രാജാവ് എന്ന ഗാനം കേൾപ്പിക്കണം. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് അഭിലാഷ് കെ പി പരിപ്പായിയാണ്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം, ഇതാ പാട്ട്
3: കേട്ടോളൂ. രാജാവ് അറവയറുണ്ണാൻ അന്തിയുറങ്ങാൻ ഗതിയില്ലാത്തൊരു രാജാവ്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
3: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ.

0: മോനെക്കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
1: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം,
0: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്
1: ഇനിയിപ്പോ എന്താ ചെയ്യാ?
0: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
1: എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ വേണ്ടി വരൂലേ?
0: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
1: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
3: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മട്ടന്നൂരിൽ നിന്ന് സുലോചനയാണ്. എനിക്ക് നാദരൂപിണി ശങ്കരി പാഹിമ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സുലോചന ചേച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
2: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
3: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
2: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
3: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
2: ഫോൺ 9961004648,
3: 9656948321.
4: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് കരേറ്റയിൽ നിന്ന് നീനയാണ്. എനിക്ക് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ആലിലക്കണ്ണ എന്ന് തുടങ്ങുന്ന ചിത്രചേച്ചി പാടിയ ഗാനം വെച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: നിലവാരവും പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി 9447648094 9745220163 7511112140.
1: നമസ്കാരം റേഡിയോ മലബാർ. നമസ്കാരം. എടയന്നൂരിൽ നിന്ന് മഹിയാണ്. എനിക്ക് ബൽറാം വേഴ്സസ് താരാദാസ് എന്ന ചിത്രത്തിലെ മുത്തുച്ചിരി ചിലമ്പൊലി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. എന്റെ ഫ്രണ്ടായ നവീന്റെയും മേരിയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ് ഈ മാസം 30. അവർക്ക് രണ്ടുപേർക്കും മംഗളാശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ നല്ലൊരു പാട്ടുകൂടി വെച്ചു കൊടുക്കണേ എന്നാണ് മഹി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. അതോടൊപ്പം റേഡിയോ മലബാർ ടീമിന്റെ വക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. ഇതാ അവർക്ക് രണ്ടുപേർക്കുമായിട്ട് നമുക്ക് പാട്ട് കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ അതിഥി ഭാഷ ഗാനങ്ങൾ കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. ചില ജീവിതങ്ങൾ ഒരധ്യായത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല, അതിന് തുടർച്ചയുണ്ടാകും. ചിരിയോടെ ഓർത്തെടുക്കുന്ന ചില നിമിഷങ്ങൾ, ജീവിതം നമ്മളെ പഠിപ്പിച്ച ചില പാഠങ്ങൾ. ഇനിയും പറയാനുണ്ട്, ഇനിയും കേൾക്കാനുണ്ട്. ജനകീയത്തിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ രാജേഷ് ഇടവന സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂർ എന്നിവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
1: അന്നത്തെ കാലത്തൊരാണ് മരിക്കാന്നെങ്കിൽ സ്വാഭാവികമായിട്ടും മരണം നമ്മുടെ വേർപാടല്ലേ. അപ്പോ ഇവര് വന്ന സമയത്ത് ആളെ ഞാൻ ഇതിൽ കൂടി പറയുന്നില്ല, ഒരാൾ എന്നോട് പറഞ്ഞു, കണ്ട നീ ഇപ്പോ ഇങ്ങനെ ബോഡിയിൽ എടുത്തിട്ട് ആൾക്കാരെ മുറിയിൽ ഇങ്ങനെ പോവാ, ഇവര് കണ്ട നല്ല ജോലിയെല്ലാം ഇൻസൈഡെല്ലാം ചെയ്തിട്ട് വേണ്ട ഷർട്ടെല്ലാം എടുത്തിട്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ വിഷം ഇല്ലെന്ന് തോന്നുന്നില്ല, പക്ഷെ രാമ ഞാനത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എനിക്ക് കഴിവില്ലായിട്ടൊന്നുമല്ല, കഴിവില്ലെങ്കിൽ ഞാൻ ഒരിക്കലും
2: കഴിവില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കഴിവില്ല,
1: എനിക്ക് പഠിക്കേണ്ട കഴിവ്,
2: പഠിക്കാനുള്ള കഴിവ്
1: മറ്റുള്ള കാര്യങ്ങളിലുണ്ട്. പക്ഷെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അതിലുപരി നമ്മുടെ ഈ ജാതി, അപ്പം റാങ്ക് ലിസ്റ്റ് എട്ടാമത്തെ റാങ്ക് ലിസ്റ്റ് പത്തനംതിട്ടയിൽ വന്ന് ഞാൻ ലിസ്റ്റ് വരാൻ വേണ്ടി നോക്കുമ്പോൾ 16-19 അങ്ങനെ വരുന്നത്. അപ്പം ഇത് എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു, ബോഡിയൊക്കെ കത്തിച്ചു. ഇവരെല്ലാവരും ചിരിച്ചു, കുറേ പേരുണ്ട്, പക്ഷെ അത് കേൾക്കുന്നൊരു തമാശയായി കണ്ടു. ചിലപ്പോൾ ഇത്
2: കേൾക്കുന്ന
1: ചിരി വന്നു, പക്ഷെ ഞാനാണ് ഒരു വലിയൊരു അപമാനത്തിൻ്റെ രീതിയിലാണ് വന്നത്. കാരണം എന്തോ കുറ്റം ചെയ്ത പോലെ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട്, അപ്പം അമ്മ ചോദിച്ച പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ പോകുന്നത്. കരയാൻ മാത്രം ഉണ്ടോ, ഇല്ല. പക്ഷെ അതെന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്ത്. ഞാൻ എന്ത് ചെയ്തു, പിറകിൽ പോയിട്ട് ഒരു ആട്ടിൻ്റെ കയറും എടുത്തിട്ട് നേരെ പോയി. ഞാൻ വിചാരിച്ചു മരിക്കാം. കാരണം വെച്ചാൽ ഒരു
2: അപമാനിതായി തോന്നി,
1: അത് ഫീലിംഗ് ചെയ്തു. കാരണം വെച്ചാൽ നിങ്ങളുടെ നോക്കേണ്ടത് ഒന്നിച്ചുള്ളവരല്ല, ഇത് ഒരാളല്ല പറയുന്നത്, പലപ്പോഴും പറയുന്നത് എന്നെ രാജു എന്ന് വിളിക്കൂ. അയ്യോ രാജുവിന്റെ കാര്യം ഇങ്ങനെ. പിന്നെ നോക്കിയാട്ടെ മക്കൾ പഠിക്കുമ്പോൾ പറയും, നോക്കിയാട്ടെ രാജേഷ് പഠിച്ചിട്ടൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ പഠിക്കാൻ പോകുന്നു. പിള്ളേരെന്താ പറയുന്നത്, രാജുവേട്ടൻ പഠിച്ചിട്ട് രാജുവേട്ടൻ ജോലി ഒന്നും കിട്ടില്ല, പിന്നെ നമ്മളെന്തിനാ പഠിക്കുന്നത്. മീൻസ് അവരുടെ ഒരു മാതൃകയായിട്ട് ഞാൻ മാറുന്നു. ഞാൻ കാരണം മക്കളടക്കം അവരെ പഠിത്തടക്കം പോകുന്ന പോലെ
3: മാതൃകയായിട്ട്
1: വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ വീടിന്റെ തൊട്ടപ്പുറം ഒരു കൈതപ്പറമ്പുണ്ട്, ഞാൻ ആ പറമ്പില് നേരെ പോയിട്ട് തൂങ്ങി മരിക്കാനാണ് പോയത്, ഒരു കയറും എടുത്തിട്ട്. അപ്പൊ അവിടെ പോയിട്ട് ഒരു കശുവണ്ടി തോട്ടമുണ്ട്, സാധാരണ അണ്ടി പെറുക്കിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടാണ് അണ്ടി മുരുടും, സ്വാഭാവികമായിട്ട് ഇരുന്ന് മുരുടും ആയി. അപ്പൊ ഇവിടെ ഒരു കമലേച്ചിയുണ്ട് അണ്ടി മുരുടി കൊണ്ടുവെക്കുന്നുണ്ട്. ഞാനിത് അറിയുന്നില്ല, ഞാൻ നേരെ എൻ്റെ ഉദ്ദേശം തൊട്ട ഈ കൈതപ്പറമ്പിൽ പോയിട്ട് ഒരു പ്ലാവുണ്ട്, ആ പ്ലാവിന്റെ മുകളിൽ കയറി തൂങ്ങലായിരുന്നു. ഞാനങ്ങനെ പ്ലാവിലേക്ക് കരഞ്ഞുകൊണ്ട്, ഭയങ്കര സങ്കടമുണ്ട്, പക്ഷെ ഞാനിത് ഭക്ഷണം കഴിച്ചിട്ടാന്ന് തോന്നുന്നു, വിശന്നു കൊണ്ട് ചാവണ്ടാന്ന് വെച്ചിട്ട്. കാരണം മരണത്തിന്റെ ഇതിൽ
3: കഴിഞ്ഞു
1: സൈക്കിൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അങ്ങനെ പ്ലാവിന്റെ അടുത്ത് എത്തി, കയറി ഒരു കൊമ്പൊക്കെ കണ്ടുപിടിച്ച് ഏകദേശം ഒരു 10 മീറ്ററോളം മുകളിൽ കയറിയപ്പോ എന്നെ കാണാൻ പിറകുന്ന ഒരാൾ വിളിക്കുന്നു, രാജു ഒരു ചക്കപ്പുതിൽ എനക്കും പൊട്ടിക്കണേ. അപ്പൊ കമലേച്ചി ചിലപ്പോ ഇന്ന് പോലും അറിയില്ല കാര്യം. കമലേച്ചി വിചാരിച്ചു ഞാൻ ഈ ചക്കപ്പുതിൽ പൊട്ടിക്കുന്നത്.
2: അതായത് അന്ന് ആ കമലേച്ചി അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് രാജേഷ് ഇടവന
3: ഈ ഉണ്ടാവില്ല.
1: അതാണ്,
2: പക്ഷേ അതല്ലല്ലോ നിയോഗം, അതല്ല ഇവിടെ മറ്റു പലതും ചെയ്യാനുണ്ട്.
1: അപ്പം അതിന്ന് ഞാൻ ഇറങ്ങി, പിന്നെ കമലേച്ചിനൊക്കെ സഹായിച്ചു. പിന്നെ ആണ് മാഷി പറഞ്ഞ കേസ്. മാഷി പറഞ്ഞിട്ട് ഒരു അവസരമുണ്ട് പോകുന്നതെന്ന് ചോദിച്ചു. അതിലും രസമുണ്ട്, ഞാനും മാഷും റഫീഖും നമ്മുടെ കൂടെ അഹനീഷ് ഉണ്ടായിരുന്നു, മാലൂരിലെ
3: മരിച്ചുപോയി,
1: അദ്ദേഹം മരണപ്പെട്ടു പോയി. നമ്മളെല്ലാം

0: എല്ലാവരും കൂടി ഇന്റർവ്യൂവിന് പോയി. ഇവർക്ക് ആർക്കും കിട്ടാണ്ട് എനിക്ക് ആ ജോലി കിട്ടി. ആ ഇന്റർവ്യൂവില് ഞാൻ മാത്രം പാസ്സായി. മാഷ് കോർബിഡ് അല്ല, ട്രെയിനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഇന്റർവ്യൂ നടത്തിയ ഏജന്റ് പറയുന്ന രാജേഷ് നീ മാത്രമേ പാസ്സായിട്ടുള്ളൂ.
1: പ്രകാശട്ടെ
0: മാഷ് ആദ്യം പറഞ്ഞു ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, മീൻസ് ഞാൻ
1: പെർഫോം ചെയ്യാൻ പറ്റില്ല.
0: പക്ഷെ ഞാൻ പെർഫോം ചെയ്യുന്ന മാഷ് കണ്ടിട്ട് മാഷ് ആദ്യം പറഞ്ഞു എനിക്ക് കിട്ടുന്നതാണ്. എനിക്ക് മാഷിനോട് പറഞ്ഞ് മറ്റുള്ളവരോട് പറയണ്ട, എൻ്റെ കാര്യം എന്തായാലും അറിഞ്ഞിന്, നീ രക്ഷപ്പെട്ടിട്ടു. പക്ഷെ ആ ജോലി ഹെൽത്ത് ഇൻസ്പെക്ടർ തന്നെയായിരുന്നു, ഉയത്തിലായിരുന്നു ഉണ്ടായിരുന്നു, US Army ഇതിനായിരുന്നു. അത് പോയി, പിന്നീട് തിരിച്ച് കുറേ വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിലാണ് യൂണിവേഴ്സൽ കോളേജിൽ ഒരു 6 വർഷം അധ്യാപകനായിട്ട് 2002 മുതൽ ഉണ്ടായിരുന്നു. തില്ലങ്കേരി YC കോളേജിൽ ഉണ്ടായിരുന്നു, കാക്കയങ്ങാട് എക്സലൻ്റ് കോളേജിൽ, പിന്നെ യേച്ചൂർ നളന്ദ കോളേജ്, പുന്നാട് പ്രഗതിയിൽ, അങ്ങനെയുള്ള ഒരു ദിവസം തന്നെ 3 കോളേജിലൊക്കെ ഉണ്ടായിരുന്നു.
2: ഒരുപാട് ശിഷ്യ ഗണങ്ങൾ
0: അവേഴ്സിലായിരുന്നു. പക്ഷെ അവേഴ്സ്
2: ആ സമയത്തും ഈ പറഞ്ഞ നാടൻപണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു.
0: അതെന്താ ഞാൻ പറഞ്ഞല്ലോ, കേരള കോളേജിൽ അധ്യാപകർക്ക് മാർച്ചിൽ ശമ്പളം കഴിഞ്ഞാൽ ഏപ്രിലും മെയ്യും ജൂണിലില്ല, ജൂലൈയിലാണ് കിട്ടുക. കാരണം ജൂണ് വർക്ക് ചെയ്തും ജൂലൈയിലെ കിട്ടും, 3 മാസം ശമ്പളമില്ല. അപ്പൊ എന്ത്, ഏട്ടൻ കല്യാണത്തിന് പോകുന്നതാണ്, രാധാകൃഷ്ണട്ടെ പാചകമാണ്, അപ്പൊ ഏട്ടൻ്റെ കൂടെ പോകും. ഏട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ 100-300 അത് കിട്ടും. അപ്പൊ എന്തെങ്കിലും പണിക്ക് പോകും. പിന്നെ ഇടക്ക് കണ്ടക്ടറായി, നമ്മുടെ റഹ്മാനിയ ബസ്സിലെ കണ്ടക്ടർ, കോളാരി റഹ്മാനിയ ബസ്സിലെ കണ്ടക്ടർ, അങ്ങനെ മാലൂര് ബസ്സിലെ, അങ്ങനെ കുറച്ച്.
2: നമ്മള് ഒരു കാലത്ത് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, ആ അധ്യാപകൻ തന്നെ നാട്ടിലൊരു നാടൻ പണിക്കാരനായിട്ട് വരുമ്പോ അത് കാണുന്ന ശിഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു
0: അതിലും ഒരു അവസ്ഥയുണ്ട്. ഞാൻ നാഷണൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു, അമ്പലം റോഡിൽ നാഷണൽ
2: കോളേജാണ്.
0: അപ്പൊ അവിടുന്ന് ക്ലാസ്സിലെടുത്ത് കഴിഞ്ഞപ്പം ഏട്ടൻ പറഞ്ഞു ഒരു കിണർ വഴിയുണ്ട്, കിണർ വഴിക്ക് കൂലി കൂടുതലാണ്. നാടൻ പണിക്ക് അന്ന് കിട്ടുന്ന 23 രൂപ 25 രൂപയാണ്. കണ്ടുപിടിക്കുക ഏതാ 40 കിട്ടും, ഫുഡും കിട്ടും. ഇത് നൈറ്റ് ഫുഡ് നൈറ്റ് വരെ ഉണ്ടാകും. ഞാനും എൻ്റെ രാധാകൃഷ്ണേട്ടനും വേറൊരു ഭാസ്കരാട്ടെ അങ്ങനെയെല്ലാം കൂടി ഈ ചാപ്പ ആ ഭാഗത്താണ് പോകുന്നത്,
2: വെള്ളിലോട്
0: വെള്ളിലോട്. ഒരു അന്തേട്ടനുണ്ട്, ചള്ള അന്തേട്ടൻ എന്ന് പറയുന്നത്. ആ വീട്ടിൽ കിണർ ഒഴിക്കാൻ പോയി പോയി. അപ്പോൾ കിണർ ആദ്യത്തെ ദിവസം പോയപ്പോൾ ഞാൻ ആദ്യം മുകളിൽ നിൽക്കൂല, താഴെ നിൽക്കുക, കുഴിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കുഴിച്ച് അന്ന് കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം ഏകദേശം ഒരു 11 മണിയായപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു വെള്ളം വേണമെന്ന് പറഞ്ഞു. ഏട്ടൻ മുകളിൽ നിന്ന് പറഞ്ഞു വെള്ളത്തിന് പറഞ്ഞു. ഏട്ടനോടിയോ മാറിയതാണ്, വെള്ളം കൊണ്ടെത്തിരുന്ന് നാഷണൽ പഠിക്കുന്ന കുട്ടിയാ. ഞാൻ മുകളിലോട്ട് നോക്കി ഈ കുട്ടീനെ കാണുന്നു, കിണർ അധികം ആഴായിട്ടില്ല, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 ആളെ അടിയേ. ഈ കൊച്ചിനെ കാണുന്നു, ഭാഗ്യത്തിന് ഞാൻ തലയിൽ കെട്ടീന്, പിന്നെ ഒരു കുട്ടിയും പ്രതീക്ഷിക്കില്ല ഈ മാഷ് പണിക്ക് വരുന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ എട്ടിന് വെച്ച ലാഭമാണ്, കാരണം കരാറെടുക്കുമ്പോൾ ഞാൻ ഒരുപാട് പണിയെടുക്കും. അപ്പൊ ആ രീതിയിൽ കുറെ എല്ലാം പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ രാമ അന്നൊക്കെ ഈ കുട്ടികളായിട്ടും അതവർ ആ ഒരു ത്രില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും എനിക്ക് സങ്കടം തോന്നില്ല. ഇപ്പോഴും ഞാനിപ്പോ ഒരു സ്കൂൾ മാനേജറാണ്. ഞാൻ ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഇപ്പൊ എന്റെ വീട്ടിലെ വർക്ക് മോനിപ്പോ ഇല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്, അതൊന്നും ഞാൻ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അങ്ങനെയാണ് മാഷും ഞാനും ഈ ഒരു കോഴ്സിലേക്ക്, ആ ജോലി കിട്ടാത്തപ്പോ ഇത് ഇന്റർവ്യൂ കഴിഞ്ഞു, എനിക്ക് വിസ വന്നു, പക്ഷെ കോൺട്രാക്ട് വന്നില്ല, അത് കാത്തു നിന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹർത്താൽ ദിവസം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. അതൊരു പത്രവാർത്തയായിട്ട് വന്നതായിരുന്നു, തവണ നമ്മുടെ മനോരമയിൽ എൻ്റെ ഒരു വാർത്ത സ്റ്റോറിയായിട്ട് വന്നതായിരുന്നു. ഞാനൊരു ദിവസം യൂണിവേഴ്സിറ്റിൽ നിന്ന് കോളേജിൽ വിട്ടു പോകുന്ന സമയത്ത് ചാവശ്ശേരിയിൽ നിന്ന് ഒരു കഷ്ണിയായ ഒരാൾ കൈ നീട്ടി ബൈക്കിന്. അപ്പോൾ അത് ഒരു ഹർത്താല ദിവസമാണ്. ഞാൻ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു 21 ഓടിയല്ലോ, പുള്ളി പറഞ്ഞു ഞാനും ഓടിയല്ലോ. ഒരു അസീസ് പറഞ്ഞ ആളായിരുന്നു പുള്ളി. ചാവശ്ശേരിയിൽ നിന്ന് 21 എത്തുന്ന സമയം വരെ എൻ്റെ പേരും ഞാൻ എന്താണെന്ന് ചോദിച്ചു. പുള്ളി സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നടുവനാടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താമസിക്കുന്ന നടുവനാട് കുറച്ചും കൂടി മുകളിലാണ്. അങ്ങനെ പരിചയപ്പെട്ട് പുള്ളി പറഞ്ഞു എനിക്ക് ഒരു വിസയുണ്ട് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ജീവിതത്തിൻ്റെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ അവിടെ കഴിഞ്ഞിട്ടില്ല, നമ്മൾ കമലേച്ചി കണ്ടിട്ടില്ല, അടുത്ത് എൻ്റെ ജീവിതം ഓപ്പൺ ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ ഈ അസീസ് KV അബ്ദുൽ അസീസ്, അദ്ദേഹം ഒരു പരിചയമില്ല, എന്നോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് ഇരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ത്രില്ലായി, ഇയാൾ ആരാ എന്താണെന്നറിയില്ല. പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ സൗദിയിലൊരു കമ്പനിയിൽ ജോലിയുണ്ട്, നിങ്ങൾക്ക് വേണം അങ്ങോട്ടേക്ക് വരാം. ഞാനൊന്നും ആലോചിച്ചില്ല, സമ്മതിച്ചു. 3-ാമത്തെ ദിവസം പുള്ളി പോന്നു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർനാഷണൽ കോൾ, അന്നത്തെ ഒരു മൊബൈലൊക്കെ വളരെ അപൂർവമായൊരു അങ്ങനെ വിളിച്ചു. അത്യാവശ്യം ഇംഗ്ലീഷ് അധ്യാപകനായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റി. അങ്ങനെ ബോംബെ വഴിയാണ് സൗദിയിലെത്തുന്നത്. അവിടെ ഒരു കഥയുണ്ട്. ഞാനിത് ഈ കഥ മാഷിനോട് പറഞ്ഞപ്പോൾ മാഷും ഞാനും കുറേ സമയം കയറേണ്ടി വന്നു. 2008 October 6 യൂണിവേഴ്സിറ്റി ഞാൻ ഇറങ്ങുന്നത് ഒരു വ്യാഴാഴ്ച. യൂണിവേഴ്സിറ്റി സാലറി എല്ലാ ദിവസവും 7-ാം തീയതിയാണ്. അപ്പോൾ 6-ാം തീയതി പോകുന്നതുകൊണ്ട് 500 രൂപ അവിടെ പിടിച്ചു വെച്ചിട്ടാണ് എൻ്റെ ശമ്പളം തന്നത്. കാരണം നമ്മുടെ സാലറിക്ക് ഡേറ്റിന് മുന്നേ നമ്മുടെ ശമ്പളം വാങ്ങുമ്പോൾ 500 പിടിച്ചു വെക്കും. അത് 500 എന്നല്ല, അതൊരു ഒരു അഡ്വാൻസ് അത്രയും. അതിപ്പോൾ ഏത് സ്ഥാപനമായി കഴിഞ്ഞാൽ ഫുൾ സാലറി റിലീസ് ചെയ്യില്ല. ഞാനതും കൊണ്ടാണ് പോയത്. ബോംബെ പോയി, അവിടെ എത്തി, അവിടുന്ന് എന്നോട് പറയുന്ന സൗദിയിലേക്കാണ്, എന്താണ് ജോലി, എന്തിനാണ് പോകുന്നത്, ആരാണ് എന്നെ കൊണ്ടുവന്നത് എന്നും അറിയാതെ ഞാൻ പോകുന്നത്. ഈ അസീസ്ക എൻ്റെ നാട്ടുകാരൻ മാത്രം. അസീസിന്റെ ജോലി എന്താണ്, അസീസും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് ഒന്നും അറിയില്ല. ഞാനവിടെ ബോംബെയിലെത്തി പിറ്റേന്ന് വൈകുന്നേരം ബോംബെന്ന് ബഹറിലേക്ക് എത്തിപ്പെടുന്നു. ഞായറാഴ്ച
3: ചെറിയൊരു ആട് ജീവിതം ഇവിടെ ഉണ്ട്.
2: ശരി,
0: ബഹറിലേക്ക് എത്തിപ്പെട്ടു. ബഹറിന്ന് ബസ് വഴിയാണ് സൗദിയിലേക്ക് പോകുന്നത്. 2008 ഒക്ടോബർ മാസം 10-ാം തീയതി രാവിലെ ഞാൻ ബഹ്റിൻ കോസ് വേ, അതായത് ബഹ്റിൻ ഇപ്പോൾ നമ്മുടെ ഫേമസ് ആണ്, ഞാൻ ഡെയിലി പോയിട്ട് വരുന്നതാണ്. ആ പാലം കടന്നിട്ട് അവിടെ എത്തുമ്പോൾ എന്നെ ഒരാൾ ഒന്ന് റിസീവ് ചെയ്തു, റോക്കി എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്തു. തിങ്കളാഴ്ച രാവിലെ എന്നെ ഒരു റൂമിലേക്ക് ഉണ്ടാക്കി, എന്നോട് പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കണം, നിങ്ങളുടെ ബോസ് വന്ന് എടുക്കുന്നു. അപ്പോഴാണ് ഒരു സാൻഡ്വിച്ച് എന്ന സാധനം ഞാൻ കാണുന്നത്, ഒരു കടലാസ് പൊതിഞ്ഞ സാധനം. ഇങ്ങനെ നമ്മൾ അന്ന് 2008 സാൻഡ്വിച്ച് ഒന്നും ഇല്ലല്ലോ, നമുക്കൊന്നറിയില്ലല്ലോ. അപ്പോൾ ഈ സാധനം ഇയാൾ തിന്നുന്ന പോലെ ഞാൻ തിന്നു, കടലാസ് പൊതിച്ചിട്ട് ഇങ്ങനെ പൊച്ച് കളഞ്ഞിട്ട്. ഞാൻ വിചാരിക്കും പിന്നെ ഇത് പൊതിയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് കഴിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, റോക്കി പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്നു, ഒരാൾ വന്ന് കൂട്ടു. തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, ഒരു മാൻ പവർ ക്യാമ്പാണ്, ഒരു ക്യാമ്പിൻ്റെ ഉള്ളിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്കിതൊന്നും അറിയില്ല, എ സി ഓണാക്കാമോ എനിക്കറിയില്ല, അന്ന് എ സി കാണുന്നുണ്ട് പക്ഷെ അറിയില്ല. അപ്പോൾ എന്നോട് വൈകുന്നേരം ഒരാൾ വരുന്നു പറഞ്ഞു. വൈകുന്നേരം ഒരാളില്ല, പിറ്റേന്ന് ഒരാളില്ല, അതിൻ്റെ പിറ്റേന്നും ആളില്ല. 3 ദിവസം മുഴുപട്ടിണി, എനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. വാതിലടച്ച്, അതൊരു ക്യാമ്പാണ്, എന്നോട് അസീസ്ക പറഞ്ഞിരിക്കുന്ന ചില സൗദികളാണ് അവിടെ ക്യാരക്ടർ എങ്ങനെയാണെന്നറിയില്ല, അതുകൊണ്ട് പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ എത്തുന്നതിന് മുന്നേ അസീസ്ഖാനെ ഞാൻ വിളിച്ചിനായിരുന്നു, പിന്നെ എനിക്ക് വിളിക്കാനുള്ള അവസരമില്ല, കാരണം ബോംബെയിൽ നിന്ന് ഞാൻ കയറുമ്പോൾ വിളിച്ചിനായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് വിളിക്കാൻ, കാരണം നമ്മളെ കട്ടായത്, എൻ്റെ കയ്യിൽ ശ്രീന തന്ന അച്ചാറുണ്ട്, കുറച്ച് ബിസ്ക്കറ്റിലുണ്ട്, ഇത് കഴിക്കാനും തോന്നുന്നില്ല, കാരണം ഒന്നുമില്ല, ഭക്ഷണമില്ല. പിന്നെ തൊട്ടടുത്തൊരു പൈപ്പുണ്ട്, ആ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ഉപ്പ് കൊള്ളായിരുന്നു. പിന്നെ ഒരു മാൻ പവർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കുറേ ആൾക്കാർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊരു പ്രൊജക്റ്റ് ഉള്ളതുകൊണ്ട് ഈ മാൻ പവർ ആൾക്കാരെല്ലാം പോയത്, ആരുമില്ല, മൂട്ട ഒരു ഭാഗത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല, കരച്ചൽ വരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ മറ്റേത് പോകുന്നു, ഏത് ആത്മഹത്യ, വേറെ മാർഗമില്ല. അവിടെ ഒരാളോട്
3: പറയാനില്ല,
0: കാരണം അവിടെ നാട്ടിലാണെങ്കിൽ ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുമില്ലല്ലോ. അവസാനം ഞാൻ ഈ ചിങ്കു ഷീറ്റിട്ട ഒരു ഷെഡിൻ്റെ അകത്താണ് താമസിക്കുന്നത്, തുണി വെച്ച് വലിക്കാൻ നോക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു. പിന്നെ അസീസ്ക്ക് എന്നോട് കാര്യം പറഞ്ഞു, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ റോഡെന്ന് പറഞ്ഞാൽ 3 ലൈനാണ്. ഫസ്റ്റത്തെ ലൈന് സ്പീഡ് കുറവായിരിക്കും, സെക്കൻഡ് സ്പീഡ് കൂടും, 3-ാമത്തെ ഭയങ്കര സ്പീഡായിരിക്കും. അപ്പോൾ അഥവാ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റത് കിട്ടില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. എനിക്ക് തോന്നി ഇതേ പറ്റും, ഞാനെന്ത് ചെയ്തു, ഇതിൻ്റെ മതിലെടുത്ത് ചാടി ഈ ക്യാമ്പിൻ്റെ മതിൽ. ആദ്യം കുറേ അടിച്ചു ഞാൻ, ഒച്ചപ്പാടാക്കി ശബ്ദം കേട്ടപ്പോൾ സൗദികൾ എന്തൊക്കെ ഒച്ചപ്പാടാക്കി. ഞാൻ മതിലെടുത്ത് ചാടിയിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് പോകും, കരഞ്ഞുകൊണ്ട് എനിക്ക് വേണം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല, എല്ലാവർക്കും നന്മ വേണ്ടി ചെയ്യാൻ വേണ്ടി മാത്രം നിന്നൊരാൾ, മീൻസ് അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൈത്രി എന്നുള്ള സംഘടനയിൽ കൂടി നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ, റോഡും പാലവും പഠിപ്പിക്കലും എല്ലാം ചെയ്തു. അങ്ങനത്തെ എനിക്ക് ഈ ഒരു ഗതി വന്നപ്പോൾ ഞാൻ കണക്കൂട്ട് ചെയ്താലും പോട്ടെ, ഇതായിരിക്കും എൻ്റെ. അതിൻ്റെ ഇടയിലാണ് നടുവനാട് കുറുവന്തേരി അമ്പലത്തിൻ്റെ കൂട്ടിക്കിടന്ന അമ്പലം പ്രതിഷ്ഠ നടക്കാത്തൊരമ്പലത്തിൽ പ്രതിഷ്ഠയൊക്കെ നടത്തി നിർത്തിയിട്ട് പോകുമ്പോൾ ഭഗവാനോടുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടു പോയി. ഒരു കാര്യമാണ്, നാട്ടിൽ മരിച്ച നാട്ടിലെങ്കിൽ ഉണ്ടാവുമല്ലോ, ഇത് ഏതോ ഒരു നാട്ടിലില്ല. മുത്തമോനിപ്പിച്ച് ആ സമയത്ത് എനിക്ക് തോന്നുന്നൊരു 2-ാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുന്നത്, 2-ാം 3-ാം ക്ലാസ്സിൽ.
2: കല്യാണം കഴിഞ്ഞതിന് ശേഷമായി പോകുന്നത്,
0: കല്യാണം കഴിഞ്ഞാൽ പോകുന്നത്.
4: ജീവിത വഴികളെക്കുറിച്ച്, ജീവിതത്തിലെ ഉയർച്ചകളെയും താഴ്ചകളെയും കുറിച്ച് ചില പാഠങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സംസാരിച്ചത് നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് എടവനയും ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരും. തുടർഭാഗം കേൾക്കാം അടുത്ത ദിവസം ജനകീയത്തിൽ.
5: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ. തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരു കസേര. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരുവട്ടം കൂടി, നാടക നേരത്തെ നാടകം, ഞാൻ രാധിക, രണ്ടാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ, ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ധാരകാണാം സമവായി സഹയോഗായ ഉപരാഷ്ട്രപതിന സി പി രാധാകൃഷ്ണേന സമാഹുത പ്രയാസ. മാദകദ്രവ്യ ദുരവ്യസനോന്മൂലനായ നവദില്യാം തൃതീയ രാഷ്ട്രീയ എ എൻ ടി എഫ് പ്രമുഖ സമ്മേളനസ്യ കേന്ദ്രീയ ഗൃഹമന്ത്രിണ അമിത്ഷാഹേന വിഹിതം സമുദ്ഘാടനം. തട്ടീയ ആന്ധ്രപ്രദേശേ ഒഡീസ രാജ്യേ ച അദ്യ അതിവൃഷ്ടി.

0: പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തുപിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. കെവിഡിയയിലെ ഏകതാ നഗറിലായിരുന്നു പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി.
1: For best actor in leading role conferred to Shri Mammootty for the Malayalam film Brahmayugam, he is awarded the silver lotus.
2: Adhim mathram pora uthima charithradalle ketittille.
1: Shri Mammootty moves between menace and seduction with his effortless control and terrifying stillness in his eyes. This marks a career defining turn from an acting legend at his absolute peak. A standing ovation for Shri Mammootty.
3: Shri Mammootty ne avismaraniya abhinaya pradarshan kiya is film mein.
0: ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷഹനാദ് ജലാലും പുരസ്കാരം ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഹസീബ് മുഹമ്മദും മികച്ച അനിമേഷൻ സംവിധായകനായി ജോഷി ബെനഡിക്റ്റും ഭദ്രകാളി നാടകം എന്ന മലയാളം നോൺ ഫീച്ചർ ചിത്രത്തിന് ആനന്ദ് ജ്യോതിയും പുരസ്കാരം ഏറ്റുവാങ്ങി. 2024-ലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് ഏറ്റുവാങ്ങി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സങ്കടപ്പെടുന്നവരെയും സ്നേഹത്തോടെ ചേർത്തു നിർത്താൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആന്റ് ഗൈഡിന്റെ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡ് നിയമസഭയിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യസ്നേഹമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്കൌട്ട്സ് ആന്റ് ഗൈഡ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാർ ആശുപത്രികളിലെ പഴയ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പുതിയ നിയമനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. തിരുവനന്തപുരം ജഗതി ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിൽ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാചരണവും സ്കൂൾ വിക്കത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാഠ്യപദ്ധതിക്കൊപ്പം സാങ്കേതിക വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. കേന്ദ്ര പദ്ധതിയായ PMEGP ജീവിത വിജയം നേടി തിരുവനന്തപുരം വലിയതുറ സ്വദേശി തോമസ് ഫ്രാങ്ക്ലിൻ ആകാശവാണിയോട്.
5: ഞാനിങ്ങനെ ഈ കൊറോണയുടെ സമയത്ത് കനറ ബാങ്ക് പാറ്റൂർ ബ്രാഞ്ച് അവിടുത്തെ മാനേജർ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. ബാങ്കിന്റെ സപ്പോർട്ടോടുകൂടി എനിക്ക് സെൻട്രൽ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങുവാനും അതിനോടുകൂടെ ഒരു ഇലക്ട്രിക് ഓട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യം ഉണ്ടായി. നിലവിൽ 4 കൊല്ലമാകുന്നു സെൻട്രൽ കിച്ചൺ തന്നെ ഇച്ചിരി ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഓട്ടോ റിക്ഷ ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങിയിട്ട് എണ്ണം അടുപ്പിച്ചാകുന്നു. PMEGP സ്കീമിലൂടെയാണ് ഞാൻ ഇത് അപേക്ഷിക്കുന്നത്. സത്യത്തിൽ അതൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു.
0: ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28-ാം ഓണ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66-ൽ നാളെ രാവിലെ 6 മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ക്ഷേത്രത്തിലെ കാളകെട്ട് മഹോത്സവം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയാണ്. മുന്തിരിത്തോപ്പുകൾ കാണാൻ കോട്ടയംകാർ ഇനി കമ്പത്തേക്ക് വണ്ടി കയറണ്ട. കോട്ടയത്തിന്റെ മണ്ണിലും മധുരമുള്ള മുന്തിരി വള്ളികൾ വിളഞ്ഞുകഴിഞ്ഞു. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: കോട്ടയം ജില്ലയിലെ പാമ്പാടി പഞ്ചായത്തിൽ ചെറുകുന്നിൽ കംബോഡിയൻ മുന്തിരിത്തോപ്പ് വിളവെടുപ്പിനൊരുങ്ങി. തടിപ്പറമ്പിൽ കെ ബി മനോജ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഓരോ കുലിയിലും 4 കിലോയോളം വരുന്ന മുന്തിരിപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് 250 രൂപയ്ക്ക് വാങ്ങിയ 8 തൈകളിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും മനോജ് പിന്മാറിയില്ല. 2 സെന്റിലെ ഈ മുന്തിരി കൃഷി ഹിറ്റായതോടെ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം.
0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലപ്പുറം പൂക്കോട്ടുപാടം കൊട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ടി കെ കോളനി സ്വദേശി സജിതയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 6 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 3-ാം ദിവസത്തെ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെ എസ് സി ബി. വൈകിട്ട് 6:45 മുതൽ രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ വനിതാ ടീം രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7-ാം നമ്പർ താരം കൊഡായ് നരോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മുൻ ലോക ചാമ്പ്യന്മാരായ ഹോക്കി തകുരോ കോബയാഷി യുഗോ എന്നിവരെ പരാജയപ്പെടുത്തി. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി വിജയിച്ചു. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം പ്രാഥമിക റൌണ്ടിൽ നേപ്പാളിന്റെ ചന്ദ്ര ബഹാദൂർ ധാപ്പയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ബോക്സർ ജാദുമണി സിംഗ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ റോഷിബിന ദേവി ഗെയിംസിലെ തന്റെ 3-ാമത്തെ മെഡൽ ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 56 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ആര്യനും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി കെ എസ് ആർ ടി സിയെ കൂടുതൽ ജനകീയമാക്കിയതായി ഗതാഗത മന്ത്രി സി പി ജോൺ. പ്രിയദർശിനി പദ്ധതിയുടെ 100-ാം ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 330 പോയിന്റ് ഇടിഞ്ഞ് 74529 നിഫ്റ്റി 85 പോയിന്റ് നഷ്ടത്തിൽ 23329 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1040 രൂപ കുറഞ്ഞ് 1,12,440 രൂപയും ഗ്രാമിന് 14,055 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.
2: സ്വാമിയേ ശരണം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല അത് ആടുന്നു വാങ്ങണ്ടെന്ന്, അവിടെ നിന്ന് പ്രശ്നമുണ്ടോ?
2: അവിടെ നിന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്ത് പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-4000, 7220-9000.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. റബ്ബർ ടാപ്പിംഗും കാർഷിക വൃത്തിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ടുപേരെയാണ് ഇന്ന് ഹരിത സമൃദ്ധിയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. പടിയൂർ സ്വദേശികളായ ഭാസ്കരൻ ചേട്ടനും ജയകൃഷ്ണൻ ചേട്ടനും കേൾക്കാം ഇവരുടെ വിശേഷങ്ങൾ.
1: എൻ്റെ പേര് ഭാസ്കരനാണ്. ഞാനങ്ങ് ഇരിട്ടി താലൂക്ക് പടിയൂർ പഞ്ചായത്തിലാണ്, നെടിയോടി എന്ന ചെറിയ ഗ്രാമത്തിലാണ് താമസം. വയസ്സിപ്പം 74 ആണ്. കുടുംബത്തിൽ ഭാര്യ, രണ്ട് മക്കൾ, അവർക്ക് ഓരോ മക്കളും ആയി, അങ്ങനെ കഴിയാണ്.
2: എൻ്റെ പേര് ജയകൃഷ്ണൻ എന്ന പേര്. നമ്മളിപ്പോൾ ശിവപുരം പടുവാറ എന്ന പറഞ്ഞ സ്ഥലത്ത് ടാപ്പിംഗാണ് ജോലി.
3: രണ്ടുപേരും ടാപ്പിംഗുകാരാണ്?
2: രണ്ടുപേരും ടാപ്പിംഗുകാരാണ്.
3: പടിയൂരിൽ നിന്ന് ശിവപുരത്തേക്ക് വന്ന് ടാപ്പിംഗ് ജോലി ചെയ്യുകയാണ്. എത്ര കാലമായി ടാപ്പിംഗ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
2: ഞാൻ ടാപ്പിംഗ് തുടങ്ങിയിട്ട് 32 വർഷമായി.
3: ഭാസ്കരോ,
1: എൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ റബ്ബർ നട്ട് ആ റബ്ബറിനുള്ളിൽ തന്നെ ടാപ്പിംഗ് ചെയ്ത് പഠിച്ചതാ. മറ്റൊരാളുടെ കീഴിൽ പഠിച്ച ടാപ്പിംഗ് അല്ല.
3: ആ
1: റബ്ബർ മുറിച്ചു കഴിഞ്ഞ് രണ്ടാമതും വെച്ച് അതും വലിയതായ റബ്ബറായി ഒരുപാട് വർഷത്തെ, ഒരു 50 വർഷത്തിലൊക്കെ അധികമായി ടാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. കൃഷിപ്പണിയാണ് ജോലി. അപ്പോൾ തെങ്ങുണ്ട്, കശുമാവുണ്ട്, ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അത് മാത്രമല്ല, പഴശ്ശി ഇറിഗേഷൻ്റെ സ്ഥലം പാട്ടത്തിനടുത്ത് ഒരു 8 ഏക്കർ മത്സ്യകൃഷിയും നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ അതിനകത്ത് കാർപ്പ് മത്സ്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക.
3: ഇത് ഒറ്റക്കാണോ ചെയ്യുന്നത്?
1: അല്ല, വേറൊരാളും കൂടി ഉണ്ട് കൂട്ടത്തിൽ. അയാളെ എനിക്ക് ഒറ്റയ്ക്കാകാത്തത് കൊണ്ട് അയാളെ ഞാൻ 2 വർഷം മുമ്പ് കൂട്ടിയതാ. ഇപ്പോൾ ഈ ആ കൃഷി തുടങ്ങിയിട്ട് ഏതാണ്ട് 2001-2002 മുതൽ തുടങ്ങിയ കൃഷിയാണ്.
3: ആ കൃഷിയെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പറയോ, അതിൻ്റെ രീതി എങ്ങനെയാണ്?
1: ശുദ്ധജല മത്സ്യകൃഷിയാണ്. കട്ട്ല, രോഹു, മൃഗാൾ, സൈപ്രൻസ് എന്നുള്ള മത്സ്യങ്ങളൊക്കെയാണ് അന്നേ വളർത്തിക്കൊണ്ടിരുന്നത്.
3: അപ്പോൾ 2 പുഴയിൽ തന്നെയാണോ വളർത്തുന്നത്?
1: അല്ല, ഇറിഗേഷൻ്റെ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് അവിടെ ബണ്ട് തീർത്തിട്ട് ഇറിഗേഷൻ്റെ വെള്ളം പൊങ്ങും വേനൽക്കാലം. മഴക്കാലവും ആ വെള്ളത്തിന് നിർത്തേണ്ട സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ തോടുണ്ട്, എപ്പോഴും വെള്ളം സുലഭമായി കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനൊന്നും പ്രയാസമില്ല. മീനും 5, 8, 7, 8 കിലോ ആകുന്ന കട്ട്ല, രോഹു ഒക്കെ ഉണ്ട്. ഇപ്പം നിലവിലും അതിനകത്ത് മീൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്.
3: ഈ ഇറിഗേഷൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള ഈ സ്ഥലത്തിന് വേർതിരിക്കുന്നത് ബണ്ട് കെട്ടിയിട്ടാണ്?
1: ബണ്ട് കെട്ടിയിട്ടാണ്.
3: വലയോ കാര്യമോ അങ്ങനെയൊന്നും വേണ്ട?
1: വലയിലൊന്നും നിൽക്കില്ല, വലയിലൊന്നും നിൽക്കില്ല. വലിയ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ബണ്ട് തീർത്ത് സ്ലൂയിസെല്ലാം ഉണ്ടാക്കി വെള്ളത്തിനെ അങ്ങനെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ.
3: അപ്പോൾ അതിൻ്റെ തീറ്റ
1: കടലപ്പിണ്ണാക്കും തവിടും കൂടിയാണ് കുഴച്ചിട്ട് കൊടുക്കൽ. കുറച്ച് വലുതായാലും അങ്ങനെയൊന്നും കൊടുക്കുകയില്ല. സർക്കാർ സബ്സിഡിയോടുകൂടി കുഞ്ഞുങ്ങളെയൊക്കെ തരും, FFDA മുഖാന്തരം, കണ്ണൂർ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും അത് പോകുന്നു.
3: ഈ റബ്ബർ കൃഷിയിൽ നിന്ന് മത്സ്യകൃഷിയിലേക്ക് വരുന്നത് ഏതാണ്ട് ഏത് വർഷം?
1: എനിക്ക് വലിയ താല്പര്യം പുഴക്കരയ്ക്കാണ് എൻ്റെ വീട്. അപ്പം പോണ്ടേ മീനുമായിട്ടും പുഴയായിട്ടും വളരെ അടുപ്പമുള്ള വ്യക്തിയാണ്. നല്ലപോലെ നീന്തുകയും മുങ്ങലും ആ രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു DD, കണ്ണൂർ DD, ആൾ പേര് ഞാൻ മറന്നുപോയി. 1995 അവിടെ വന്ന് ക്ലാസ് എടുക്കുകയും 5-6 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങി. പിന്നെ അവരെല്ലാം വിട്ടുപോയി. പിന്നെ ഞാൻ സ്വന്തമായിട്ടാണ് പണം മുടക്കി ആ കൃഷിയെല്ലാം ചെയ്തു വരുന്നത്.
3: ഇരിട്ടിപ്പുഴ, പടിയൂർ പുഴ, പറശ്ശിനിപ്പുഴ, ഇതെല്ലാം വളവട്ടണ
1: പുഴയാണല്ലോ.
3: അത്രയധികം വെള്ളമുള്ള, കുത്തി ഒഴുക്കുള്ള ആ പുഴയിൽ നീന്തി ശീലിച്ച ആളാണ്.
1: അതെ അതെ അതെ അതെ.
3: അപ്പൊ ഇപ്പോഴും പുഴ നീന്തി കിടക്കും 74 വയസ്സിലും?
1: ആ വെള്ളം നീന്തി കിടക്കാൻ വന്നാലും കുറയില്ലെന്നോ എന്തോ, അതിലൊന്നും ഒരു പേടിയില്ലാത്ത കൂട്ടത്തിലാണ് വെള്ളത്തിൽ.
3: ആ അപ്പൊ വെള്ളത്തിൽ നല്ല ശീലമുള്ള ആളാണ് ചേട്ടനും. അങ്ങനെ തന്നെ ആയിരിക്കും.
2: ഞാൻ നീന്താൻ അറിയാം, നീന്തലുണ്ട്. പക്ഷെ ഞാൻ, എന്റെ വീട് ഇറിഗേഷനായിട്ട് ബന്ധപ്പെട്ടില്ല. എൻ്റെ വീട് ഹൈവേ സൈഡിലാണ്, റോഡ് സൈഡിലാണ്.
3: രണ്ടുപേരുടെയും വീട് തമ്മിൽ
2: ഒരു
3: 1.5 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എത്തുന്നത്?
2: നമ്മളൊരു നാട്ടുകാരാണ്.
1: എപ്പോഴും കാണുന്നില്ലേ വാനശാലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എന്ന് പോവും. അപ്പോൾ ആ വാനശാലേൻ്റെ അവിടെ ജയനും ഉണ്ടാവും ആ ഒരു കടയിൽ. അപ്പോൾ അങ്ങനെ കണ്ടു കണ്ടു കണ്ടെന്നല്ലേ, ചെറുപ്പം മുരേ കാണുന്നല്ലേ.

0: അപ്പലോക്യം പറഞ്ഞപ്പോൾ റബ്ബർ ബോട്ടിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, റബ്ബർ ബോട്ട് അപ്പോൾ വീട്ടിൽ എനിക്ക് റബ്ബറുണ്ട്, അത് മകൻ പൊട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയ മകന റബ്ബർ ബോട്ടും പിന്നെ വണ്ടി ഡ്രൈവറാണ്, അതിന് പോവുകയും ചെയ്യും. ആ രീതിയിൽ അങ്ങനെ വെറുതെ ഇരിക്കേണ്ട, രണ്ടു മൂന്ന് വർഷം ഞാൻ ടൈപ്പിംഗ് ഒന്നും ഇല്ലാണ്ട് വെറുതെ നടക്കും. ഇത്
1: കൊറോണ കാലം,
0: കൊറോണയും കഴിഞ്ഞിട്ട് ഇപ്പോഴും പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി റബ്ബർ വട്ടം ജയനൊരു സഹായമായി എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നതാണ്.
1: അങ്ങനെയാണ് ഈ മത്സ്യകൃഷിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇതില് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിൽ കുറച്ചധികം മത്സ്യകൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ വിപണനം, ഇതിന്റെ മാർക്കറ്റ്,
0: വിപണനം ഒരു പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ അത് ഓരോ സംഘടനയ്ക്ക് 150 റുപ്യക്കെല്ലാം കൊടുത്തത് ഒരു കിലോ. അവർ 200-250 അങ്ങോട്ട് പുറത്തെല്ലാം കൊണ്ടുപോയെല്ലാം കൊടുത്തിട്ടാണ് വിപണനം നടന്നുകൊണ്ടിരുന്നത്.
1: ശരിക്കും നമ്മൾ ഒരു വലിയ മാറ്റം വേണ്ടത് കർഷകർക്ക് നേരിട്ട് നല്ല രീതിയിൽ ഗുണം കിട്ടുന്ന ഈ ഇടനിലക്കാരില്ലാത്ത രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയണം അല്ലേ?
0: അത് അങ്ങനെയാണ് കർഷകർക്ക് രക്ഷപ്പെടുക. പിന്നെ അതിൻ്റെ വേറൊരു പ്രയാസം എന്ന് പറഞ്ഞത് അതിൻ്റെ ലീസ് ഇപ്പം കുറച്ച് വർഷമായിട്ട് പുതുക്കിയിട്ടില്ല, പുതുക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ അതിൻ്റെ പിന്നിലുണ്ട്.
1: ശരി,
0: ഇത് ഞാൻ ബോധിപ്പിച്ചൊരു കാര്യമാണ്. അവിടെ ഏതാണ്ട് 14-15 ഗ്രൂപ്പുകളുണ്ട് ഈ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്ത് ഇതുപോലെ മത്സ്യകൃഷി ചെയ്യുന്ന ഗ്രൂപ്പുകൾ. അതിനകത്ത് 3-4 ഗ്രൂപ്പ് മാത്രമേ മത്സ്യകൃഷി ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം പോയി.
1: ശരിക്കും ഇത് തരാതിരിക്കാൻ പരിസ്ഥിതി പ്രശ്നമോ പുഴക്ക് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ.
0: അതൊന്നുമല്ല, അതൊന്നുമല്ല, അതിനകത്ത് ഇതിന്റെ ലീസിന്റെ കാശിന്റെ ഒരു വിഷയം വന്നു. 1 ഹെക്ടറിന് 250 ആയിരുന്നു ആദ്യം, 2500 വാങ്ങിക്കാന്ന് അങ്ങനെ കൊടുത്തു. അപ്പോൾ അത് നമ്മളോട് ചോദിച്ചിട്ട് അന്നേരം അത് നമ്മൾ കൊടുത്തില്ല, ഇത് കുറച്ച് തരണമെന്ന് പറഞ്ഞ് അപേക്ഷയെല്ലാം കൊടുത്ത് കൊടുത്ത് കൊടുത്ത് അങ്ങ് നിന്നിട്ട് ആ രീതിയിൽ അങ്ങ് നിന്നു. പിന്നെ അത് താലൂക്കിന്ന് ഒരളവും കാര്യങ്ങളൊക്കെ തളർന്ന് നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് ഈ സർവേക്കാരെല്ലാം അങ്ങോട്ട് പോയതുകൊണ്ട് നമുക്കത് വേണ്ട രീതിയിൽ, അതിനകത്ത് ഈ ഉദ്യോഗസ്ഥന്മാരൊന്നും ഇല്ലാതെ കൊണ്ട് ഇത് നീണ്ടു നീണ്ടു നീണ്ടു പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ അറിഞ്ഞത്. ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്.
1: ഇതിന് വലിയ പണം ഉണ്ടാവുമല്ലോ.
0: ഇത് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ 2 ഏക്കർ റബ്ബർ തോട്ടാണ് പോയത്. ഈ ലീസും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ജപ്തി വരാൻ തോന്നി. അപ്പാട് നമുക്ക് അഭിമാനത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് കിട്ടിയ പൈസക്ക് 2 ഏക്കർ റബ്ബർ തോട്ടം കൂട്ടി ലോണെല്ലാം തിരിച്ചങ്ങടച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റി, അതുകൊണ്ടാണ് ഇപ്പോൾ.
1: പക്ഷെ നമ്മൾ സാധാരണ ഇതിൽ ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ ആ ഞാനക്ക് ഇത്ര കൃഷിയുണ്ട്, മത്സ്യകൃഷി ഇത്രയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഇതിന് ആ കുഴപ്പമില്ല, വലിയ ഇതിന് പിന്നിലുള്ള അധ്വാനത്തെക്കുറിച്ചോ ഇതിൻ്റെ മുടക്ക് മുതലിനെ കുറിച്ചോ അധികാരം ശ്രദ്ധിക്കുന്നില്ല.
0: പക്ഷേ അത് FFDI അവിടെ അവർക്കെല്ലാം അറിയാം. പക്ഷേ പിന്നെ ഇതൊരു നാണക്കേട് എന്നുള്ള രീതിയിൽ ഞാൻ ഇത് അവരോടും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇത്
1: ഇപ്പം നാട് മൊത്തം അറിഞ്ഞു,
0: നാട് മൊത്തം ഇപ്പോൾ അറിയുന്ന കേസില്ല, ഏതായാലും അറിഞ്ഞു.
1: എന്തായാലും ഈ മത്സ്യകൃഷി നഷ്ടമല്ല,
0: ഇത് വിഷരഹിത മത്സ്യമാണ് നമ്മളുടെ. മറ്റ് കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യമെല്ലാം 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടില്ലേ,
1: ഇത്
0: നേരിട്ട് നല്ല രസമുള്ള മത്സ്യങ്ങളാണ്, പൊതിച്ചു കിട്ടുന്ന നല്ല രസമുള്ള മത്സ്യങ്ങളാണ്. രോഹുവാണ് അതിൽ ഒന്നാമത്തെ നല്ല മത്സ്യങ്ങൾ.
1: ശരി, ഇത് ചെറിയ ജലാശയത്തിൽ കുളത്തിലും
0: വളർത്തുന്നുണ്ട്. ഇപ്പൊ ടാങ്കിൽ ഇതൊക്കെ ടാങ്കിൽ ഇതൊന്നും അങ്ങനെ ശുദ്ധജലത്തിലല്ലേ. പിന്നെ ടാങ്കിലെല്ലാം മറ്റ്
1: ഒഴുക്ക് വേണോ? അങ്ങനെ ഉണ്ടോ?
0: ഒഴുക്കൊന്നും വേണ്ട, നമുക്ക് ഒഴുക്കൊന്നും വേണ്ടല്ലോ. ഒഴുക്കതിനകത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും, വെള്ളം നമ്മൾ ചെറിയ തോടല്ലേ, അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. മഴക്കാലവും പിന്നെ എപ്പോഴും നല്ല ഒഴുക്ക് അതിനകത്ത് വരും, പക്ഷേ മീനൊന്നും പോവില്ല, അങ്ങനെ അവിടെ നിൽക്കും. പിന്നെ ടാങ്കിൽ വളർത്തുന്ന മീൻ വേറെ, കാർപ്പ് മത്സ്യങ്ങൾ അല്ല.
2: പടിയൂർ സ്വദേശികളായ ഭാസ്കരേട്ടന്റെയും ജയകൃഷ്ണൻ ചേട്ടന്റെയും കാർഷിക വിശേഷങ്ങളും അനുഭവങ്ങളും ഇവിടെ തീരുന്നില്ല. തുടർഭാഗം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിൽ.

ചാക്കിട്ട് ഒട്ടുപത്തായ കുരുക്കിൽ കുനിഞ്ഞിരുന്നാശയ്ക്ക് വിത്തിട്ട് പോഴത്തമാക്കിട്ട് പുട്ടിലും തട്ടി പുറംതിരിഞ്ഞോടുന്ന ചൊക്കന്റെ പിന്നാലെ ആളും മനസ്സുമായി തീപിടിക്കുന്ന വിളഞ്ഞ പാടം പോ

വീട്ടിൽ ചെറിയ ഇനം പക്ഷികളെ വളർത്താൻ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? പക്ഷേ ഇത്തരത്തിൽ പക്ഷികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പുതിയതായി കൊണ്ടുവന്ന പക്ഷികളെ മാറ്റിപ്പാർപ്പിച്ച് രോഗബാധയില്ലെന്ന് ഉറപ്പുവരുത്തണം. പുതിയ പക്ഷിക്ക് വെറ്റിനറി പരിശോധന നടത്തുക. ഒപ്പം വർഷത്തിലൊരിക്കൽ എല്ലാ പക്ഷികളെയും പരിശോധനയ്ക്ക് വിധേയരാക്കണം. അമിത വളർച്ചയുള്ള ചിറകും നഖവും ചുണ്ടും മുറിച്ചു മാറ്റേണ്ടതാണ്. തീറ്റ സമീകൃതമാവണം. പെല്ലറ്റും ധാന്യങ്ങളും ഇലകളും പഴങ്ങളും നൽകാം. വലിയ സ്റ്റീൽ കൂടാണ് അനുയോജ്യം. ഏറ്റവും കുറഞ്ഞത് ചിറക് വിരിച്ച പക്ഷിയുടെ രണ്ടര ഇരട്ടി സ്ഥലം നാലു വശത്തേക്കും വേണം. പക്ഷിക്കിരിക്കാൻ കൂട്ടിനുള്ളിൽ വയ്ക്കുന്ന മരച്ചില്ലകൾ വിഷാംശം ഇല്ലാത്തതായിരിക്കണം. തീറ്റയും വെള്ളവും നൽകാൻ സ്റ്റീൽ പാത്രങ്ങളാണ് നല്ലത്. കളിപ്പാട്ടങ്ങൾ സുരക്ഷിതമായിരിക്കണം. അന്തരീക്ഷ താപവും ഈർപ്പവും ഹിതകരമാവണം. നല്ല വായുസഞ്ചാരം കൂടിനുള്ളിലുണ്ടായിരിക്കണം. ശുദ്ധവായു പരമപ്രധാനം. പുകയും മണവും ആപത്താണ്. വെളിച്ചവും ഇരുട്ടും ക്രമീകൃതമാകണം. അടുക്കളയിലും ബാത്റൂമിലും പല അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഭാഗത്തേക്ക് ഇവയെ പ്രവേശിപ്പിക്കേണ്ടതില്ല. ഓയിലും ഗ്രീസും പുരട്ടാൻ പാടില്ല. നായ പൂച്ച തുടങ്ങിയവയെ പക്ഷിക്കൂട്ടിൽ നിന്നും അകലെയെ നിലനിർത്താവൂ. പറക്കുന്ന പാതയിൽ കണ്ണാടിയും അടച്ച ജനലും കതകും അപകടം ചെയ്യും. അമിത ശബ്ദം പക്ഷികൾ സഹിക്കുന്നതല്ല. ഫിഷ് ടാങ്ക് ഉണ്ടെങ്കിൽ അത് പക്ഷികളെ സംബന്ധിച്ച് മറ്റൊരു അപകടസ്ഥലമാണ്. വിഷച്ചെടികൾ, പൂച്ചെടികൾ, കറങ്ങുന്ന ഫാൻ, ഇലക്ട്രിക് വയറുകൾ എന്നിവയും പക്ഷികൾക്ക് ആപത്താണ്. ഉപ്പ് ഭക്ഷണത്തിൽ അമിതമാകരുത്. ചോക്ലേറ്റും ചായയും കാപ്പിയും സോഡയും പോലുള്ളവ പാടില്ല. ആപ്പിൾ, ചെറി, പീച്ച്, ആപ്രിക്കോട്ട്, പിയർ, അവക്കേഡോയുടെ തൊലി, തക്കാളിയില, തണ്ട് തുടങ്ങിയവയെന്നും ഇവയ്ക്ക് നൽകാൻ പാടില്ല. ഉള്ളിയും വെളുത്തുള്ളിയും പാടില്ല. പക്ഷികളെ വളർത്താൻ കുറച്ച് സ്ഥലം മാത്രം കണ്ടെത്തിയാൽ മതി. കൂടാതെ ഇവയെ വളർത്തുന്നതിന് അത്

0: അധികം പണച്ചിലവും ആവശ്യമില്ല. പക്ഷികളെ വളർത്തുന്നവർ പൊതുവെ അതിന് കാരണങ്ങൾ കണ്ടെത്താറുണ്ട്. വീട്ടിൽ വളർത്തുന്ന മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ് പക്ഷികൾ. അവ നമ്മളോട് നന്നായി പ്രതികരിക്കും. അപൂർവം ചിലർക്ക് പൂച്ചകളെയും പട്ടികളെയും വീട്ടിൽ വളർത്തുന്നതിനോട് താല്പര്യമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ അരുമിയായി വളർത്താൻ പക്ഷികൾ ഏറ്റവും ഉത്തമമാണ്. ദിവസവും കുറച്ച് ഭക്ഷണവും കുറച്ച് വെള്ളവും മാത്രം മതി പക്ഷികൾക്ക്. പലപ്പോഴും ജന്തുലോകത്തിലെ ബുദ്ധിശാലികളായി പക്ഷികളെ കണക്കാക്കാറുണ്ട്. മറ്റു ജീവികൾക്കൊന്നും കഴിയാത്ത വിധം മനുഷ്യ ശബ്ദം അനുകരിക്കാൻ ഇവയ്ക്ക് കഴിയും. മറ്റുള്ളവയ്ക്ക് നൽകുന്നത്ര ശ്രദ്ധ പക്ഷികൾക്ക് നൽകേണ്ടതില്ല. പട്ടികളെയും പൂച്ചകളെയും ചെയ്യുന്നതുപോലെ അവയെ നടത്തുകയോ പരിശീലനം നൽകുകയോ കളിപ്പിക്കുകയോ ഒന്നും വേണ്ട. ചെറിയ വീടോ ഫ്ളാറ്റോ ആണെങ്കിൽ പോലും അവിടെ പക്ഷികളെ സുരക്ഷിതമായി വളർത്താം. ഏറെ ഇണക്കമുള്ളവയാണ് പക്ഷികൾ. പൊതുവെ വീടുകളിൽ വളർത്താൻ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്നത് ലവ് ബേഡ്സിനെയാണ്. വൈവിധ്യമാർന്ന നിറങ്ങളിലും പാറ്റേണുകളിലും ഇവയെ ലഭ്യമാണ്. ലവ് ബേഡ്സുകളെ ജോഡികളായി വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ഒറ്റയായാണ് ഇവ വളർത്തുന്നത് എങ്കിൽ പരിചരിക്കുന്നവരുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ഇവയ്ക്ക് കഴിയും. ശരിയായ മാനസിക ശാരീരിക ഉത്തേജനമില്ലെങ്കിൽ ലവ് ബേഡ്സുകൾ തൂവലുകൾ പറിക്കുന്നതുൾപ്പെടെ ദോഷകരമായ ചില ശീലങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ഇവയ്ക്ക് സംസാരശേഷിയില്ല, പക്ഷേ അവയെപ്പോഴും ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. സാധാരണയായി ജോഡികളായോ ചെറിയ ഗ്രൂപ്പുകളായോ വളർത്തുന്ന ലവ് ബേഡ്സുകൾ ഒറ്റയ്ക്ക് വളർത്തുന്ന പക്ഷികളേക്കാൾ കൂടുതൽ നേരം സംസാരിക്കുന്നത് കാണാറുണ്ട്. അതിന് കാരണം ഇവ പരസ്പരം ആശയവിനിമയം നടത്താൻ അവയുടെ ശബ്ദം ഉപയോഗിക്കുന്നു എന്നത് തന്നെയാണ്. ശരിയായ പരിചരണം നടത്തിയാൽ 15 വർഷത്തിനു മുകളിൽ വരെ ഇവയ്ക്ക് ആയുസ് ലഭിക്കും. ഒറ്റയ്ക്കാണ് ഒരു ലവ് ബേഡിനെ വളർത്തുന്നത് എങ്കിൽ ദിവസവും അവയുമായി ഇടപഴകാൻ ശ്രദ്ധിക്കണം. വിരസത നിയന്ത്രിക്കാൻ ധാരാളം കളിപ്പാട്ടങ്ങൾ പോലുള്ളവ നൽകി അവയെ സംരക്ഷിക്കണം. ഇത്തരത്തിൽ ആഴമേറിയ ബന്ധം നിലനിർത്തുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് ലവ് ബേഡ്സ് എന്ന പേര് തന്നെ വന്നത്. ചർമ്മത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ അൾട്രാവയലറ്റ് പ്രകാശം ആവശ്യമാണ്. അങ്ങനെയാണ് ഇവ ഭക്ഷണത്തിലൂടെ കാൽഷ്യം ആഗിരണം ചെയ്യുന്നത്. ഗ്ലാസ് വിൻഡോകൾ അൾട്രാവയലറ്റ് രശ്മികളെ ഫിൽട്ടർ ചെയ്യും. എന്നുവെച്ച് ഇവയെ നേരിട്ട് സൂര്യപ്രകാശത്തിൽ വയ്ക്കരുത്. ഇവയുടെ ആവാസ വ്യവസ്ഥയിൽ പക്ഷികൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു ഫുൾ സ്പെക്ട്രം യുവി ലൈറ്റ് എല്ലാ ദിവസവും 10 മുതൽ 12 മണിക്കൂർ വരെ പ്രകാശിപ്പിക്കാൻ കഴിയും. പക്ഷി ഇരിക്കുന്നിടത്ത് നിന്ന് യുവി ലൈറ്റുകൾ ഏകദേശം 12 മുതൽ 18 ഇഞ്ച് അകലെയായിരിക്കണം. കാലക്രമേണ അവയുടെ ശക്തി കുറയുന്നതിനാൽ ഓരോ 6 മാസത്തിലും ലൈറ്റുകൾ മാറ്റിസ്ഥാപിക്കുക. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പഴയതും പുതിയതും എന്നിങ്ങനെ വേർതിരിക്കണം. ഒന്നിലധികം പക്ഷികളെ ഒരേ ആവാസ വ്യവസ്ഥയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ മത്സരം നിരുത്സാഹപ്പെടുത്തുന്നതിന് ഓരോ പക്ഷിക്കും അവരുടേതായ തീറ്റപാത്രങ്ങൾ വെച്ചുകൊടുക്കണം. നനയാൻ പാകത്തിന് വാട്ടർ ഡിഷുകൾ പര്യാപ്തമായിരിക്കണം. ബാക്ടീരിയ വളർച്ച തടയാൻ പാത്രങ്ങൾ ദിവസവും നന്നായി കഴുകണം. ലവ് ബേഡ്സിനെ സംബന്ധിച്ച് പഴങ്ങളും പച്ചക്കറികളും പരിമിതമായ അളവിൽ മാത്രമേ നൽകാവൂ. എപ്പോഴും ഇവ നന്നായി അരിഞ്ഞ് കഷണങ്ങളാക്കി മാറ്റണം. തണ്ണിമത്തൻ, പപ്പായ, മധുരക്കിഴങ്ങ്, ബ്രോക്കോളി, പയറ് ഇവയെല്ലാം ഇഷ്ട ആഹാരങ്ങളാണ്. പ്രത്യേകിച്ച് ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും വൈറ്റമിൻ എ കൂടുതലാണ്. ഇത് പക്ഷികളുടെ ചർമ്മത്തിന്റെയും തൂവലുകളുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. കഴിക്കാത്ത പഴങ്ങളും പച്ചക്കറികളും 10 മണിക്കൂറിന് ശേഷം അവിടെ നിന്നും നീക്കം ചെയ്യണം. കാരണം അവ കഴിച്ചാൽ അണുബാധയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഫോർട്ടിഫൈഡ് വിത്തുകൾ തീറ്റയായി നൽകാം. തത്തകളെപ്പോലെ തന്നെ ലവ് ബേഡ്സും കഴിക്കുന്നതിന് മുൻപ് വിത്തുകളുടെ പുറന്തോട് നീക്കം ചെയ്യും. പക്ഷികൾ ദൂരേക്ക് പറന്നുപോകുന്നതിനാൽ ചിലർ അതിന്റെ ചിറക് മുറിച്ചു കളയാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ ഗുരുതരമായ പരിക്കിന് കാരണമായേക്കും. പൊതുവെ ആരോഗ്യവാന്മാരായി ഇരിക്കുന്നുവെങ്കിൽ പതിവ് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. വൃത്തിയുള്ളതും വ്യക്തതയുള്ളതും തിളക്കമുള്ളതുമായ കണ്ണുകളായിരിക്കും. ബുദ്ധിമുട്ടുകളില്ലാതെ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന കൊക്കുകളും കേടുകൂടാത്ത വൃത്തിയുള്ള തിളക്കമുള്ള തൂവലുകളും ഉണ്ടായിരിക്കും. കാലുകൾക്ക് ചലനത്തിന് ചടുലതയുണ്ടായിരിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഡോക്ടറുടെ സേവനം ആവശ്യമായി വരാറുണ്ട്. കണ്ണിൽ വീക്കം അനുഭവപ്പെടുമ്പോൾ, മൂക്കിൽ നിന്ന് സ്രവങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ, വേഗത്തിലുള്ള ശ്വസനം, പടർന്ന കൊക്ക് അല്ലെങ്കിൽ കൊക്കിനൊടിവുകൾ എന്നിവ വരുമ്പോൾ, തൂവലുകൾ പറിച്ചെടുക്കുന്നതോ ചോരിയൊലിക്കുന്നതോ ആയ തൂവലുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, കാലിലെ വ്രണങ്ങൾ, മുഴകൾ, മുടന്തൽ, ഒരവയവമോ ചിറകോ ഉപയോഗിക്കാതിരിക്കുക, ചിറക് അസാധാരണമായി പിടയുക, സ്രവങ്ങൾ, അസാധാരണമായ നിറമുള്ള കാഷ്ഠം, വിശപ്പില്ലായ്മ, ശബ്ദിക്കാത്ത അവസ്ഥ, തലച്ചെരിവ് ഇങ്ങനെയെല്ലാം കണ്ടുവരുമ്പോൾ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്.
1: ഹരിതസമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ,

0: മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത് ലാബ് എക്കോ, ടി എം ടി ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: എ കെ ജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എ കെ ജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
3: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
5: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
6: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര, നെല്ലൂന്നി.
5: സി എം വിസ്താര, അവർ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
5: ഫോൺ 9496420880, 8111933600. സി എം വിസ്താര,
0: സി എം വിസ്താര, നെല്ലൂന്നി. മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
7: പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിനോദസഞ്ചാരികളായി എത്തുന്ന ഇന്ത്യൻ പൌരന്മാർ മലേഷ്യയിൽ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 ഇന്ത്യ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിലെ ഏകതാ നഗറിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി ചടങ്ങിൽ ഏറ്റുവാങ്ങി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ഭ്രമയുഗത്തിലെ ഛായാഗ്രഹണത്തിന് ഷഹ്നാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ് വാനക്കോണിൽ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിച്ചു. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് നാഗ് ഏറ്റുവാങ്ങി. കലാകാരന്മാർ സമൂഹത്തിന് അനുകരണീയ മാതൃകയാകണമെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു.
8: പ്രഭാവിത കാരണം.

0: असीम क्षमता होती जो सफल फिल्म कलाकार डिसिप्लिन लाइफस्टाइल के फायदे के बारे में बताते हैं तो करोड़ों बच्चे और युवा उनका अनुकरण करते हैं। मैं ये अनुरोध करना चाहूंगी कि लोकप्रिय कलाकार स्वास्थ्य के लिए हानिकारक पदार्थों का एंडोर्समेंट ना करें। स्टार वही है जो रोशनी फैलाए, स्टार वही है जो रोशनी फैलाए, अंधेरा नहीं।
1: മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെയും ആനിമേഷൻ ചിത്രം ടച്ച്ഡ് അസ് വാട്ടറിന്റെയും നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെയും അണിയർ പ്രവർത്തകർ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ഇനി മുതൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങ് രാജ്യത്തുടനീളമുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അതുവഴി ആഗോളതലത്തിൽ വിനോദസഞ്ചാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ അടുത്തഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകണമെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ 53rd ദേശീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം ഗുണനിലവാരത്തോടുള്ള പ്രതിബദ്ധത പൊതുശീലമായി വളർത്തിയെടുക്കാൻ മാനേജ്മെന്റ് വിദഗ്ധരും വ്യവസായികളും തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: We face a parallel shift in the architecture of the global trade and supply chains. In such an environment, resilience cannot mean retreating into economic isolationism. For India, resilience means deep domestic capacity, fiscal strength, and industrial scale so that global shocks are absorbed without interrupting national development.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാർത്ഥിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളായി മലേഷ്യയിലെത്തുന്ന ഇന്ത്യൻ പൌരന്മാർ ഇവിടെ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി കോലാലംപൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 30 ദിവസത്തെ വിസാരഹിത പ്രവേശന സൌകര്യം ഉപയോഗിച്ച് മലേഷ്യയിലെത്തി തൊഴിലന്വേഷിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. തൊഴിൽ തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാരുടെ കെണിയിൽ വീണാൽ ഇത് ചൂഷണത്തിനും നിയമ നടപടികൾക്കും കാരണമാകാം. വിനോദസഞ്ചാരികൾ സാധുവായ രേഖകൾ കൈവശം വയ്ക്കണമെന്നും ഹൈക്കമ്മീഷൻ നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ വ്യാപാര സംബന്ധമായ പ്രവർത്തനങ്ങൾ പ്രയാസരഹിതമാക്കുന്നതിനും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ വ്യവസായ വാണിജ്യ രംഗം വലിയ പരിവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ ദശാബ്ദത്തിൽ സാക്ഷ്യം വഹിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു ചരക്കുസേവന നികുതി. വിവിധ പരോക്ഷ നികുതികളെ ഏകീകൃത സംവിധാനത്തിനു കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. 2014 ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് ലോക റാങ്കിംഗിൽ 142rd സ്ഥാനത്തായിരുന്ന ഇന്ത്യ 2020 63rd സ്ഥാനത്തേക്ക് ഇത്തരം പരിഷ്കാരങ്ങളിലൂടെയാണ് മുന്നേറിയത്. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വ്യോമയാന മന്ത്രാലയവുമായി ധാരണാപത്രം ഒപ്പുവച്ചു. രാജ്യത്തുടനീളം പ്രാദേശിക വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുന്ന രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായ പദ്ധതികളിലൊന്നാണ് ഉഡാനെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. പദ്ധതി 10 വർഷത്തേക്ക് കൂടി നീട്ടിയ സാഹചര്യത്തിൽ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും ഹെലിപാഡുകളും നിർമ്മിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി.
4: One of the most important objective for us through this MOUs is to go on a challenge mode for the construction of airports. The earlier average approximate was up to taking up to 3 years also for getting these airports done. We want to minimize it with a target of 18 months. So right from the day the project starts, within 18 months we want to finish it and give the public the opportunity to travel from there.

യു പി ഐ ഇടപാടുകളിൽ വ്യാപാരികൾക്ക് ഏർപ്പെടുത്തിയ MDR നിരക്ക് ചെറുകിട വ്യാപാരികൾക്ക് ബാധ്യതയാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. 2000 രൂപയ്ക്ക് മുകളിലുള്ള പേഴ്സൺ ടു മർച്ചന്റ് ഇടപാടുകൾക്ക് മാത്രമാണ് MDR ബാധകമാകുകയെന്നും NPCI അറിയിച്ചു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പോലെ വ്യാപാരി MDRI നൽകുന്ന തുക വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അടയ്ക്കേണ്ട GST ബാധ്യതയിൽ പിന്നീട് ക്രമീകരിക്കാൻ സാധിക്കും. പ്രതിമാസം 1,00,000 രൂപ വരെ UPI വഴി സ്വീകരിക്കുന്ന വ്യാപാരികൾ MDR നൽകേണ്ടതില്ലെന്നും NPCI വ്യക്തമാക്കി. പഴയ നോട്ടുകളും നാണയങ്ങളും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഈ വീഡിയോകൾ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകളാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇക്കുറി നേടിയ ആദ്യ സ്വർണമാണ് ഇത്. ഇന്ത്യ ഉയർത്തിയ 217 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 15.4 ഓവറിൽ 69 റൺസിന് പുറത്തായി. 45 പന്തിൽ നിന്നും 79 റൺസെടുത്ത സ്മൃതി മന്ദാനയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. മെഡൽ നേട്ടത്തിൽ വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉജ്ജ്വലമായ വിജയമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിലെ പുരുഷ T20 ക്രിക്കറ്റിൽ ജപ്പാനെതിരെ ഇന്ത്യയ്ക്ക് 2 റൺസിന്റെ ജയം. മഴ മൂലം 5 ഓവറാക്കി ചുരുക്കിയ കളിയിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 30 പന്തിൽ 33 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ജപ്പാന് 30 റൺസ് മാത്രമാണ് നേടാനായത്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീം. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7-ാം നമ്പർ താരം കൊതായ് നറോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യസെൻ സെമിയിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വിജയം കുറിച്ചു. പുരുഷ സിംഗിൾസിലെ മറ്റൊരു കളിയിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും വിജയം നേടി. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു. വിനോദസഞ്ചാരികളായി എത്തുന്ന ഇന്ത്യൻ പൌരന്മാർ മലേഷ്യയിൽ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648 9656948321.

0: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനു.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യമല്ലേന.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പോ എന്നാ ചെയ്യാ?
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനു ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
1: എല്ലാ നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞാ?
1: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാർ. ചിരിക്കാൻ, പൊട്ടിച്ചിരിക്കാൻ, ഇത് ചിരിനേരം. ഇന്നത്തെ ചിരിനേരത്തിൽ ഒരു കുടുംബം, കുറച്ച് കുഴപ്പങ്ങൾ, കുറച്ച് കള്ളത്തരങ്ങൾ, പിന്നെ ഒരുപാട് പൊട്ടിച്ചിരികൾ. അതെ, www.anukudumbam.com എന്ന സിനിമയിൽ നിന്നുള്ള ചില കിടിലൻ കോമഡി മുഹൂർത്തങ്ങൾ.
6: ജീവിക്കാനായി ഒരുപാട് പണിയെടുത്തു, അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാഹളയെടുത്ത് ഞാൻ ഒരു പരുവത്തിലായി. അവസാനത്തെ ശ്രമം എന്ന നിലയിൽ അരിമേടിക്കാൻ പഞ്ചർ പ്രദേശ് എന്നൊരു പുതിയ പ്രസ്ഥാനം ഞാൻ തുടങ്ങുകയാണ്. ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ അനുഗ്രഹിക്കണമേ.
7: ആർക്കും സംശയം തോന്നരുത്, പശു അപ്പിടുന്നത് പോലെ വേണം ഇട്ടിട്ട് പോകാൻ. എണ്ണപ്പിട്ട പശുവിന് വാടകയ്ക്കെടുക്ക്. വാവേ, ആദ്യമായിട്ട് ഒരു മരംകോള് തന്നെ കിട്ടണേ.
8: പശുവിനേക്കാളും നല്ലത് പോത്താണ്. അതുകൊണ്ടല്ലേ ആശ നിന്നെ തന്നെ ഈ പണി ഏൽപ്പിച്ചത്. ഇട, വാന പിടിക്കാണ്ട് അള്ളു വെക്കണ പോട്ടെ. കപ്പലണ്ടി, കപ്പലണ്ടി,
9: കപ്പലണ്ടി,
8: വണ്ടി ഒന്നും കാണാനില്ലടാ. എടാ, വണ്ടിക്കാരെ ക്യാൻവാസിൽ ഒരാള് നിർത്തിയിട്ടുണ്ടല്ലോ ജാക്കി, അവനത് ചെയ്തോളും. നിങ്ങളുടെ കപ്പലണ്ടി.
10: ഈ ഡ്രൈവർമാർ തെണ്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കിയുള്ളവൻ എങ്ങനെ ജീവിക്കും എന്റെ കർത്താവേ?

0: ജോലി സംഖ്യ
1: എന്തൊരു ഗിരികേട്. ഇനിയിപ്പോ എന്തോ ചെയ്യാ?
2: ആ ഞാനെന്ത് ചെയ്യാനാ?
0: എന്ത് പറ്റി സാർ?
1: പഞ്ചറായി
0: അല്ല, ഇവിടെ വെച്ച് പഞ്ചറായത് ഭാഗ്യം. തൊട്ടപ്പുറത്താർന്നെങ്കിൽ വലിയൊരു കാന ഉണ്ടായിരുന്നു. ആ കാനയിലേക്ക് ജീപ്പ് പറഞ്ഞ് സാറിന് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊരു പേടി. അങ്ങനെ ഒരു ഭാഗ്യം.
3: സാറ് ഇനിയിപ്പോ പഞ്ചർ ഒട്ടിക്കണെങ്കിൽ 10 കിലോമീറ്റർ അപ്പുറത്തും കണ്ട ഒരു കടയുള്ളൂ സാർ.
0: സാറേ ഈ സ്റ്റെപ്പിനില്ലയോ? അല്ല, സ്റ്റെപ്പിന് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം പഞ്ചറായിട്ടുള്ള ടയർ മാറ്റി സ്റ്റെപ്പിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ

0: വർഷപ്പിനും കൂടി പന്തലായിട്ട് ആ രണ്ട് പന്തലായിട്ടുള്ള ടയർ ഉരുത്തിക്കൊണ്ട് ഏതെങ്കിലും പന്തൽ വർഷപ്പിലേക്ക് സാറ് പോയി.
1: സൂപ്പർ ആയിട്ട് പന്തൽ ഒട്ടിക്കുന്ന ടീം ഇവിടെ ഉണ്ട് സാർ, ഞാൻ പോയി വിളിച്ചോട്ടെ, വേഗം വേണം, എനിക്ക് എസ്കോർട്ട് പോകാനുള്ളതാ.
0: സാറെ ഇപ്പൊ നമുക്ക് കാശ്
1: എന്താ പറഞ്ഞേ? ഞാൻ പോയി വിളിച്ചോണ്ടേ സാർ.
2: ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഒരു വണ്ടിയും പഞ്ചർ ഒട്ടിക്കാൻ കാണുന്നില്ലല്ലോ. ഇത് ഇന്ന് തന്നെ പൂട്ടേണ്ടി വരും. നീ എവിടാ ചാണകം വിട്ടത്?
3: ഞാനല്ലേ പശുവാണ് ചാണകം വിട്ടത്.
2: ആരല്ലടാ, റോഡിൽ തന്നെ അല്ലേ ചാണകം വിട്ടത്?
3: പിന്നെ ഓട്ടോറിക്ഷ മുതൽ തമിഴം പാണ്ടി ലോറി വരെ കേറാൻ പാകത്തിലാണ് സംഭവം ഞങ്ങൾ സെറ്റിയിരിക്കുന്നത്.
4: ദേ സംശയം ഉണ്ട് ആശാൻ, ഈ വണ്ടിയിലൊന്ന് കേറ്റി നോക്ക്.
5: ആദ്യം ഈ വണ്ടി തന്നെ പഞ്ചർ ആയിക്കോട്ടെ.
2: ആശാനെ എന്നെ വല്ലതും വീണോ?
1: ഒരു ജീപ്പ് കയറിയിട്ടുണ്ട്, ഞാനവരെ പിടിച്ചെടുത്തിരിക്ക, വേഗം വാ.
2: പഞ്ചർ പ്രദേശം റെഡി, ജീപ്പിക്കാരെ. തുടക്കം മോശമല്ല.
6: പോലീസ് ജീപ്പാണെന്ന് നേരത്തെ പറയായിരുന്നു. എന്താടാ തെണ്ടി
1: അഭിനന്ദാശനെ, നമുക്കിട്ട് പണിയുന്നവരില്ലേ, ആദ്യ പണി അവർക്കിട്ട് തന്നെ തുടങ്ങാം. നല്ല ഐശ്വര്യമായിരിക്കും, പണി തുടങ്ങാം.
7: ഗുഡ് മോർണിംഗ് സാർ.
1: സാർ ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി.
8: പഞ്ചർ പ്രദേശം ഇത് കൊള്ളാമല്ലോ.
1: അതെ സാർ, ഇത് ഹൈവേയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ്.
2: ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിലെത്തും.
1: അതെ,
2: കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്തും. വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്തും.
3: വെള്ളത്തിൽ വെച്ച് പഞ്ചറായാൽ
2: ഇവന്റെ തന്ത. പഞ്ചർ എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് പഞ്ചർ
3: പ്രദേശം.
2: പണി തുടങ്ങൂ.
1: ഹസനെ പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ട് കിട്ടിയ കോളാ, എന്റെ ഷെയർ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം.
2: ഷെയറാ? എടാ, നാട് മുഴുവൻ കള്ളട്രിപ്പ് അടിച്ചു കിടന്നിരുന്ന നിന്റെ വണ്ടി പോലീസുകാരുടെ ഉത്സാഹ പിരിവും RTO അമ്മമാരുടെ ഉല്ലാസ പിരിവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ വണ്ടി ഓടുന്നതിനേക്കാൾ ലാഭം ഓടാതിരിക്കുന്നതാണെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് മോങ്ങിയ നിന്നെ. ഓച്ചന്തുരുത്തിലെങ്ങാണ്ട് ഒരു പഞ്ചറുകട ഇട്ടിട്ട് ഒരു സൈക്കിൾ ടയറിന് പോലും പഞ്ചറൊട്ടിക്കാൻ വശമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഈ സലീമിനെയും കൈവെള്ളയിൽ 500 രൂപ എടുത്തു വെച്ച് പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ടമാരി എന്ത് ബിസിനസ് ചെയ്യണമെന്നറിയാതെ മേലോട്ട് നോക്കിയിരുന്ന ഈ പീറ്ററിനെയും ചേർത്തിണക്കി പഞ്ചർ ബ്രദേഴ്സ് തുടങ്ങണമെങ്കിൽ എന്റെ ഈ തലയിൽ ഒരു സാധനം ഉണ്ട്.
1: ഉണ്ടാക്കായിരിക്കും.
2: ആ അല്ലടാ, കണക്ക് പറഞ്ഞാൽ 50% ഷെയർ നീ എനിക്കാ തരേണ്ടത്.
3: ഓക്കെ.
2: ആ സാർ, എല്ലാം ചേർത്ത് 150 രൂപ. പിന്നെ സാറൊരു പോലീസുകാരനാണ്, അതിന്റെ പേരില് 50 രൂപ കുറച്ച് തന്നാ മതി അല്ലേ?
1: അത് മതി. അപ്പൊ 100 രൂപ.
2: 200 രൂപ എന്നാണ് 50 രൂപ കുറച്ചത്. 150 രൂപ എണ്ണി തരണം.
8: പഞ്ചർ ഒട്ടിച്ചതിനും കാശ് കുറച്ചതിനും ഒക്കെ നന്ദിയുണ്ട്.
2: താങ്ക് യു.
8: അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം.
2: അപ്പൊ സാർ കാശ്?
8: ഏതെങ്കിലും പോലീസുകാരന് എന്തെങ്കിലും കാര്യത്തിന് ആർക്കെങ്കിലും കാശ് കൊടുത്ത കാര്യത്തിന് താൻ കേട്ടിട്ടുണ്ടോ?
2: അല്ല സാർ, ഒരു മാസം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വന്നാലുള്ള അവസ്ഥ.
8: അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും.
2: ഓ, കൈക്കൂലി അല്ലേ? ശരി, ഈ ജാതി കേസ് കെട്ടും കൊണ്ടുവന്ന അള്ളു വെക്കുന്ന വണ്ടിക്കായിരിക്കില്ല നിന്റെ.
4: അയ്യോ പാവാ, പുതിയ കിട്ടിയ പണിയാ, ആദ്യമായിട്ട് കിട്ടിയ ചാൻസും പണവും പോയില്ലേ.
1: ഇനിയിപ്പോ വീട്ടിൽ എങ്ങനെ കാശ് കൊടുക്കും?
2: ഓ, നിങ്ങൾക്ക് 3 പേർക്കും മാത്രമല്ലേ ഉള്ളു വീടും കൂടി, ഞാനൊരു അനാഥനല്ലേ. ശരി, ലൊക്കേഷൻ.
9: 2002 ഇറങ്ങിയ OS ഗിരീഷ് സംവിധാനം ചെയ്ത ഒരു മലയാളം കോമഡി ചലച്ചിത്രമാണ് www.anukudumbam.com. സുരേഷ് ഗോപി, അശ്വിൻ തമ്പി, കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ, ജഗതി ശ്രീകുമാർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ആലപ്പി അഷറഫാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നസെന്റ് കോട്ടയം നസീർ, ആതിര കൃഷ്ണ, കൽപ്പന കുണ്ടറ, ജോണി നാദിർഷ, ഹരിശ്രീ യൂസഫ്, ഹരിശ്രീ മാർട്ടിൻ, സാജൻ പള്ളുരുത്തി, കലാഭവൻ നാരായണൻകുട്ടി, മച്ചാൻ വർഗീസ്, കലാഭവൻ പ്രജോദ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.
2: മോന്റെ കത്തായിരിക്കും.
5: അതെ, കത്ത് വന്നു, പക്ഷെ ചെലവിലുള്ള കാജ് മാത്രം വന്നില്ല. ഈ തവണയും പഴയ വല്ലത് തന്നെ.
4: അത്യാവശ്യം വല്ല വേണമെങ്കിൽ ചോദിക്കാം.
1: നിന്നോടോ?
4: എന്നോടല്ല, ആശാനോട്.
1: ചായ കിടന്ന് നേരത്തെ അടച്ചോ.
3: എങ്ങനെ അടക്കാതിരിക്കും? നമ്മളല്ലേ പറ്റുകാരി.
5: പറ്റുകാരല്ല, പറ്റിപ്പുകാരി.
4: ഒരു കാര്യം,
1: കേശവുള്ള ചേട്ടൻ ഈ തൊഴുത്തിലൊന്നും ഇറക്കേണ്ട വല്ല കാര്യമുണ്ടാ? പോത്തുപോലെ 4 മക്കളുള്ളത്.
2: അതുകൊണ്ടാണല്ലോ തന്ത തൊഴുത്തിലായത്. മക്കൾ അപ്പനോളമായാൽ അപ്പൻ വെറും ശപ്പൻ.
3: നിന്റെ കാര്യമല്ലടാപ്പ.
4: പിന്നെ
2: ഇന്ന് ഏത് ജോലിക്കുള്ള അപ്ലിക്കേഷനാ ഇത്? ഫുഡ് ഇൻസ്പെക്ടർക്കുള്ള അപേക്ഷ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത നീ ആണോ ഫുഡ് ഇൻസ്പെക്ടർ ആകാൻ പോകുന്നത്?
3: ഈ ഫുഡിലൊക്കെ ഇൻസ്പെക്ടർ ഉണ്ടോ?
4: പിന്നെ ഫുഡ് കൂടുതൽ ഇൻസ്പെക്ടർമാരാണ് ഫുഡ് ഇൻസ്പെക്ടർ.
1: അങ്ങനെയാണെങ്കിൽ നീ ഫുഡ് അയച്ചാണ്ടതല്ലേ?
2: അതെ, ഈ കോംപ്ലിക്കേഷൻ എടുത്ത് എന്ന് തീരുവിടോ
7: ബോസേട്ടാ. ഇതെന്റെ അവസാനത്തെ ആപ്ലിക്കേഷൻ. ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ
2: വിഷം അടിക്കോ,
7: ഞാൻ അടുത്തെഴുതും.
2: അല്ലാതെ നിനക്കൊന്നും തോന്നുന്നില്ല?
10: നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കീടനാശിനി കുപ്പികൾ ഇങ്ങനെ തുറന്നു വെച്ചേക്കായിരുന്നു,
11: എന്തൊരു ഗന്ധം. എന്തോ ഇത് കൊട്ടാരമൊന്നും അല്ലല്ല, നിങ്ങളെ പോലെ തന്നെ ഡെയിലി 10 രൂപ വാട കൊടുത്തിട്ടാണ് ഞാനിവിടെ കഴിയണത്. ഈ മണം കുറച്ച് തയ്ക്കേണ്ടി വരും.
10: വെറുതെ അല്ല നിന്റെ കീടനാശിനി എന്ന് വിളിക്കുന്നത്. ഇവൻ ഈ സത്ര മാറ്റിച്ചേ അടങ്ങും.
2: നീ മാവില് മരുന്നടിച്ചിട്ട് അതിൽ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടല്ല,
11: അതേ ബന്ധം പറ്റിയതാണ്. മരുന്ന് മാറിപ്പോയി, തെങ്ങിനടിക്കുന്നായിരുന്നു മാവിനടിച്ച്. അതെ, മാസം വാടകയും ചോദിച്ച് ഓണർ ഒരാളെ വിട്ടായിരുന്നു.
2: അഞ്ചാറ് വണ്ടി ഒന്നിച്ച് പഞ്ചറാകട്ടടാ, വാടക മുഴുവൻ ഒറ്റ അടിക്ക് കൊടുക്ക,
11: ഇല്ലെങ്കിൽ ഒറ്റ ഇടിക്ക് പുറത്താക്കുമെന്ന് പറഞ്ഞാണ് പോയേക്കണത്. എന്തുകൊണ്ട് തിരഞ്ഞെടുത്ത 1001 ചോദ്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാത്ത 2002 ഉത്തരങ്ങൾ കൊണ്ട് ചുട്ട മറുപടി നൽകുന്നു. കാക്ക കുളിച്ചാൽ കൊക്കാകത്തത് എന്തുകൊണ്ട്? യേശുദാസ് താടി വളർത്തുന്നത് എന്തുകൊണ്ട്? എം ജി ശ്രീകുമാർ താടി വളർത്താത്തത് എന്തുകൊണ്ട്? IM വിജയ് മലയാള സിനിമയിൽ എത്തിയത് എന്ത് കണ്ടുകൊണ്ട്?
10: നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി.
2: നാളെ ബസ് കയറിയ ആൾക്കാരെ പറ്റിക്കാളിന്റെ റിഹേഴ്സലാ.
10: അത് മനസ്സിലായി. നീ വാടക തരാത്തത് എന്തുകൊണ്ട്?
11: ഈ ബുക്ക് ആരും വാങ്ങാത്തത് കൊണ്ട്?
4: ഇവന്റെ പരിധിക്കാരും പിടിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്.
10: ഒരു കാര്യം ഞാൻ എല്ലാരോടും പറയാണ്, നാളെ മുതൽ കൃത്യമായിട്ട് വാടക തന്നില്ലെങ്കിൽ എന്റെ കളിയും ചിരിയൊക്കെ അങ്ങ് മാറും. ഓണറെ കൊണ്ട് എന്റെ കഴുത്തിന്റെ അളവെടുക്കാനുള്ള ഇടവരുത്തരുത്.
12: ആ ചായക്കടക്കാരന്റെ മകനെ കണക്കിന് നല്ല മാർക്ക് കിട്ടിയെന്ന് ചേട്ടനോട് പറയാൻ പറഞ്ഞു.
10: ഞാൻ എന്തിനാ എന്നോട് പറയുന്നേ?
12: നിങ്ങൾ ചായ കുടിച്ചതിന്റെ പറ്റെഴുതി പറ്റെഴുതിയാ കൊച്ചൻ കണക്ക് പഠിച്ചതെന്ന്. കാശ് കൊടുത്തില്ലെങ്കിലേ നാളെ തൊട്ട് ചായ തരില്ല എന്നും പറഞ്ഞു.
10: എന്റെ ഈശോയെ, ചായക്കടയിലെ പറ്റ് ഇവിടുത്തെ വാടക.
9: ജഗദീഷ് ശ്രീകുമാർ, മച്ചാൻ വർഗീസ്, നാരായണൻ കുട്ടി, നാദൃഷ എന്നിവർ ചേർന്നൊരുക്കുന്ന നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. കൂടാതെ കൊച്ചിൻ ഹനീഫയും കൽപ്പനയും കൂടി ചേരുമ്പോൾ നർമ്മരസങ്ങൾക്ക് കൂടുതൽ മിഴിവേകി.
13: മനസ്സിലായ അരിതാമ
14: ഇനി ആരോഹണത്തിൽ പാടൂ.
13: സബാഷ്, ഇനി അവരോഹണത്തിൽ പാടിത്തണ്ടു. എടാ തോമ, നിന്റെ താമ ശരിയല്ല. എഴുതാക്കടാ, എടാ സ്വരത്തിൽ കയറി പിടിക്കടാ. ഇങ്ങനെ തന്റെ ഒരു ചുക്കം കിട്ടില്ല എനിക്ക്. നീ പാടിക്കൊടു. സംഗതിയൊക്കെ തിരക്കിട്ടില്ല, പക്ഷെ നിന്റെ അമ്മയ്ക്ക് വിളി ശരിയല്ല. എടാ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിയിരുന്ന് വേണം സാധനം ചെയ്യാൻ.
15: സാധനമല്ല മനുഷ്യ,
13: ഇത് തന്നെ. ഇനി ഓരോരുത്തരും നാളെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചാണ് അടുത്ത പാഠം.
15: മുസ്തഫ,
13: എടാ നീ നാളെ ബസ്സിലെ കാർഡിയോളജിസ്റ്റ് ആണ്.
15: എന്ന് വെച്ചാൽ എന്താ?
13: എടാ ഈ ബസ്സിൽ കാർഡ് ഇട്ട് തെണ്ടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, അതാണ് കാർഡിയോളജിസ്റ്റ്.
15: ആരാ?
13: കാർഡിയോളജിസ്റ്റ്. ആ എന്താണ് മിഴിച്ചു നോക്കുന്നേ? കേട്ട് പഠിച്ചോടാ തന്നെ. ഇരിക്കടാ,
15: ലവനെ നമ്മള് ട്രെയിനിൽ പാടാൻ വിട്ടാ മതി.
13: എഴുതാക്കടാ.
15: അപ്പൊ ഏത് പാട്ട് നീ പാടാൻ പോണേ?
13: സംഗതി കൊള്ളാം, പക്ഷെ പാലക്കാട് വരെ പറ്റൂ. അത് കഴിഞ്ഞാ തമിഴ്നാടാ, തമിഴ് വേണം.
15: തമിഴിൽ എങ്ങനെ പാടും?
13: ഇത് തന്നെ പാടാ. ആയിരം പാദ സരങ്ങൾ കിളുങ്കി ആലുവ പുള പിന്നെയും ഒളുകി ഗമപ്പ ഒളുകി.
15: അപ്പൊ വണ്ടി ബോംബെ എത്തിയാ ഇന്ത്യക്ക് എന്ത് ചെയ്യും?
13: അതിനു മുമ്പ് അത് പോലീസ് പിടിക്കും.
15: എന്തൊരു ബുദ്ധിയാണ്! ഈ ബെന്തൽ ശക്തി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ നമ്മൾ ക്രോൺപനെയൊക്കെ ക്രോർപതി ആയി പോയേനെ.
13: അപ്പൊ ഇതുവരെ എനിക്ക് ബുദ്ധിയില്ലെന്നാണ് പറഞ്ഞു.
15: നമ്മളൊരു സത്യം പറഞ്ഞ അത്രേ ഉള്ളു അല്ലേ
13: മക്കളെ? സത്യം പറഞ്ഞ ഈ കുടിലിന്റെ മുമ്പിൽ സത്യം പറഞ്ഞ നല്ല മാണിക്കം പോലത്തെ പിള്ളേരെ ചീത്താക്കാനുണ്ടല്ലോ.
15: ചീത്താക്കങ്ങൾ എന്തോ ചെയ്യും?
13: കൊല്ലിഞ്ഞാലോ.
15: നിങ്ങളുടെ കയ്യാങ്കൾ എന്റെ ഉമ്മ കാണിക്കരുത് കേട്ടോ. ഈ മല്ലേശ്വരിയോട് കളിക്കാനുണ്ടല്ലോ. ഞാൻ എന്റെ പാട്ടിന് പോവാ.
13: പാട്ടിന് പോണ? നീ പാട്ടിന് ഡാൻസിനൊന്നും പോണ്ട, നിനക്ക് പറ്റിയ പണി മോഷണം.
15: ഞാൻ മോഷ്ടിക്കില്ല. ഞാൻ മോഷ്ടിക്കില്ലെന്ന് നിങ്ങൾ അതിനെ പേടിപ്പിക്കാതെ മക്കളും ഓട്ടിക്കണ്ട കേട്ടോ. കത്താ മതി. പിന്നെ നിക്കുന്നത് ആരാണെന്നാ വിചാരം? കടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇവിടെ കുഞ്ഞങ്ങ സമ്മതിച്ചേക്ക്. കേട്ടാ, ഷീ കോൺഫിഡന്റ്.
12: സോറി, സമ്മതിച്ചാ സമ്മതിച്ചടാ. നാളെ നിനക്ക് ഞാൻ സ്പെഷ്യൽ ഡ്യൂട്ടി തരാൻ പോവുകയാണ്.
15: ഇതേ പോവേണേ. എന്റെ മോൻ ഭാവിയിൽ കായങ്ങളും കുറിച്ച് നീ കടത്തി വിട്ടു നോയിക്കോ.
12: ഈ മാലക്ക് എന്താ വില?
16: ഇസ്കാ 500 റുപ്പീസ്.
12: ഏ
16: 500?
12: മൂന്നിടത്തിന്റെ അല്ല, ഒന്നിന്റെ
16: 1500 റുപ്പീസ്.
12: ഇപ്പോഴല്ല 500 പറഞ്ഞത്, പിന്നെ 1500 1500 പറഞ്ഞെന്താ? എന്നെ കണ്ട യൂറോപ്പിലാണ് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളാണ്. ആക്കല്ലേ?
16: No sir, one chain 500 rupees.
12: Aha, one chain 500 rupees.
16: Yeah.
12: Eda adu?
16: This one.
12: Pack enda. Avadu vechu. Avadu thanne.
16: Sir,
12: adu avadu thanne vechu nalla bhangi illa kaanu. Nee bhangi illa saadhi illa eda undavo.
16: Niche niche. Niche rekho.
17: Kartha niche porotta avanu. Idine kitna rupa hai? Idine ka.
16: Sab alag alag price hai sab.
17: Eh?
16: Sab alag alag price hai.
17: Nada?
12: Vetta lakne po.
17: Oh.
16: ഈ ദിൽവാലെ 700 റുപ്പീസ്.
17: ഈ ദിൽവാലെ 700.
16: യാ.
17: ഇത്
16: ഈ ദുൽഹനിയ 800.
17: അപ്പോൾ ഇതോ
12: ലേ ജായേംഗി. ഷുവർ അല്ലേ? കോൺഫിഡന്റ്
16: സർ?
12: ആ
16: ഈ ലേലോ ഖൂബ്സൂറത് ഹൈ സർ.
12: ലേലം വിളിച്ചതൊക്കെ ഇവിടെ കൊടുത്താൽ മതി, എനിക്ക് വേണ്ട.
17: ചേട്ടാ ചേട്ടാ ഇവിടെ.
12: ആ ദേ
17: അയാൾ പറഞ്ഞു മനസ്സിലായ?
12: ചേട്ടാ ഇറക്ക
17: മനസ്സിലായില്ലേ?
12: ഇല്ല,
17: അത് നല്ലതാണ് മേടിച്ചോളാൻ.
12: ആണോ? അനിയ കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യല്ലേ? ദേ എനിക്കും കുറച്ച് ഇന്ത്യക്ക് അറിയാം. ഞാനും കുറെ കാലം മദ്രാസുണ്ടായിരുന്നു, അറിവ് ഘട്ടം ഉണ്ടാവും. ചുമക്കാനാ? അത് പുറകിലേക്കിനോട് പറഞ്ഞാ മതി.
16: ഇതിനെത്ര വില? 100 റുപ്പീസ്. 100?
17: ലാസ്റ്റ് വൺ. ഞാൻ കണ്ട്
12: മറ്റേത്
17: അതിൽ വാലെ മാല ചേട്ടൻ ഇങ്ങനെ ദുൽഹാനി ആയിട്ട് പോക്കറ്റിലേക്ക് ലേജായെങ്കിയത്. പേടിക്കണ്ട, ഞാൻ പറയില്ല. അതുപോലൊരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ.
12: അതുപോലത്തെ ഒരു മാല എന്തിനാ? ഇത് തന്നെ വെച്ചോ, ഞാൻ വേറെ എടുത്തോളാം. പോക്കറ്റിൽ വെച്ചോ. നീ കാശും തരണ്ട, നന്നായിട്ട് പൊടിച്ചോ.
18: രാവിലെ എന്തായിരുന്നു?
19: വെള്ളേപ്പമോ ട്രോസ്റ്റും?
18: അതല്ല, രാവിലെ വലിയ ബിസി.
19: അതാ, അത് രണ്ട് ബാക്കി സഞ്ചാരന്മാരെ കസ്റ്റഡി എടുക്കാൻ വേണ്ടി പോയതാ. സർക്കാർ നേരിട്ട് വന്ന കേസായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞതാ, എന്നിട്ട് എന്റെ തലേ കെട്ടി വെച്ചു.
20: 6 കോടി രൂപയുടെ ആയുധടപാടിന്റെ കേസാണ്. ഇതിന്റെ പിറകിൽ മറ്റവരെ പ്ലേ ഉണ്ട്. അമേരിക്ക.
19: പിന്നൊരു കാര്യം, വളരെ സീക്രട്ട് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. അല്ല, താമസ കാര്യം പറഞ്ഞില്ലല്ലോ.
18: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്.
19: ടെൽ മീ ട്രൂത്ത്.
18: എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, വൺ മിസ്റ്റർ രാജീവ് മേനോൻ. പുള്ളിക്കാരനും ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർക്കൊരു കുട്ടിയുണ്ട്. ഒടുവിൽ കുടുംബ കോടതി ഇടപെട്ട് കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ ആ കുട്ടിയെ കാണാനില്ല.
19: ചൈൽഡ് മിസ്സിംഗ്. അപ്പോ ബേബീസ് ഡേ ഔട്ടിന്റെ കാസറ്റ് കാണേണ്ടിയിരിക്കുന്നു.
18: ഈ കുട്ടി എവിടെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കേണ്ട ചുമതല തന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്.
19: ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. ആട്ടെ, കുട്ടിയുടെ പേര്
18: സച്ചിൻ.
19: ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്?
18: അത് കണ്ടുപിടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 50,000 രൂപ അഡ്വാൻസ്.
19: ആ കുട്ടി ലോകത്ത് എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈ ഒ പി ആർ കണ്ടുപിടിച്ചിരിക്കും. ധൈര്യമായിട്ട് പോക്കോ. ആ പിന്നെ ഒരു പ്രധാന കാര്യം.
18: എന്താ?
19: ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഒരു കാരണം വച്ചാലും ആ കുട്ടി അറിയാൻ പാടില്ല. ആൾക്കാരെ കണ്ടുപിടിക്കാൻ ജോലി.
21: കുട്ടിയെ പിടിച്ചോണ്ട് പോകാൻ അനാഥാലയത്തിൽ നിന്ന് വന്ന
19: എന്റെ പൊന്ന് ബ്രദേഴ്സ്, ഞാൻ അനാഥാലയത്തിൽ നിന്ന് വന്നതല്ല. അവൻ അനാഥനും അല്ല.
22: വേണ വേണ, കൊല്ലക്കുടി സൂചിവെക്കല്ലേ.
19: ഈ കൊല്ലം കുറെ നേരമല്ല സൂചിവെക്കാൻ തുടങ്ങിയിട്ട്. വിചാരിക്കില്ല ഞാൻ. നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. അവൻ അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്ക്.
21: ജോജി,
22: ജോജി,
19: അയ്യോ അവന്റെ പേര് ജോജി എന്നല്ല, സച്ചിൻ.
21: സച്ചിൻ,
22: സച്ചിൻ.
0: കാണാതായ കുട്ടിയെ കണ്ടെത്താൻ

0: ഏഴാഴ്ച സമയം തന്നു.
1: ഏഴാഴ്ചയോ? ഒരാഴ്ചയല്ലേ?
0: എടാ ഏഴാഴ്ച കൂടുന്നതാ ഒരാഴ്ച, അതറിയില്ലേ?
1: ഇല്ല.
0: തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച.
1: ഞായറാഴ്ചക്ക് ശേഷം ഒരാഴ്ച കൂടി തരണം സാർ.
0: തന്നിരിക്കും തിങ്കളാഴ്ച.
1: അത് നേരത്തെ തന്നില്ലേ?
2: നേരത്തെ.
1: ഒരാഴ്ച കൂടി സമയം തന്നാ.
0: അതിനു മുമ്പ് ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ആയി പോവില്ലേ?
1: സാർ പോയിക്കോ, വരുമ്പോഴേക്കും ഞാൻ ചക്കര കൊണ്ട് നിർത്താം.
0: ഇരിക്കുന്നതിന്റെ പെന്തകം തർത്തവായി ഞാൻ.
1: വാച്ച് കോസ്റ്റ്ലിയ.
0: വാച്ചല്ല, മനസ്സ്.
1: ചങ്ക് വിളിച്ചു കാണിച്ചാലും മുല്ലപ്പൂ എന്ന് പറയുന്ന സാറിന്റെ ഈ മനസ്സുണ്ടല്ലോ, അതാണ് എനിക്ക് മനസ്സിലാകത്തത്.
0: മനസ്സിലായടാ? എനിക്ക് മനസ്സിലായി. പോക്കറ്റിൽ നിന്ന് കൈയെടുക്കടാ. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരന്റെ പോക്കറ്റ് അടിക്കുന്നു. ഇനി ഇവരെ ഇരിക്കാതിരിക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്.
1: നീ എന്തിനാണ് കരയുന്നത്?
0: മേശപ്പുറത്തിരിക്കുന്ന എന്നോട് തമാശ പറയുന്നോടി, മിണ്ടിപ്പോകരുത്. ഒരു കാര്യം ചെയ്യാം, ഇവൾ ഇവിടെ നിൽക്കട്ടെ, നീ പോയി കുട്ടിയെ
3: കൊണ്ടുപോവാ. ഈ രണ്ടുപേരും നമ്മൾ വിചാരിച്ച പോലെ മണ്ണുണ്ണികളാ. ആ എലിമ്പം പോലീസ് ആണെ കുറച്ചു കുറച്ച്.
0: എന്താടി?
3: അല്ല, ചോദിക്കുന്ന പീഡനത്തിന് സാധ്യതയുണ്ടോ എന്ന്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടന്മാരെ കണ്ടാ നല്ലവരായിട്ട് തോന്നുന്നു. ഞാനിവിടെ നിന്നോളാവേ. ഐ ലൈക്ക് ദിസ് പ്ലേസ്. എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തന്നാ മതി, ഇവിടെ കിട്ടുമോ?
0: എന്തു പറയുന്നടാ?
1: ഒരു കാലിച്ചായും കൂടി കൊടുത്താ സന്തോഷമായി.
0: ഒരാഴ്ച കൂടി നിനക്ക് ഞാൻ സമയം തരും, അതിനുള്ളിൽ കുട്ടിയെ കൊണ്ടുവന്ന് തരണം. അതുവരെ ഈ മസാല ദോശ ഇവിടെ.
1: മദാലസയല്ല,
0: മസാല ദോശ.
1: അത് പറ്റില്ല സാർ, കിടത്തണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കിടത്തണം.
0: ഒരുമിച്ച് കിടത്താൻ ഇതെന്താടാ സുഖവാസ കേന്ദ്രം?
1: കുഴപ്പമില്ല സാർ. സാർ, ഇവിടെ ഇതേ ഷേപ്പിൽ തന്നെ എനിക്ക് തിരിച്ചു തരണം. ഷേപ്പ് മാറ്റില്ലേ സാർ?
3: എന്നാ
0: നീ പോ, അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ല.
1: പോകാം സാർ. എന്നും ഞാൻ യാത്ര ചോദിച്ചു പോകുമ്പോൾ ഇവൾക്കൊരു ഉമ്മ കൊടുക്കാറുണ്ട്, അത് ഞാൻ കൊടുത്തോട്ടെ സാർ? ഇംഗ്ലീഷ് കിസ്സേ.
0: വേഗം വേണം.
1: Darling, come on.
3: ഏമ നോക്കുന്നു.
1: ഹായ്, ഒന്ന് തിരിഞ്ഞേക്ക് സാറേ, ഇതിനെ ഒരു മറ വേണ്ടേ?
3: അങ്ങോട്ട് തിരിയട്ടെ.
1: അങ്ങോട്ട് നിക്കടാ, സൂക്ഷിക്കണം, പോലീസിന്റെ കയ്യിൽ പോയി പെടരുത്. പെട്ടാ കൂപ്പിനിട്ടിട്ടുള്ള മാക്രി. പിന്നെ വെറും കൈയോടെ ആരും തിരിച്ചു വരികയും ചെയ്യരുത്. എന്ന് വെച്ചാൽ അൽക്കൂലത്തിന് സാധനം വേണ്ട.
3: നല്ല കോസ്റ്റ്ലി ആയിട്ട് നോക്കി എടുക്കണേ മക്കളെ.
1: നീ എവിടെയാ പോണത്?
3: ഞാൻ
1: റെയിൽവേ സ്റ്റേഷൻ. തലേ കെട്ടുണ്ടല്ലോ, വീട് കിട്ടി.
3: കായങ്ങളും കൊച്ചുണ്ണിക്കാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോ മക്കളെ.
1: നീയോ?
2: അത് ഹോട്ടലില്.
1: ഹോട്ടലില്ല, അവിടെ സാപ്പാടി
3: സമയങ്ങളായിരുന്നു. ഞാൻ മാർക്കറ്റില്.
1: തിരുത കണ്ട വിടണ്ടോ, നല്ല തിരുതനെ പൊരിച്ചില്ല.
3: കണ്ട് പടിമോനെ തൊഴിലിനോടുള്ള
1: അവന്റെ നിപ്പ് കണ്ടില്ലേ കളക്ടറുടെ മോഹന വിചാരം.
3: ദേഷ്യപ്പെടാറ് ഡാർജിലിംഗ്.
1: കലക്കുവാ.
3: ഞാൻ ഇന്ന് കലക്കിട്ടാര. നമ്മള് പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞ ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരാവേ. കേട്ടാ, ശരി പോ.
4: എസ് രമേശൻ നായർ എഴുതിയ ഗാനങ്ങൾക്ക് സഞ്ജീവ് ലാൽ, സജീവ് രാമൻ എന്നിവരാണ് സംഗീതം പകർന്നിരിക്കുന്നത്. എം ജി ശ്രീകുമാർ, രഞ്ജിനി ജോസ് എന്നിവർ ചേർന്ന് ഗാനങ്ങൾ പാടി മനോഹരമാക്കി. സീരിയസ് ആയ കാര്യം പോലും ഈ സിനിമയിൽ കോമഡിയായി മാറുന്നുണ്ട്. അവസാനം നമ്മൾ ചിന്തിക്കുന്നത് ഒന്നു മാത്രം, ഇവർക്കൊക്കെ ഇത്രയും കുഴപ്പമുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് ചിരി തന്നെയല്ലേ.
5: 5 കിലോ അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ പോലും ഇത്രയും തിരക്കാണൂല.
6: അതിന് നിന്നോട് ആരും റേഷൻ കടയിൽ പോവാൻ പറഞ്ഞില്ല.
5: റേഷൻ കടയിലല്ല, മദ്യഷാപ്പിൽ തന്നെ പോയത്.
6: അത് എന്നേ നിർത്തി? ഇപ്പൊ ബിവറേജ് കോർപ്പറേഷൻ.
5: ആ കോർപ്പറേഷനിൽ തന്നെയോ പോയത്? ക്യൂ കണ്ടാ തോന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മനുഷ്യ ചങ്ങല പിടിച്ചാണെന്ന്.
7: വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതെ, ഈ മദ്യം കണ്ടുപിടിച്ചത് ആരാണാവോ?
5: മദ്യം കണ്ടുപിടിച്ചത് മധ്യപ്രദേശിലെ മദ്യപാനിയായ ഒരു മധ്യവയസ്കൻ ഡോക്ടർ മദ്യപാനി. സ്മോള്, ലാർജ്, പെഗ്, പൈന്റ്, ഫുള്ള്, വാള്,
7: ഇതെല്ലാം അടിക്കാനുള്ള സെറ്റപ്പാണോ?
5: അല്ലടാ, അയാളുടെ ഡിഗ്രിയാണ്. നോക്കി അടിച്ച് കൂമ്പോട്ടാ നോക്ക്.
7: പൈസ കൊടുക്കുന്നില്ലെങ്കിലും ഈ 5-സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ചവിട്ടി പുറത്താക്കത്തത് നമ്മുടെ ഭാഗ്യം.
5: രാവിലെ എല്ലാവരും ചായ മോന്തണല്ലേ, അതിന്റെ കാശ് കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ അതും കട്ട്.
7: പിന്നെ

0: തക്കിട പരിയാണ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിയും ചെയ്താലോ?
1: എന്തു പണി?
0: മോഷണം.
2: എന്നിട്ട് വേണം കള്ളൻ എന്ന ചീത്ത പേരെയൊക്കെ. ഇപ്പൊ തന്നെ അഡ്രസ് ഇല്ലാത്തവനാ ഞാൻ, അനാഥൻ.
3: ആവാരാഹും ആവാരാഹും.
2: നിർത്തണം. ശരിയാ, ആവാരാഹും, ഞാൻ അനാഥനാ.
0: ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്നോട് ആശ കേക്ക് ആവാരാഹും പാടുന്നു.

0: പറഞ്ഞേ, നിങ്ങൾ മാത്രമല്ല ഞാനില്ലേ ഇങ്ങനെ കറിയരുതാശാനെ.
1: ഞങ്ങളുടെ
0: എന്ത് ചോദിക്കാനും പറയാനും ഞങ്ങളില്ലേ ആശാൻ. എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി, പാവം പെരറിഞ്ഞേക്കണ എന്റെ അച്ഛൻ എന്നെ ഗൾഫിൽ അയക്കാൻ പറ്റുന്ന കാശ് കള്ളടിച്ചോട്ട് പോയി. എന്നിട്ടും ആ കള വീശാൻ വേണ്ടി ഇന്നും ആശാന്റെ പുറകെ ഈ ചാളക്കൂട്ട ചുമതല നടക്കണില്ലേ.
1: നടക്കണ്ട നടക്കണ്ട, അവിടെ
2: ഈ മുടിഞ്ഞ കുടിയാണ് എല്ലാത്തിനും കാരണം. നാളെ ഞാൻ കുടി നിർത്തും.
3: ആശാനെ നാളെ അവധിയാണ് സൺഡേ,
1: എന്നാ മറ്റന്നാ നിർത്താം. എന്താടാ എന്തോ
3: ആശാനെ, ആശാന്റെ കാര്യം ഓർത്തിട്ട് അവന്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. അതാണാ, എന്നാ ഞാൻ ഇനി പോയിട്ട്
0: വരാം. ഇപ്പൊ ആവശ്യം എനിക്കൊരു പക്കടിക്കണമെങ്കിൽ ഒരു ഫൈന കൂടെ
2: വെള്ളം വിളിച്ചാ കൊഴിഞ്ഞു വിടെ ഇങ്ങനെ മസിൽ പിടിച്ച് കല്ല് പോലെ
0: നിൽക്കാം.
3: എന്തായി
4: ഉമ്മച്ചേച്ചി? ഒരു സാധനം തന്നു വിട്ടിട്ടുണ്ട്.
3: ഉമ്മച്ചേച്ചി എന്ത് സാധനം?
4: ഒരെടുത്താ
3: കർത്താവേ. എന്തേടാ പോടക്ക പോട പോട
4: നടക്കട്ടെ നടക്കട്ടെ.
3: മുട്ടയിൽ നിന്നില്ല അവനും അവൻ കർത്താവേ.
5: എന്റെ ജീവന്റെ ജീവനായ
3: ഓണം മരപ്പെട്ടി എന്തി കീടം. ഒരു ലെറ്റർ വായിക്കാനുള്ള സ്വാതന്ത്ര്യം ഗാന്ധിജി നേടിത്തന്നില്ല കർത്താവേ. എന്റെ ജീവന്റെ ജീവനായ ജാക്കി ചാൻ, ജാക്കി ചാൻ.
6: ഞാൻ അവിടെ വരുമ്പോ അടുപ്പം കാണിക്കാത്തോണ്ട് എന്നോട് പിണക്കമാണോ? നമ്മൾ കൂടുതൽ സംസാരിക്കും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ എല്ലാവർക്കും സംശയം തോന്നും. അതുകൊണ്ട് സ്നേഹം തൽക്കാലം മനസ്സിൽ മാത്രം മതി.
3: മതി മതി,
6: ജാക്കിച്ചായൻ സുന്ദരനാണ് കേട്ടോ. ജാക്കിച്ചായന്റെ അത്രയും സൗന്ദര്യം എനിക്കില്ലെന്നറിയാം, പക്ഷേ എന്റെ കൂട്ടുകാരി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കുറെ മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ല. ജാക്കിച്ചായൻ വാങ്ങിത്തരുമെന്ന വിശ്വാസത്തോടെ ലിസ്റ്റ് ഞാൻ എഴുതുന്നു.
3: മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ ഉഴുന്നുപരിപ്പ്, മേനി അഴക് വർദ്ധിപ്പിക്കാൻ 2 കിലോ കടല, തലമുടി വളരാൻ 1 ടിൻ ശുദ്ധമായ വെളിച്ചെണ്ണ, കണ്ണിടത്തിലെ കറുപ്പ് മാറ്റാൻ 1 കിലോ ഉരുളക്കിഴങ്ങ്. അവിടെ കറുപ്പില്ലല്ലോ. കൈമുട്ടിലെ കറുപ്പ് മാറ്റാൻ പൊറോട്ട മാവ് തന്നെ വേണം. കള്ളി അപ്പൊ ടോട്ടൽ ബ്ലാക്ക് ആണല്ലേ.
6: പിന്നൊരു കാര്യം പറഞ്ഞു, അടുത്ത ആഴ്ച എന്റെ പിറന്നാളാണ്. എനിക്ക് 1 പവന്റെ മാല വാങ്ങിത്തരും എന്ന വിശ്വാസത്തോടെ ജാക്കിച്ചായന്റെ സ്വന്തം ഉമ്മ.
3: ഇതിനെല്ലാത്തിനും കൂടി 1000 രൂപയെങ്കിലും വേണ്ടി വരും. എന്റെ കർത്താവേ, പ്രേമത്തിനൊക്കെ ഇത്ര വിലയുണ്ടോ?
5: എനിക്ക്
3: ഭയങ്കര വയറുവേദന, ഡോക്ടറെ കാണണം, മരുന്ന് അടിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, സ്കാൻ ചെയ്യണം.
5: 5000 രൂപ
3: പോരാ എന്നാലും
5: തൽക്കാലം ഇത്രയേ ഉള്ളൂ.
3: താങ്ക്സ്
5: എന്നും പറഞ്ഞ് ഞാൻ നിനക്ക് തന്ന ഈ കീടനാശിനി എടുത്ത് ഞാൻ ആകേണ്ടി വരും. പോടാ.
3: അപ്പൊ നീ എനിക്ക് തരൂലേ? ഉറപ്പാണ്. പോടാ പട്ടി, പോടാ പട്ടി. എടാ സൈഫു, നിന്റെ അടുത്ത് കാശൊന്നുമില്ലെന്ന് എനിക്കറിയാം.
1: കാശില് തരാൻ വന്നാണോ?
3: അതല്ല, നിന്റെ ഈ മാല 1 ആഴ്ചത്തേക്ക് എനിക്കൊന്ന് മറിക്കാൻ തരാമോ?
1: ആഹാ, എടാ ഇങ്ങനെയൊക്കെയല്ലേ കൂട്ടുകാരെ സഹായിക്കാൻ പറ്റുള്ളൂ. എന്നാ വെച്ചോ.
3: താങ്ക്സ്. അതാ ഇത് പണയം വെച്ച 5000 രൂപ കിട്ടോ?
1: അതെനിക്കറിയില്ല, ഞാൻ 15 രൂപയ്ക്ക് വാങ്ങിച്ചതാ.
3: 15000 രൂപയ്ക്ക്?
1: വെറും 15 രൂപയ്ക്ക്? ദിസ് ഈസ് റോൾഡ് ഗോൾഡ്.
3: ദരിദ്രവാസി, പണയം വെക്കാൻ ഒരു മാല പോലും ഇല്ലാത്ത തെണ്ടി. നീ ഒക്കെ എന്തിനാണോ ഇവിടെ വസിക്കുന്നത്, നിനക്കൊന്നും ഒരു കാലത്ത് ജോലി ശരിയാവില്ലടാ.
1: എന്താ കാര്യം
3: ആശാനെ? എനിക്കൊരു 5000 രൂപ വേണം.
1: എന്തിന്? അമേരിക്കക്ക് പോണോ?
3: അല്ല, അമ്മക്ക് സുഖമില്ല.
1: എത്ര വയസ്സായി
3: അമ്മക്ക്? 40-45. 50 അമ്മക്ക് സുഖമില്ല, 5000 രൂപ വേണം.
1: ഓഹോ ബ്രദർ, ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് ഇതുവരെ
0: ജീവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വേണ്ട ആശാനെ, ഞാൻ കൊടുക്കാം.
1: ഞാൻ കൊടുക്കാം 5000 രൂപ. തെറ്റമ്മയുടെ പേര് കള്ളം പറഞ്ഞ് കാശ് പിരിക്കാൻ നടക്കുന്നതാ തെണ്ടി.
7: കാശില്ലെങ്കിൽ അത് പറഞ്ഞ പോലെ എന്തിനാ തല്ലിയത്? നോക്കിക്കോ, നിങ്ങളുടെ ഒന്ന് സഹായം ഇല്ലാണ്ട് ഞാൻ കാശുണ്ടാക്കും.
1: എങ്ങനെ?
7: അന്തസ്സായിട്ട് തെണ്ടും.
1: അവൻ പറഞ്ഞത് കേട്ടോടാ, അവൻ നമ്മളെ പോലെ ജീവിക്കുമെന്ന്.
0: അതിനെ പുളിക്കും.

0: വി ആർ ഗോപാലകൃഷ്ണൻ കഥാ തിരക്കഥ സംഭാഷണം എന്നിവയൊരുക്കിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് കെ പി നമ്പ്യാതിരിയാണ്. ചിത്രസംയോജനം ജി മുരളി. തിരുവാതിര ഫിലിംസിന്റെ ബാനറിൽ ആലപ്പി അഷറഫാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 2002 ഒ എസ് ഗിരീഷ് സംവിധാനം ചെയ്ത ഈ ചിത്രം 2002 മാർച്ച് 15 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. പ്രിയ ശ്രോതാക്കളെ, www.anukudumbam.com എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ലി തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
2: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. നാട്ടിലെ പാട്ട്.
2: നാട്ടിലെ പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
3: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിൽ പരിചയപ്പെടാം. എന്താ പേര്?
4: എന്റെ പേര് ബൈനേഷ്.
3: ബൈനേഷ്, വെറൈറ്റി ഒരു പേര്. ബിനീഷ് എന്ന് കേട്ടിട്ടുണ്ട്, ബൈനേഷ് എന്ന് ആദ്യം
4: കേട്ടു. എന്റെ വീട് നാലാമി അയ്യപ്പൻ മല.
3: അയ്യപ്പൻ മല. അപ്പൊ വീട്ടിലാരൊക്കെയുള്ളത്?
4: അമ്മ, വൈഫ്, അമ്മമ്മ.
3: ഓക്കെ, അമ്മമ്മയുടെ പേരെന്താ?
4: അമ്മയുടെ പേര് ജാനു.
3: ജാനു. എന്തായാലും ചെയ്യുന്നുണ്ടോ? പ്രായമുള്ളവരെ?
4: അമ്മയോ? അമ്മ വീട്ടിൽ നിന്ന് ദിനേശ്.
3: വൈഫ്?
4: അനശ്വര.
3: അനശ്വര സ്വീറ്റ്സ്. ഓക്കെ. ഇവിടെ കണ്ണൂര്.
4: കണ്ണൂര്.
3: എന്റെ പേര്?
4: സ്നേഹ.
3: സ്നേഹ. കുറെ വർഷമായി ജോലി പോയിട്ട്?
4: ആ, ഒരു 6 വർഷം.
3: 6 വർഷമായി. ഓക്കെ. അമ്മയുടെ പേര്?
4: അമ്മേന്റെ പേര് ശോഭന.
3: ശോഭന. ചേട്ടാ സിനിമ ഒക്കെ കാണാറുണ്ടോ ഈ തിരക്കിനൊക്കെ?
4: ഇപ്പം വന്ന ഇവിടം കണ്ടില്ല, കാണാൻ പോണം.
3: പണ്ടാണോ കൂടുതൽ കണ്ടിട്ടുണ്ടോ അതോ ഇപ്പോഴാണോ?
4: പണ്ട് കാണാൻ.
3: എങ്ങനെയാണ്, ഫാമിലിന്റെ കൂടിയാണോ അതോ സുഹൃത്തുക്കളെ കൂടിയാണോ കാണാൻ പോകുന്നത്?
4: നമ്മള് സുഹൃത്തുക്കള്. വൈഫ് വന്നേരം വൈഫിന്റെ കൂടെ.
3: ഇപ്പൊ ലാസ്റ്റ് കണ്ട പടം ഏതാണ്?
4: ലാസ്റ്റ് കണ്ട പടം പ്രേമലി.
3: പ്രേമലി. ഇപ്പൊ ലാസ്റ്റ് കണ്ട തിയേറ്റർ പോയി കണ്ട സിനിമ പ്രേമലി. ഓക്കെ. ഇഷ്ടപ്പെട്ട ആ സിനിമ?
4: ആ, കുഴപ്പമില്ല.
3: കുഴപ്പമില്ല. ഇനി ഏത് കാണാനാണ് ആഗ്രഹം? ഇപ്പൊ ഇപ്പൊ ഒരുപാട് സിനിമകൾ
4: ഇറങ്ങിയിട്ടുണ്ട്.
3: അത് കാണുന്നു. എവിടെ ഞങ്ങൾ പോയി
4: കാണുന്നത്?
3: തലശ്ശേരി. ഓക്കെ. അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് കേൾപ്പിച്ച് തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പാട്ട് പാടാറുണ്ടോ?
4: പാടാറില്ല.
3: പാട്ട് പാടാറില്ല. പക്ഷെ ശബ്ദം കേൾക്കുമ്പോ ഒരു പാട്ട് പാടുന്ന പോലെ ഇല്ല. എന്നെ പാട്ട് പാടുന്നു.

0: നിലാവേമായി മോ എന്ന പാട്ട് മതിയോ? എൻജി ശ്രീകുമാരൻ. ഓക്കെ, ഇഷ്ടപ്പെടുന്ന ആരാണ്?
1: മോഹൻലാല്.
0: മോഹൻലാല്,
1: ദിലീപ്.
0: അവരൊക്കെ ഇഷ്ടമാണ്. എങ്ങനത്തെയാണ്, കോമഡി സിനിമകളാണോ അതോ ഫാമിലി?
1: കോമഡി കൂടുതൽ.
0: കോമഡിയാണ് ഇഷ്ടപ്പെട്ട സിനിമ, കോമഡി. ഓക്കെ, അപ്പൊ നമുക്ക് മിന്നാരം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. മാർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു കേട്ടോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ നാട്ടിലെ പാട്ട്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: നാട്ടിലെ പാട്ടിൽ നമുക്ക് അടുത്ത ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. പേര് പറഞ്ഞോളൂ.
3: സുനിൽകുമാർ.
2: സുനിൽകുമാർ, ഇവിടുത്തെ ജോലി
3: പെയിന്റിംഗ്.
2: വീട് എവിടെയാണ്?
3: വീട് തോലമ്പ്ര.
2: മാലൂർ. ഓഹാ, നമ്മുടെ വീടൊക്കെ മാലൂരാണ്. വീട്ടിലാരൊക്കെയുള്ളത്?
3: വീട്ടിൽ നാലാള്.
2: നാലാള്? നാലാള് ആരെല്ലാം?
3: വൈഫ്, രണ്ട് മക്കൾ.
2: രണ്ട് മക്കള്? വൈഫ് എന്താ ചെയ്യുന്നത്?
3: വൈഫ്.
2: എന്താ പേര്?
3: രാധ.
2: രാധ. മക്കളെ പേര്?
3: അഭിനവ, അഭിനന്ദ.
2: അഭിനന്ദ. അവരൊക്കെ പഠിക്കുകയാണോ?
3: പഠിക്കണം.
2: എവിടെയാണ് പഠിക്കുന്നത്?
3: ഒരാള് ഡിഗ്രി സെക്കൻഡ് ഇയർ, ഒരാള് നയൻത്തില്.
2: ഡിഗ്രി എവിടുന്നാ ചെയ്യുന്നത്?
3: ഡിഗ്രി എം ജി കോളേജ്, ഇരിട്ടി.
2: ഇരിട്ടിയിൽ. ഓക്കെ. എന്താ എടുത്ത?
3: ഫിസിക്സ്.
2: നയൻത്തിൽ പഠിക്കുന്ന കുട്ടി മാലൂർ സ്കൂൾ. ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? എങ്ങനെ പഠിക്കാൻ മിടുക്കരാണ് അവര്?
3: കുഴപ്പമില്ല.
2: കുറുമ്പ് കാട്ടാറുണ്ട?
3: അഭിനന്ദിക്കുന്നില്ല.
2: അവരൊക്കെ കൂട്ടിയിട്ട് സിനിമക്കൊക്കെ പോകാറുണ്ടോ?
3: സിനിമക്ക് പോകാൻ സമയം നമുക്കില്ല.
2: എപ്പോഴാണ് ഇവിടുത്തെ ഡ്യൂട്ടി തീരുന്നത്?
3: 9 to 6.
2: ആറ്. 6 മണിയാകുമ്പോ വീട്ടിലേക്ക് പോവാം. ചേട്ടാ, ഇപ്പൊ സിനിമയൊന്നും കാണാൻ സമയമില്ല.
3: സമയം വീട്ടിലെന്തെങ്കിലും തോളി തരുന്നത്? ഞായറാഴ്ച മാത്രമേ ഒഴിവുണ്ടാവും. എന്തെങ്കിലും പണിയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും?
2: പാചകം ചെയ്യാറുണ്ടോ? ഞായറാഴ്ച അപ്പൊ ചേട്ടന്റെ പ്രിപ്പറേഷൻ
3: ആയിരിക്കും. മിക്കവാറും
2: ആയിരിക്കും. എന്താണ്, ബിരിയാണി ആണോ?
3: ബിരിയാണി ഒന്നുമില്ല. നമ്മളാതെ ബിരിയാണി ഉണ്ട്. ചോറ് സാമ്പാറ്.
2: സാമ്പാറ്. നാടൻ ഭക്ഷണത്തോടാണ് താല്പര്യം. ഓക്കെ. അപ്പൊ രാധേച്ചി ചേട്ടൻ വെക്കുന്നതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയാറ്?
3: എന്നിഷ്ടപ്പെടും.
2: മക്കൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ. അപ്പൊ പണ്ടൊക്കെ പോയിട്ട് സിനിമ കാണാറുണ്ടായിരുന്നോ തിയേറ്ററിലൊക്കെ?
3: ഇപ്പോഴാണ്
2: ഒറ്റക്കാട് പോകാൻ ഇഷ്ടം.
3: അവര് മുന്നേ ഇപ്പൊ പിന്നെ സമയമില്ല എന്നാണ്.
2: അപ്പൊ മക്കൾ പറയില്ലേ, അച്ഛൻ നമുക്കൊന്ന് സിനിമ
3: പോയിട്ട്? താല്പര്യമില്ല.
2: മക്കളെങ്ങനെയാണ്
3: പാട്ട്
2: പാടാറില്ല? ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിലെ പാട്ട് ഇവിടെ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
3: നമുക്ക് ദേവസഭാതലും ജാഗിരം
2: ശബ്ദമുള്ള ആ സിനിമ
3: കണ്ടിട്ടില്ല.
2: ഏതാണ് ഇഷ്ടപ്പെട്ട നടൻ?
3: മോഹൻലാൽ. മമ്മൂട്ടി. കാണുന്ന കോമഡി എല്ലാവരും
2: ഇഷ്ടമാണ്. അപ്പൊ സുനിലേട്ടൻ ആവശ്യപ്പെട്ട ദേവസഭാതലം എന്ന പാട്ട് നമുക്ക് കേൾപ്പിച്ചുതരാം. ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഡെഡിക്കേഷൻ എല്ലാവർക്കും. വീട്ടിലെല്ലാവർക്കും.
2: വീട്ടിലെല്ലാവർക്കും. ഓക്കെ. അപ്പൊ നമുക്ക് വീട്ടിലെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചുകൊടുക്കാം. ഓക്കെ. താങ്ക് യു.

0: സംഗീതം സംഗീതം സംഗീതം.
1: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: റേഡിയോ മലബാർ 89.6 FM നാട്ടിലെ പാട്ടിൽ നമ്മളൊരു കുഞ്ഞു മോളെ പരിചയപ്പെട്ടിട്ടുണ്ട്. പേര് പറഞ്ഞൂടെ?
3: അരിശി.
2: അരിശി എത്രല്ലേ പഠിക്കുന്നേ?
3: ആറാം ക്ലാസ്സിൽ.
2: ഇപ്പൊ ആരെയും നോക്കി നിക്കുന്ന? ഓ, മീന വരുന്നുണ്ടാ. എത്ര മണിക്ക് എത്താ?
3: മീന സമയം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല.
2: ഇന്നേരം എത്ര നേരം നിക്കൂടെ?
3: ഇപ്പം വരുന്നുണ്ട്.
2: ആ ഓട്ടോയില് വരുന്ന?
3: സ്കൂട്ടിയില് വരുന്ന.
2: സ്കൂട്ടിയിലാ? ആ വെള്ള സ്കൂട്ടിയില് വരുന്നല്ലേ. എപ്പോ ഓരോടത്ത് തന്നെയാ മീന് വാങ്ങിക്കല്? എന്ത് മീന മേടിക്കുക?
3: അയിലുണ്ടെങ്കിൽ അയില വാങ്ങും.
2: വീട്ടിൽ ആരല്ലോ ഉള്ളേ?
3: അച്ഛൻ, അമ്മ, ഏച്ചി.
2: പേര് പറയാ എല്ലാരും.
3: അമ്മേന്റെ പേര് ലീച്ചിന, അച്ഛന്റെ പേര് അനീഷ്, ഏച്ചിന്റെ പേര് അനുസ്മയ.
2: അനുസ്മയ, അനുസ്മയ, ആരുഷി. ഇതാരെ പേരിട്ടെ?
3: അറിയില്ല,
2: ചോദിച്ചിട്ടില്ല. ഇഷ്ടാന്ന് ഈ പേര്? ഇഷ്ടല്ലേ. എന്തിട്ട് ഇഷ്ടല്ലാത്ത?
3: എന്റെ പേര് ഇഷ്ടല്ല എനിക്ക്.
2: ആന്നാ, എല്ലാവർക്കും അവരവരെ പേര് ഇഷ്ടായിരിക്കൂലേ. സ്കൂളിൽ നിന്ന് എന്താ കുട്ടികളെ വിളിക്കുക?
3: ആരും വിളിക്കും.
2: ആരും ആരും വിളിച്ച് വിളിച്ച് ആരോന്ന് ആയി പോലുണ്ട. ഇല്ല, മൂക്കൊത്തിട്ടുണ്ടാ? ആര് പറഞ്ഞോ മൂക്കുത്തിയെ?
3: എന്റെ ഇഷ്ടത്തിന്.
2: കൊറേയായ?
3: ഇപ്പൊ ഒരു 4-5 മാസായിട്ടുണ്ടാവും.
2: ഏത് സ്കൂളിലാ?
3: പഴശ്ശി വെസ്റ്റ്.
2: എത്രാം ക്ലാസ്സിലെന്ന് പറഞ്ഞ?
3: 6.
2: പാട്ട് കേൾക്കലുണ്ടോ ഋഷി? പാട്ട് കേൾക്കില്ലേ. സിനിമ കാണോ? ഫോൺ നോക്കുവോ? ഫോണിൽ എന്താ കാണ?
3: ഫോണില് യൂട്യൂബ് കാണും.
2: ഓക്കെ, യൂട്യൂബിൽ തന്നെ പാട്ടാണോ റീൽസ് ആണോ?
3: റീൽസ് അധികം കാണില്ല, ലോങ് വീഡിയോ.
2: ലോങ് വീഡിയോ പറയുമ്പോ ഷോർട്ട് ഫിലിം, സിനിമ അതുപോലെയാണോ?
3: യൂട്യൂബേഴ്സിന്റെ വീഡിയോ.
2: ഓക്കേ, ഒരു പാട്ട് പറഞ്ഞാ നമ്മളിപ്പത് കേൾപ്പിച്ചു. ഏതാ? അയ്യോ, ദേ മീൻകാരം വന്നപ്പോ നമ്മുടെ ആരുഷിക്കുട്ടി ഓടി പോയിട്ടുണ്ട്. പാട്ട് പറയുന്ന മുന്നേ ആണ് ആള് പോയത്. സാറല്ലേ, നമുക്ക് എന്തായാലും ഒരു നല്ല പാട്ട് ആരുഷിക്ക് വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
3: പ്രിയപ്പെട്ട ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ പാട്ടാണ്. നമ്മൾ മുന്നേ ഒരു കൊച്ചുമിടുക്കിയെ പരിചയപ്പെട്ടു, പക്ഷെ ഞാൻ സ്ഥലം ചോദിക്കാൻ മറന്നുപോയി. ആക്ച്വലി ഇത് ഏതാണ് സ്ഥലം?
4: സ്ഥലം നെല്ലോന്നി പെരുമ്പച്ചാല്.
3: പെരുമ്പച്ചാല്. ഓക്കെ, എന്താ ചേട്ടന്റെ പേര്?
4: എന്റെ പേര് സുധീഷ്.
3: എന്താ ചെയ്യുന്നേ?
4: ഞാൻ തേപ്പിന്റെ പണിയാണ്.
3: ഇന്ന് ലീവാ?
4: ആ, ഇന്ന് ലീവായിരുന്നു.
3: എന്താ ഇന്നത്തെ ലീവിന്റെ കാരണം?
4: ഇന്ന് ലീവ് ഓരോ ചെറിയ ചെറിയ വർഷം കൂടാ ലീവായതാ.
3: കുറെ കാലമായി ഇവിടെ തന്നെ താമസിക്കാൻ?
4: ഇവിടെ ഞങ്ങള് വീട് അവിടെയാണ്, വീട് പൊളിച്ചോണ്ട് ഇങ്ങോട്ട് മാറിയതാ. വാടക വീട്ടിലെ ഇപ്പോൾ താമസം.
3: കുറെ ആയോ പൊളിച്ചിട്ട്?
4: ഒരു 4 മാസമായിരുന്നു.
3: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
4: വീട്ടിൽ ഞാൻ, ഭാര്യ, മക്കള്, അച്ഛനും അമ്മയും.
3: പേര് പറയും എല്ലാവരുടെ?
4: അച്ഛൻ്റെ പേര് നാണു, അമ്മയുടെ പേര് കാർത്തികേയൻ, ഭാര്യയുടെ പേര് ദിവ്യ, മക്കള് രണ്ടുപേര് ആദിശ്രീ, അക്ഷിത.
3: അല്ല, വൈഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
4: വൈഫ് പിന്നെ കിംഫ്രയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്.
3: ഓക്കെ, അപ്പൊ ഇന്ന് ആള് പോയിട്ടുണ്ടാവും അല്ലേ?
4: ആ, ഭാര്യ ഡ്യൂട്ടിക്ക് പോയിരുന്നു.
3: പൊതുവേ ലീവുള്ള സമയങ്ങളിൽ എന്താ ചെയ്യുന്നത്?
4: ലീവുള്ള സമയത്തിൽ വീട്ടിൽ പണിയെടുക്കേണ്ട, അവിടെ നിന്ന് ചെറിയ ചെറിയ പണികൾ എടുക്കും. വീട്ടിൽ പണിയെടുക്കേണ്ട, അവിടെ പോയിട്ട് പണിയെടുക്കും.
3: ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്?
4: പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, എന്നെ മക്കൾക്ക് സ്കൂളിലാതുകൊണ്ട് അവിടെ നിന്ന് അവർക്ക്
3: അങ്ങനെ
4: സ്കൂളിലാണ്ട് ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു.
3: അല്ല, സിനിമക്കൊക്കെ പോവാറുണ്ടോ?
4: സിനിമക്ക് എല്ലാം പോവാറുണ്ട്.
3: എവിടെ? മട്ടന്നൂര്.
4: മട്ടന്നൂര് കുറേ പോവാതെ കുറേ സിനിമ ടാക്കീസ് ഒന്നും പോയി കാണാതെ.
3: എന്താ പറ്റി?
4: അങ്ങനെ അങ്ങനെ പൊതുവെ കുറവ്, ഞാൻ പഠിത്തന്നെ പോക്കെല്ലാം കുറവ്. ഞാൻ ഇടക്ക് അങ്ങനെ പോവും, മക്കളെ കുറേ പടത്തിന് പോകണമെന്ന് പറയുന്നു. ഇനിയിപ്പം വന്ന് പടത്തിന് പോകണമെന്ന് പറയണ്ട്. അടുത്ത ദിവസം പോകണം.
3: പാട്ട് കേൾക്കാറുണ്ടോ?
4: ആ, പാട്ട് കേൾക്കണ്ട. പാട്ട്
3: ഇങ്ങനെ ഫോണിലാണോ അല്ല
4: റേഡിയോ? ഫോൺ വഴി റേഡിയോ. റേഡിയോ എന്ന് പറഞ്ഞാൽ അച്ഛനാണ് റേഡിയോത്തിൻ്റെ ആളാണ്. റേഡിയോ എന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ. റേഡിയോ ഇവിടെ നിന്ന് നമ്മൾ ഈ ചുറ്റുവടുത്ത് റേഡിയോ ഉള്ള വീട് നമ്മളെ വീടേ ഉള്ളൂ. അത്രയും ഇതാന്ന്. ഇപ്പൊ എവിടെ പോയാലും ഇവിടെ നാട്ടുകാരോട് നാണുവേട്ടല്ല റേഡിയോ തുറന്നാ പറയാ.
3: അത്ര വെക്കൂ.
4: അത് അലവക്കാരെല്ലാം പറയാ നാണുവേട്ടൻ റേഡിയോ വെച്ചു. ആ നാണുവേട്ടന്റെ അടുക്കുള്ള റേഡിയോ എന്നാ ഇപ്പം പറയാ. ആരടിക്കില്ല റേഡിയോ?
3: റേഡിയോ ഐക്കൺ കിട്ടി നാണുവേട്ടന്റെ വീട്ടിലെ റേഡിയോ.
4: ആ, നാണുവേട്ടന്റെ വീട്ടിലെ റേഡിയോ ഉള്ളൂ എന്ന് പറയും. അച്ഛൻ നമ്മളെ വീട്ടിലെ റേഡിയോ ഉള്ളു, വേറെ എവിടെയും പണ്ടേയുള്ള റേഡിയോ ഇല്ല. അച്ഛൻ അങ്ങനെ എങ്ങനെയാണ് കഴിയുള്ളു? അച്ഛൻ അത് ഇവിടുന്ന് പിന്നെ ഒന്നും ക്ലിയർ ആകുന്നില്ല. അപ്പോൾ റേഡിയോ എടുത്ത് പുറത്തേക്ക് പോകും. അച്ഛൻ പുറത്ത് പോയി ഇരുന്നിട്ട് കേൾക്കും റേഡിയോ പാട്ട്. അപ്പുറത്ത് അവിടെ പോയിരിക്കും, അവിടെ പോയിരുന്നിട്ട് റേഡിയോ കേൾക്കും. അച്ഛൻ അച്ഛൻ അത്രയും റേഡിയോ അച്ഛൻ വിട്ടുകൊടുക്കുകയില്ല. അത് ബാറ്ററിയിലാന്ന്. ഇപ്പം ബാറ്ററി ഇട്ടിട്ട് അച്ഛൻ റേഡിയോ പാട്ട് കേൾക്കുന്നു.
3: അപ്പൊ റേഡിയോ നിർബന്ധമാണ്?
4: റേഡിയോ നിർബന്ധമാണ്. അച്ഛൻ റേഡിയോ നിർബന്ധം. അച്ഛൻ ടി വി ഒന്നും കാണുകയില്ല. ടി വി വെച്ചാലും അച്ഛൻ ടി വി കാണില്ല. റേഡിയോ തന്നെ അച്ഛൻ.
3: റേഡിയോ തന്നെ ഏത് പരിപാടിയാണ് കൂടുതൽ കേൾക്കുന്നത്?

0: ചലച്ചിത്രഗാനങ്ങൾ, ഗാനങ്ങൾ, പിന്നെ വാർത്ത. പിന്നെ രാവിലെ അച്ഛൻ 7 മണി 7:30 എണീക്കും. വാർത്ത 6:30 വാർത്തേന് കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ കുറച്ച് സമയം റേഡിയോ ഒരു 10 മണിയാകുമ്പോൾ റേഡിയോ. ഇനിയിപ്പം 12 കാലം അച്ഛൻ റേഡിയോ എടുത്ത് വന്ന് ആ വാർത്ത വെക്കും. 12:30 ഒരു വാർത്ത ഉണ്ടല്ലോ, ആ സ്ഥിരം കേൾക്കുന്ന അച്ഛൻ. അത് കഴിഞ്ഞ് 1 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ അത് വെക്കും. 2 മണി വരെ അത് കേൾക്കും. 2 മണിക്ക് ഓഫ് ചെയ്താൽ പിന്നെ അടുത്ത 3 മണിക്ക് അത് തുടങ്ങും. അതിന് ശേഷം പാട്ട് വെക്കും. റേഡിയോ വിട്ടൊരു അച്ഛൻ കളിയില്ല.
1: റേഡിയോ വേണം.
0: റേഡിയോ അച്ഛന് പോകണം. അതുകൊണ്ടാണ് റേഡിയോ ഞാൻ പണ്ടേ ഞാൻ വിചാരിക്കും ഒരു റേഡിയോ മാറ്റി പഴയ അത് പഴയ റേഡിയോ അങ്ങനെ ക്ലിയർ ഒന്നുമല്ലോ. റേഡിയോ വാങ്ങണമെന്ന് ഇങ്ങനെ അച്ഛനും മേടിച്ചു കൊടുക്കണമെന്ന്
1: ചോദിച്ചു. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റേഡിയോ ആണല്ലോ, അപ്പൊ അതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ.
0: അതുകൊണ്ട് റേഡിയോ എടുക്കണമെന്ന് ചോദിച്ചാൽ റേഡിയോ ഒന്ന് നിങ്ങളെ പിന്നെ റേഡിയോ മലബാറിന്റെ ഭാഗമായിട്ട് ഇപ്പൊ റേഡിയോ എടുത്തത്.
1: ഓക്കെ, അപ്പോ നമ്മുടെ കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് അവരുടെ കടയിലെ അവരുടെ പ്രൊഡക്റ്റ് ആണത്. പാട്ട് പാടുവോ? പാട്ട് കേൾക്കുന്നതിനൊപ്പം
0: ഇല്ല, പാട്ട് പാടും ഞാൻ. ഇവിടെ നമ്മള് സ്കൂൾ ഗ്രൂപ്പിലുണ്ട്, ഒരു വിജേഷ് അല്ലേ, വിജേഷ് നമ്മളെ ഗ്രൂപ്പില്ലേ, അവൻ നല്ല നിങ്ങളെ പിന്നെ റേഡിയോ മലബാർ പരിപാടി അവതരിപ്പിക്കുന്ന ഞാൻ അവന്റെ കൂടെ ഇതിന്റെ അപ്പുറം കുറച്ചപ്പുറം, ഇത് എന്റെ അയൽവാസിയാണ്, ഇതിന്റെ കുറച്ചപ്പുറം നമ്മളെ സുഹൃത്താണ്. നമ്മൾ സ്കൂൾ ഗ്രൂപ്പെല്ലാം ഉണ്ട്, കളിമറ്റം ഗ്രൂപ്പ്.
1: ഇപ്പോ ഒരു രണ്ടു പേര് പാടുന്ന
0: ഇല്ല, പാട്ട് പാടില്ല,
1: വേറെ ആരും കേൾക്കൂല, നമ്മളെ
0: പാടില്ല, പാട്ടങ്ങനെ പാടില്ല.
1: ഇല്ല പോട്ടെ സാറില്ല, എന്നൊരു പാട്ട് നമുക്ക് കേൾക്കാം. ഏതാ
0: ഏതാണ് കുഴപ്പമില്ല, നല്ല പാട്ട്, പഴയ പാട്ടിനോട് താല്പര്യം.
1: എന്നാലും ഒരു മനസ്സിന് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടോ?
0: പഴയ പാട്ടിനോടെല്ലാം എനിക്ക് കൂടുതൽ ഇഷ്ടം.
1: ഏതായാലും കുഴപ്പമില്ല, അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ഇത്രയും നേരം സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം.
0: ഓക്കെ ശരി.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അപ്പൊ പതിവ് നാട്ടിലെ പാട്ടിനായിട്ട് നമ്മള് നാടുകളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. നാട്ടിലെ പാട്ടിൽ നമുക്ക് കിട്ടിയത് ഒരപ്പൂപ്പനുണ്ട്. അപ്പൂപ്പന്റെ പേര് നമുക്ക് ചോദിക്കാം. പേരെന്താ?
2: നാണു.
1: നാണു, എത്ര വയസ്സായി? ഓർമ്മയുണ്ടോ?
2: 74.
1: 74. എന്തായിരുന്നു മുന്നേ ചെയ്തോണ്ടായത്? കൊറേയോ കല്ലുകൊത്തൽ
2: നിർത്തിയിട്ട്? ഒരുപാട് കൊല്ലായി.
1: ആദ്യം തന്നെ ആ പണിയാണോ തുടങ്ങിയത്?
2: ആയുർവേദ
1: മരുന്ന് ഷാപ്പിൽ ഉണ്ടായിരുന്നു. എവിടെ?
2: മട്ടന്നൂര്.
1: കൊറേ വർഷം
2: ഉണ്ടായിരുന്നു.
1: അവിടെ കല്ലുകൊത്തുന്നതിന് മുന്നേ തന്നെ
2: നിന്നതാണോ? പിന്നെ ബസ്സിൽ പോയി ക്ലിയർ ആയിട്ട്.
1: ഒരുപാട് ജോലി ചെയ്തല്ലേ?
2: കല്ല് ലോഡിങ്ങിന് പോയി ലോറിയിൽ. പിന്നെ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞത് കോണ്ടക്ടറിൻ്റെ അപ്പുറം കൂലിപ്പണിക്ക് പോയി.
1: ശ്വാസമുട്ടലായതിനു ശേഷം നിർത്തി. ഓക്കെ, കൊറേ പണിയെടുത്തില്ലേ? ഇല്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ട പണി ഏതാ?
2: എനിക്ക് എല്ലാ പണിയും ഇഷ്ടപ്പെടുന്നു. ഒന്നും പോയിട്ട്
1: ഇല്ല, എല്ലാം ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടില് ഇപ്പൊ ഞാനും ഭാര്യയും മകനും മകന്റെ ഭാര്യയും മക്കളും.
1: അവരൊക്കെ പേരൊന്ന് പറയാമോ?
2: കാർത്തിയാനി
1: ഭാര്യ,
2: സുധീഷ്.
1: സുധീഷ് മകൻ.
2: മകന്റെ ഭാര്യ ദിവ്യ.
1: കുട്ടികളെ പേരോ?
2: ആദ്യശ്രീ മുത്തത്. രണ്ടാമത്തെ അക്ഷിത.
1: അക്ഷിത. ഓക്കെ. പണ്ട് പാട്ടൊക്കെ കേൾക്കലുണ്ടോ?
2: പാട്ട് കേൾക്കുന്നു.
1: ഇഷ്ടാണോ പാട്ട്? ആര് പാടിയ പാട്ടാ കൂടുതൽ കേൾക്കുന്നത്? എല്ലാരും ഇഷ്ടമാണ്. സിനിമയെല്ലാം
2: കാണലുണ്ടോ? ചെറുപ്പത്തില്
1: ലാസ്റ്റ് ടാക്കീസ് പോയ സിനിമ കണ്ടത് ഏതാന്ന് ഓർമ്മയുണ്ടോ?
2: കാവ്യമേള.
1: കാവ്യമേള. ആരൊക്കെ കൂടിയാ പോയെ?
2: കാവ്യമേള ഞാൻ ഒറ്റക്ക് കാവ്യമേളയിലെ
1: സിനിമ കാണാനായിട്ട് വടകര പോയോ?
2: ചെങ്ങായിമാർ.
1: അതെന്താ അവിടെ പോവാൻ കാരണം?
2: വീടിന് എല്ലാരും പോകുമ്പോ അങ്ങനെ അങ്ങ് പോയി.
1: ഒരു രസത്തിനങ്ങ് പോയി അങ്ങ് എത്തി. അവിടെ എത്തിയിട്ട് സിനിമ ഉണ്ട്. ആ സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ?
2: അന്നും ഓർമ്മയില്ല.
1: ഇപ്പോഴും പാട്ടൊക്കെ കേൾക്കലുണ്ടോ? ഏത് വഴി? റേഡിയോ വഴിയാണ്. മോൻ പറഞ്ഞു റേഡിയോ, അച്ഛൻ റേഡിയോ എപ്പോഴും കേൾക്കാറുണ്ട്. പാട്ടാണോ കൂടുതൽ ഇഷ്ടം? എന്നാ നമുക്കൊരു ഇഷ്ടപ്പെട്ട പാട്ട് റേഡിയോയിൽ കൂടി കേൾപ്പിച്ചാലോ? ഏത് പാട്ടാ
2: കേൾക്കണ്ടേ?
1: അപ്പൊ എനിക്കിഷ്ടമുള്ള പാട്ട്
2: വെക്കട്ടെ.
1: എന്നാ പിന്നെ നമുക്ക് കൊച്ചുമക്കൾക്ക് വേണ്ടി പറഞ്ഞാലോ? മോളെ അച്ചാച്ചിന് വേണ്ടിട്ട് ഒരു പാട്ട് പറഞ്ഞേ. അച്ചാച്ചന് ഇഷ്ടമുള്ള, അച്ചാച്ചൻ പാട്ട് കേൾക്കുമ്പോ ഭയങ്കര മുഖത്തല്ല സന്തോഷം വരുന്നത്. ഏതെങ്കിലും പാട്ടുണ്ടാവൂലെ മോള് കാണലുണ്ടോ? ആ പാട്ട് പറഞ്ഞേ.
3: ആ പാട്ടറിയില്ല. യവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകേ.
1: നമുക്കത് ഫുൾ കേൾപ്പിക്കാം. പക്ഷെ ഇത് അച്ചാച്ചനും ഇഷ്ടപ്പെടും. കാരണം എന്താണെന്നറിയോ, പഴയ കാലത്തെ പാട്ടാണ്. നല്ല സെലക്ഷനാണ്.

0: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.
1: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: ഇനി നമുക്ക് മോളെ വിശേഷം പറയണ്ടേ? മോളെന്താ ചെയ്യുന്നിപ്പം?
3: ഞാനിപ്പം പഠിക്കുന്നു.
2: എവിടെ?
3: മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക യു പി സ്കൂളിൽ.
2: കണ്ടാ, നിങ്ങൾ എല്ലാരും മട്ടന്നൂർ ജി യു പി എന്നല്ലേ പറയുള്ളൂ. മോള് ഫുള്ള് പറഞ്ഞു. ഇതാരാ പഠിപ്പിച്ച് ഇങ്ങനെ പറയേ?
3: ടീച്ചർ.
2: ടീച്ചർ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ഇങ്ങനെയാ പറയാവുന്ന്. ആ നല്ലതാണ് കേട്ടാ. ഏത് ക്ലാസ്സിലാ?
3: 2 TP.
2: ക്ലാസ് ടീച്ചർ പേരെന്താ?
3: ഐശ്വര്യ ടീച്ചർ.
2: ഐശ്വര്യ ടീച്ചർ എന്താ വിഷയം എടുക്കുന്നത്?
3: സംസ്കൃതം മാത്രം എടുക്കൂല,
2: ബാക്കിയെല്ലാം എടുക്കൂ. സംസ്കൃതത്തിനാരാ?
3: സംസ്കൃതത്തിന് ടീച്ചർ പേരറിയില്ല.
2: അറിയില്ല, അപ്പൊ ചോദിക്കണം അടുത്ത ദിവസം പോയിട്ട്. ഈ ടീച്ചർ ഏത് വിഷയം എടുക്കുന്നതാ നമുക്ക് ഏറ്റവും ഇഷ്ടം?

0: കണക്കിഷ്ടല്ല? അതെന്താ
1: കണക്ക് പാടാ?
0: കണക്ക് പാടാ? എന്ത് പാട്? കണക്കില്ലേ ഒരു സുഖോ? വേഗം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? മലയാളം കുറേ എഴുതണ്ടേ?
1: മലയാളം സാരമില്ല.
0: സാരമില്ല. അപ്പൊ എന്താവണം ആഗ്രഹം?
1: പോലീസ്.
0: പോലീസ്. ഞാന് ആദ്യം തന്നെ അച്ചാച്ചന്റെ പാട്ടിലേക്ക് വന്നുകൊണ്ട് മോളെ പേര് ചോദിക്കാൻ മറന്നു. പേര് പറഞ്ഞേ.
1: അക്ഷിത.
0: അക്ഷിത. അക്ഷിത എന്ന് മാത്രമേ ഉള്ളൂ?
1: വീട്ടിൽ നിന്ന് വിളിക്കുന്ന നേരാ ഉണ്ണിമോള്.
0: ഒരു സാമ്യം ഇല്ലല്ലോ രണ്ടിനു. ഇതെങ്ങനെ ഉണ്ണിമോളായേ? ചോദിച്ചിട്ടില്ല ആരാ പേര് ആദ്യം വിളിച്ചേ? ഏച്ചിയാന്ന് ഇതിനെല്ലാം കാരണക്കാരി അല്ലേ. നമുക്ക് ഇഷ്ടമാണ് ഉണ്ണിമോൾ എന്നുള്ള പേര്. അപ്പൊ പിന്നെ പ്രശ്നമല്ല, നമുക്ക് വഴക്കൊന്നും പറയണ്ട. അക്ഷിതന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ?
1: വ്രത.
0: വ്രത. വ്രത എന്ന് പറഞ്ഞൊരു പേരുണ്ടല്ലേ. ആഹാ. വ്രതന്റെ വീട് എവിടെയാ?
1: വ്രതന്റെ വീട് തന്നെയാണ്.
0: വീട് അടുത്ത് തന്നെയാണ്. ഒരുമിച്ചാണോ സ്കൂളിൽ പോകുന്നേ? ആഹാ. ഏച്ചി എവിടെയാ പഠിക്കുന്നേ? അവിടെയാണോ പഠിക്കുന്നേ? ഓക്കെ. മോള് സിനിമയെല്ലാം കാണലുണ്ടോ? അച്ഛൻ സിനിമ ഒക്കെ കൊണ്ടുപോകലുണ്ടോ? ഓർമ്മയില്ല. ഇപ്പൊ ഇനി കലോത്സവം അല്ലേ വരാൻ പോകുന്നേ, അതിനെല്ലാം പേര് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അച്ഛാച്ചൻ കഥയെല്ലാം പറഞ്ഞുതരുമോ? അച്ഛന് വയ്യ, അതുകൊണ്ടാണല്ലേ. ഇനി നമുക്കൊരു സിനിമാ പാട്ട് അമ്മക്ക് വേണ്ടിട്ട് കേൾപ്പിച്ചാലോ? ഏത് പാട്ടാ അമ്മക്ക് കേൾപ്പിച്ചു കൊടുക്കുക?
1: കണ്മണി.

0: ആട്ടെ, ചക്കരമാവൻ ചാഞ്ഞിരുന്നാട്ടെ.
1: അത്രയേ അറിയുള്ളൂ. അപ്പൊ ബാക്കി നമുക്ക് കേൾക്കാം. അപ്പൊ ഇത് അമ്മക്ക് മാത്രമായാലും അച്ഛന് സങ്കടാവൂലേ? നമുക്ക് അച്ഛനും കൂടി ഡെഡിക്കേറ്റ് ചെയ്താലോ.
2: അച്ഛന്റെ പേര് പറഞ്ഞു
0: സുധീഷ്.
2: അമ്മേന്റെ പേര് പറഞ്ഞു
0: ദിവ്യ.
1: അപ്പൊ സുധീഷിനും ദിവ്യക്കും വേണ്ടിട്ട് അക്ഷിത ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കേ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ നാട്ടിലെ പാട്ട്. റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തു.
1: ഞാൻ ധന്യ, കാരയിലാണ്. എന്റെ ഹസ്ബൻഡും രണ്ടു മക്കളും. മോള് ഹൻസിക, നൈൻതിൽ പഠിക്കുന്നു. മോൻ രണ്ടാം ക്ലാസ്സിലാണ്. നിഹാൽ കൃഷ്ണ, ശ്രീശങ്കര വിദ്യാപീഠം, മട്ടന്നൂർ.
0: അപ്പോ വീട്ടമ്മയാണ്?
1: ആ, വീട്ടമ്മയാണ്. മക്കളെ എല്ലാം നോക്കി. ഹസ്ബൻഡ് ആർമിയിലാണ്, അതുകൊണ്ട് പിന്നെ ഇവരെ കാര്യമെല്ലാം നോക്കി ഞാൻ വീട്ടിൽ.
0: എന്റെ
1: നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ട്.
0: അപ്പൊ ഈ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം ഉണ്ടാവല്ലോ, ഒഴിവ് സമയം ഉണ്ടാവല്ലോ, അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യുന്നത്?
1: വീട്ടിലിരിക്കോ, പാട്ട് കേൾക്കും, റേഡിയോ മലബാർ കേൾക്കും, ഭയങ്കര ഇഷ്ടമാണ്.
0: ഏതൊക്കെ പരിപാടികളാണ് കൂടുതലായിട്ട് കേൾക്കാറ്?
1: നാടകം പോലെ അങ്ങനെയെല്ലാം, രാവിലത്തെ പരിപാടി അങ്ങനെയെല്ലാം കേൾക്കും.
0: റേഡിയോ മലബാറിന്റെ ആൾക്കാർ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ഒരുപാട് ശ്രോതാക്കൾ കാത്തിരിക്കുകയാണ്. പഠനമൊക്കെ എങ്ങനെയായിരുന്നു?
1: ഞാൻ ഇവിടെ കാര്യ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്, നാലാം ക്ലാസ് വരെ LP, പിന്നെ പയശു സ്കൂളിൽ 5 മുതൽ 7 വരെ, പിന്നെ 8 മുതൽ ഹൈസ്കൂൾ മട്ടന്നൂര്, പിന്നെ യൂണിവേഴ്സിറ്റി പഠിച്ചു 1 മുതൽ ഡിഗ്രി വരെ. ഡിഗ്രി സെക്കൻഡ് ഇയറിന് കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് ആർമിയിലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് പോയതിനു ശേഷം വീണ്ടും പഠിപ്പ് തുടങ്ങി. ഡിഗ്രി കംപ്ലീറ്റ് ആയി, പിന്നെ മക്കളായി.
0: പിന്നെ മക്കളായി, മക്കളുടെ കാര്യങ്ങളായി, അങ്ങനെ
1: വീട് എടുത്തു. അങ്ങനെ
0: പുതിയ ഈ വീട് എടുത്തിട്ട് എത്ര വർഷം?
1: 9 വർഷമായി. എന്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്, ഹസ്ബൻഡിന്റെ വീടും അടുത്ത്
0: തന്നെയാണ്.
1: നമ്മള് 4 പേര്, ഹസ്ബൻഡ് ഇല്ലാത്ത സമയം നമ്മള് 3 പേര് മാത്രം.
0: ലീവിന് വന്നിട്ടാകുമ്പോ എങ്ങനെയാ യാത്രയൊക്കെ പോകാൻ പറ്റാറുണ്ട്?
1: യാത്ര കുറവാണ്. ഹസ്ബൻഡ് നാട്ടിലിരിക്കാൻ ഇഷ്ടം, വീട്ടിലും അങ്ങനെ പരിശീനിയിൽ അങ്ങനെ ഇങ്ങനെ കുറച്ച് യാത്ര ചെയ്യും മാത്രം,
0: അല്ലാതെ എങ്ങനെ ദൂരയാത്ര?
1: ദൂരയാത്ര കുറവാ.
0: ദൂരയാത്ര പോകാൻ ഇഷ്ടമാണോ?
1: ഇഷ്ടമാണ്. പഞ്ചാബിൽ പോയിരുന്നു
0: ഡ്യൂട്ടിയുള്ള സമയത്ത്,
1: ഡ്യൂട്ടി 2-3 വർഷം അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വന്ന് മോളെ പിന്നെ സ്കൂളിൽ ചേർത്തു. അങ്ങനെ
0: പഞ്ചാബിൽ പോയിട്ടാകുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടാവല്ലോ. നമ്മൾ ഇവിടുത്തെ ഒരു കൾച്ചർ, അവിടുത്തെ കൾച്ചർ എങ്ങനെയായിരുന്നു?
1: രണ്ടും ഡിഫറെന്റ് തന്നെയാണ്. അവിടെ പഞ്ചാബി ആയ ഒരു സ്റ്റൈലും ഹിന്ദി, പിന്നെ മലയാളീസ് കുറേ ഉണ്ട്. അപ്പൊ നല്ല ജോലി തന്നെ. പിന്നെ ആർമി ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നമുക്ക്. കോളേജിന്റെ ഒരു അനുഭവമായിരിക്കും. എല്ലാം നമ്മളെ ഒരു ഏജിലുള്ള കുട്ടികളും ചെറിയ മക്കളും, പാർക്കും കാര്യങ്ങളായിട്ട് അടിപൊളി.
0: ഈ പഞ്ചാബിൽ നമുക്ക് അവിടെ പോയിട്ടാകുമ്പോൾ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവല്ലോ, അങ്ങനെ എന്തെങ്കിലും ആകർഷിച്ച സ്ഥലമുണ്ടോ?
1: താജ്മഹൽ, ആഗ്ര, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയി. ആ സമയത്ത് എല്ലാടിയും പോയിട്ടുണ്ട്.
0: കാണാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു, നമ്മൾ ഈ പിന്നെ സിനിമകളിലും അതുപോലെ തന്നെ ഫോട്ടോസിലൊക്കെ അല്ലേ.
1: പിന്നെ ആർമിയും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക്
0: പ്രയോറിറ്റി ഉണ്ട്, കാരണം നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ
1: നമുക്ക് ഇവിടെ റൂം കിട്ടും. അങ്ങനെ ഫുഡെല്ലാം ആയാലും നല്ലത് തന്നെ.
0: പ്രാവശ്യം വന്നിട്ട് എന്തെങ്കിലും ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: പ്ലാൻ ഉണ്ട്. അപ്പൊ മോന് വയ്യായിരുന്നു, പനിയായിരുന്നു, എക്സാം, പിന്നെ വീടിന്റെ കുറച്ച് പണിയെല്ലാം അങ്ങനെ ചെയ്തോണ്ട് ഇനിയിപ്പോ 30-ാം തീയതി ഉണ്ട് ബുക്ക് ചെയ്തിട്ട്, പറ്റുവാണെങ്കിൽ പോണം.
0: നല്ലൊരു യാത്ര എന്തായാലും ആശംസിക്കുകയാണ്.
1: താങ്ക് യു.
0: പാട്ടൊക്കെ കേൾക്കാൻ സമയം കിട്ടാറുണ്ടോ ഈ ജോലി തിരക്കിനടക്കൊക്കെ?
1: പാട്ട് കേൾക്കും. മോനല്ലേ, ഇങ്ങനെ മോന് മണിച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്.
0: നാടൻ പാട്ട് ഇഷ്ടമാണ്.
1: നാടൻ പാട്ട് ഇഷ്ടം, അവൻ പാടും കുറച്ച്.
0: എത്ര പാട്ടുകളാണ് നിങ്ങൾ കേൾക്കാറ്?
1: എനിക്ക് കുറച്ച് പഴയ
0: പഴയെന്ന് പറയുമ്പോൾ നമ്മുടെ 80s പാട്ടുകളാണോ? 90s പാട്ട്, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഇറങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അല്ലേ, സുവർണ കാലഘട്ടം എന്നാണ് പറയാതെ. 80s അല്ലെ, 90s പാട്ടുകൾ
1: തന്നെയല്ലേ നമുക്ക് ഇഷ്ടം.
0: അങ്ങനെ സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ?
1: സിനിമ കാണാൻ പോകും.
0: അടുത്തെങ്ങാനും സിനിമ കണ്ടു?
1: ഇപ്പം കണ്ടു, ഇപ്പം ബത്ലഹേം കണ്ടു നമ്മള്.
0: എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്?
1: നല്ല സിനിമയായിരുന്നു,
0: നല്ലൊരു എന്റർടൈൻമെന്റ് എന്ന് പറയാ, ചിരിക്കാനുണ്ട്.
1: അത് തന്നെ
0: നമ്മുടെ എന്താ പറയാ, ഫീലിങ്സ്
1: ഓർമ്മയിലേക്ക്. അങ്ങനെ
0: പാട്ടുകളെ കുറിച്ച് പറഞ്ഞു, ഇവിടെ ആരെങ്കിലും പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ?
1: മോൻ ചെറുതായിട്ട് നാടൻ പാട്ടെല്ലാം ഇഷ്ടമാണ്. അപ്പൊ അവൻ മണിച്ചേട്ടന്റെ പാട്ട് ഇങ്ങനെ എഴുതിയെടുക്കും, എന്നിട്ട് അവൻ അവൻ്റെതായ പാടും അങ്ങനെ. അതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്യും നാടൻ പാട്ട്.
0: സ്കൂളിലെ മത്സരങ്ങളിലൊക്കെ എങ്ങനെ പങ്കെടുക്കാറുണ്ടോ?
1: മോള് ഡാൻസ് നല്ലോണം കളിക്കും, പിന്നെ ശിവരഞ്ജിനി, മട്ടന്നൂർ ശിവരഞ്ജിനി കലാക്ഷേത്രത്തില് 3-4 വർഷമായി. ഭരതനാട്യം കഴിഞ്ഞു, ഇപ്പം മോഹിനിയാട്ടവും കഴിഞ്ഞു. അങ്ങനെ മോള് നല്ലോണം ഡ്രോയിങ്ങും ചെയ്യും, അപ്പൊ ഇവനും ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര മോൻ ചെസ്സിലും നല്ല.
0: ഈ ഒരു ഡാൻസും ഇതൊക്കെ താല്പര്യം വരെ അമ്മക്ക് എന്തെങ്കിലും കഴിവുണ്ട്?
1: അമ്മക്ക് ഉണ്ടായിരുന്നു, പക്ഷേങ്കില് ഇപ്പഴാണ് നമ്മള് കുറച്ചും കൂടി.
0: ഇന്നത്തെ കാലം നമുക്ക് അങ്ങനെയുള്ള
1: സാഹചര്യം
0: കുറവായിരുന്നല്ലോ. ഇന്ന് എല്ലാ മേഖലയിലും എന്താ പറയാ, ഏത് മേഖല ആയിക്കോട്ടെ, ഒരുപാട് അവസരങ്ങളാണ്
1: കിട്ടി. അപ്പോ എനക്ക് പറ്റാത്തത് ഞാനിപ്പോ മോളെ കൊണ്ട്, മോനെ കൊണ്ട് ഇപ്പൊ ഞാനും ഒരു തിരുവാതിര കളിച്ചു. ആദ്യമായിട്ട് അങ്ങനെ എനക്ക് സ്റ്റേജ് കയറാനും ആദ്യം പേടിയായിരുന്നു, ഇപ്പൊ കുറച്ച് ധൈര്യം വന്ന് അങ്ങനെ. ഇനി മുതൽ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം.
0: അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന ഒരു പ്രോഗ്രാമാണ് റേഡിയോ മലബാറിന്റെ. ചേച്ചി കേൾക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരിപാടിയിലൂടെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് റേഡിയോയിലൂടെ വെച്ചിരുന്നായിരിക്കും. ഏത് പാട്ട് കേൾക്കാനാണ് താല്പര്യം? അപ്പൊ 80s പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഒരു കാലഘട്ടത്തിലെ പാട്ട് ഏതെങ്കിലും മനസ്സിൽ ഓടിയെത്തുന്നുണ്ടോ?
1: മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നുള്ള ചിത്രത്തിലെ ഓർമ്മകൾ ഓടി കളിക്കുവാൻ എത്തുന്നു.
0: നല്ലൊരു പാട്ടാണല്ലേ. എം ജി ശ്രീകുമാർ ആണ് അത് പാടിയിട്ട് മനോഹരമാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ പാട്ടാണ് ഇപ്പൊ നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചിരുന്നതാണ്. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: നാട്ടിലെ പാട്ടാണ് ഇതുവരെ കേട്ടത്. നാട്ടിലെ പാട്ട്. റേഡിയോ മലബാർ നാട്ടിലെ പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: റേഡിയോ മലബാർ. ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM ഗാനതരംഗത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചില സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല, അവയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടിട്ടില്ല, അവയുടെ കഥ എന്തായിരുന്നുവെന്ന് പോലും കൃത്യമായി അറിയില്ല. പക്ഷേ ആ സിനിമകൾക്കായി പിറന്ന ചില ഗാനങ്ങൾ മാത്രം നമ്മുടെ ഓർമ്മയിൽ ജീവിച്ചിരിക്കും. അത്തരമൊരു അപൂർവ സംഗീത യാത്രയിലേക്കാണ് ഇന്നത്തെ ഗാനതരംഗം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അന്ന 1995 വെള്ളിത്തിരയിൽ എത്തേണ്ടിയിരുന്ന ഒരു മലയാള ചിത്രം. ജോഷിയുടെ സംവിധാനത്തിൽ എൻ മോഹനന്റെ കഥയിൽ ഷിബു ചക്രവർത്തിയുടെ തിരക്കഥയിൽ ഒരുങ്ങേണ്ടിയിരുന്ന ചിത്രം.

അരവിന്ദ് സ്വാമി ഉൾപ്പെടെയുള്ള താരനിരയെ മുന്നിൽ കണ്ട് ആരംഭിച്ച ഈ സിനിമ പക്ഷേ ചിത്രീകരണം പൂർത്തിയാക്കാതെ മുടങ്ങി. ഒരു രംഗം പോലും ചിത്രീകരിക്കപ്പെടാതെ സിനിമ അപ്രത്യക്ഷമായി. പക്ഷേ അതിൻ്റെ സംഗീതം മാത്രം അവശേഷിച്ചു. ഔസേപ്പച്ചൻ്റെ സംഗീതത്തിൽ ഷിബു ചക്രവർത്തിയുടെ വരികളിൽ പിറന്നത് 8 ഗാനങ്ങൾ. അതിലെ 3 ഗാനങ്ങൾ പരമ്പരാഗത ഗാനമാണ്. 1995 തന്നെ മാഗ്ന സൗണ്ട് ആ ഗാനങ്ങൾ കേസറ്റായി പുറത്തിറക്കി. സിനിമ ഇല്ലാതായി, പക്ഷെ പാട്ടുകൾ ജീവിച്ചു. ഇന്ന് ആ പാട്ടുകളിലൂടെ നമുക്ക് കാണാതെ പോയ സിനിമയെ സങ്കല്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അന്നയുടെ സംഗീത ലോകത്തിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം ഒരു കാവ്യാത്മക സംഗീത ഭാവത്തോടെയാണ് ആരംഭിക്കുന്നത്, രഘുവംശ സുധാമ്പുതി. ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഗൗരവവും സംഗീതഭാവവും നിറഞ്ഞ ഈ ഗാനത്തിൽ ഔസേപ്പച്ചൻ്റെ സംഗീതപരമായ മികവ് നമുക്ക് അനുഭവിക്കാം. ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ശബ്ദം, ഒരു സിനിമയുടെ ദൃശ്യങ്ങൾക്കപ്പുറത്ത് സംഗീതം തന്നെ ഒരു ദൃശ്യം സൃഷ്ടിക്കുന്ന അനുഭവം കേൾക്കാം.

സംഗീതത്തിന്റെ ഗൗരവത്തിൽ നിന്ന് ഇനി നമുക്ക് കവിതയുടെ മറ്റൊരു ലോകത്തേക്ക് പോകാം. ഒരു പഴയ ഭാരതീയ സംഗീത പരമ്പരയുടെ ഓർമ്മ ഉണർത്തുന്ന അഷ്ടപതിയുടെ ഭാവവുമായി എത്തുന്ന അടുത്ത ഗാനം. അരയാലിലകളിൽ അഷ്ടപതി പാടും. പേരിൽ തന്നെ കവിതയുണ്ട്. അരയാലിലകളുടെ ചലനവും അഷ്ടപതിയുടെ സംഗീതഭാവവും ചേർന്നൊരു ദൃശ്യലോകം. ചിത്രയുടെ മാധുര്യമാർന്ന ശബ്ദത്തിലെത്തുന്ന ഈ ഗാനം ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് അവസരിപ്പിച്ച് നൽകിയ മനോഹരമായ സംഗീതാവിഷ്കാരമാണ്. ഒരു സിനിമയിൽ ദൃശ്യമായി കാണേണ്ടിയിരുന്നൊരു ലോകം ഇന്ന് നമ്മുടെ ഭാവനയിൽ മാത്രം തെളിയുന്നു. കേൾക്കാം ആ പാട്ട്.

പ്രിയ ശ്രോതാക്കളെ, ഇനി വരുന്നത് അന്നയുടെ സംഗീത ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗാനങ്ങളിലൊന്ന്. ഒരു കാലത്ത് കാസറ്റിലൂടെയും റേഡിയോയിലൂടെയും ആസ്വാദകരിലേക്ക് എത്തിയ ഗാനം, 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം മറ്റൊരു സിനിമയിലൂടെ വീണ്ടും പുതിയ തലമുറയിലേക്ക് എത്തിയ ഗാനം, യവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകെ. യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഈ പ്രണയഗാനം അന്ന എന്ന സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകളുടെ പ്രധാന അടയാളമായി മാറി. സിനിമ പുറത്തിറങ്ങിയില്ലെങ്കിലും പാട്ട് ആസ്വാദകരുടെ മനസ്സിലിടം നേടി. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഈ ഗാനം വീണ്ടും കേൾക്കപ്പെട്ടപ്പോൾ പലരും അന്വേഷിച്ചു തുടങ്ങി, ഏത് സിനിമയിലെ പാട്ടാണിത്? അങ്ങനെയാണ് 1995 പിറന്ന അന്ന വീണ്ടും വാർത്തകളിലെത്തുന്നത്. 2026 ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിൽ ഈ ഗാനം ഉപയോഗിക്കപ്പെട്ടതോടെ 3 പതിറ്റാണ്ട് പഴക്കമുള്ള ഈ സംഗീതം വീണ്ടും തരംഗമായി. ഒരു സിനിമ കാണാതായെങ്കിലും ഒരു പാട്ട് മാത്രം വഴിതെറ്റിയില്ല, അത് കാലത്തിലൂടെ സഞ്ചരിച്ചു. ഇനി നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം.

30 വർഷം പഴക്കമുള്ള ഒരു ഗാനം വീണ്ടും പുതിയ തലമുറയുടെ അധരങ്ങളിൽ. ഇതാണ് സംഗീതത്തിൻ്റെ അത്ഭുതം. കാലം മാറും, സാങ്കേതിക വിദ്യ മാറും, പക്ഷേ നല്ലൊരീണം ഒരിക്കലും പഴകുകയില്ല. ഇനി കേൾക്കാം യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച മറ്റൊരു ഗാനം.

പേരിൽ തന്നെ ആനന്ദത്തിന്റെ ചലനമുണ്ട്. യേശുദാസിന്റെയും ചിത്രയുടെയും ശബ്ദങ്ങൾ ഒന്നിക്കുമ്പോൾ ലഭിക്കുന്ന സ്വാഭാവികമായ സംഗീത മാധുര്യം ഈ ഗാനത്തിലും നമുക്ക് അനുഭവിക്കാം. ഔസേപ്പച്ചിന്റെ സംഗീതത്തിലെ മെലഡിയുടെ സൗന്ദര്യവും ഷിബു ചക്രവർത്തിയുടെ വരികളുടെ ലാളിത്യവും ചേർന്ന ഗാനം. സിനിമയിലെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചില്ലെങ്കിലും ഗാനം കേൾക്കുമ്പോൾ മനസ്സിലൊരു രംഗം സ്വയം പിറക്കുന്നു.

0: ശിവശക്തി സംഗമതീരം.
1: ഒരു സിനിമയ്ക്ക് ഗാനങ്ങൾ വെറും ഇടവേളകളല്ല, കഥാപാത്രങ്ങളുടെ മനസ്സ് പറയാനുള്ള ഭാഷ കൂടിയാണ്. പ്രണയം പറയാൻ കഴിയാത്തിടത്ത് പാട്ട് സംസാരിക്കും, വിരഹം പറയാൻ വാക്കുകൾ പോരാത്തിടത്ത് സംഗീതം സംസാരിക്കും. അത്തരമൊരു ഭാവത്തിലേക്ക് ഇനി പോകാം. ആർദ്രമാമൊരു നിമിഷം, ഒരു നിമിഷം. ചിലപ്പോൾ ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ ഓർമ്മയും അതിനുള്ളിൽ ഒളിച്ചിട്ടുണ്ടാകും. ആർദ്രമായ ഓർമ്മകൾക്കും മൃദുവായ വികാരങ്ങൾക്കും ശബ്ദം നൽകുന്ന ഗാനമാണിത്. കെ എസ് ചിത്രയുടെ ശബ്ദത്തിൽ ഈ ഗാനം കേൾക്കുമ്പോൾ സിനിമയിൽ കാണാൻ കഴിയാതെ പോയ ഒരു രംഗം നമ്മുടെ മനസ്സിൽ തെളിയുന്നത് പോലെ തോന്നും. സിനിമയില്ല, പക്ഷെ കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ ഈ ഗാനത്തിലൂടെ ഇന്നും ജീവിക്കുന്നു. കേട്ടോളൂ ആ പാട്ട്.

പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇന്ന് കേൾക്കുന്ന ഓരോ ഗാനവും ഒരു നഷ്ടപ്പെട്ട സിനിമയുടെ സംഗീതരേഖയാണ്. 1995 റെക്കോർഡ് ചെയ്ത ഗാനങ്ങൾ, കേസറ്റായി പുറത്തിറങ്ങിയ ഗാനങ്ങൾ, റേഡിയോയിൽ കേട്ട ഗാനങ്ങൾ, പിന്നീട് കാലം മറന്ന ഗാനങ്ങൾ, എന്നാൽ അവയിൽ ചിലത് വീണ്ടും നമ്മളിലേക്ക് തിരിച്ചെത്തുന്നു. അന്നപൂർണ, വിശാലാക്ഷി, ഭക്തിയുടെ ഗൗരവം നിറഞ്ഞ മറ്റൊരു സംഗീതാനുഭവം. യേശുദാസിന്റെ ശബ്ദത്തിലെ ഭക്തിഭാവം ഈ ഗാനത്തിന് പ്രത്യേകമായൊരു ആത്മീയത നൽകുന്നു. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ശാസ്ത്രീയതയും സിനിമാ സംഗീതത്തിന്റെ ലാളിത്യവും ചേരുന്ന മനോഹരമായൊരു രചന. ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ പിറന്നെങ്കിലും ഇന്ന് സ്വതന്ത്രമായി ആസ്വദിക്കാവുന്നൊരു സംഗീത സൃഷ്ടിയായി ഈ ഗാനം.

സംഗീതത്തിൻ്റെ ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക്. ഇനി മോക്ഷവും ആത്മീയതയും ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ഗാനം മോശമുകളത എന്നാരംഭിക്കുന്നു. പേരിൽ തന്നെ ഒരു ആത്മീയമായ ഉയർച്ചയുണ്ട്. മനുഷ്യൻ്റെ ആന്തരികമായ അന്വേഷണങ്ങൾക്കും ആത്മീയമായ ചിന്തകൾക്കും സംഗീതം നൽകുന്നൊരു ഭാവം. യേശുദാസിൻ്റെ ശബ്ദത്തിലെത്തുന്ന ഈ ഗാനം അന്നയിലെ സംഗീത സമ്പത്തിൻ്റെ മറ്റൊരു മുഖം പരിചയപ്പെടുത്തുന്നു. ഒരിക്കലും വെള്ളിത്തിരയിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഗാനത്തിൻ്റെ ഭാവം മാത്രം കേട്ടുകൊണ്ട് നമുക്ക് ആ സിനിമയെ സങ്കല്പിക്കാം.

എട്ട് ഗാനങ്ങളുമായി ഒരു കാലത്ത് കേസറ്റായി പുറത്തിറങ്ങിയ അന്നയുടെ സംഗീതയാത്രയിൽ അവസാനമായി കേൾക്കാം ചിത്രയും സംഘവും ചേർന്ന ഒരു ഗാനം. ഒലിവ് മറച്ചോട്ടിൽ എന്നാരംഭിക്കുന്നത് ഒരു ഒളിവിടം, ഒരു രഹസ്യം, ഒരു ഓർമ്മ. ഈ ഗാനത്തിന്റെ പേരിൽ തന്നെ ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നു. ചിത്രയുടെ ശബ്ദവും കോറസിന്റെ സാന്നിധ്യവും ചേർന്ന് ഗാനത്തിന് വേറിട്ടൊരു ഭാവം നൽകുന്നു. അന്ന എന്ന സിനിമ നമ്മളെ തേടി വന്നില്ല, പക്ഷേ അതിലെ പാട്ടുകൾ നമ്മളെ വിട്ടുപോയതുമില്ല.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനതരംഗത്തിൽ നമ്മൾ കേട്ടത് ഒരു സിനിമയിലെ പാട്ടുകൾ മാത്രമല്ല, വെള്ളിത്തിരിയിലെത്താതെ പോയ ഒരു സിനിമയുടെ അവശേഷിച്ച ഓർമ്മകളാണ്. 1995 ഒരുങ്ങേണ്ടിയിരുന്ന അന്ന ജോഷിയുടെ സംവിധാനം, എൻ മോഹനന്റെ കഥ, ഷിബു ചക്രവർത്തിയുടെ തിരക്കഥ, ഔസേപ്പച്ചന്റെ സംഗീതം, ഷിബു ചക്രവർത്തിയുടെ വരികൾ, യേശുദാസിന്റെയും ചിത്രയുടെയും ശബ്ദങ്ങൾ, 8 ഗാനങ്ങൾ. പക്ഷേ ഒരു സിനിമ പോലും ഉണ്ടായില്ല. ചിത്രീകരണം പൂർത്തിയാകാതെ പോയി. തിരക്കഥയും പിന്നീട് നഷ്ടമായി. എന്നാൽ സംഗീതം മാത്രം നഷ്ടപ്പെട്ടിട്ടില്ല. 1995 കാസറ്റായി പുറത്തിറങ്ങിയ ആ ഗാനങ്ങൾ 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും നമ്മളിലേക്ക് മടങ്ങി വന്നു. അതിലേറ്റവും വലിയ അത്ഭുതം യവനകഥയിൽ നിന്നു വന്ന ഇടയ കന്യക എന്ന ഗാനം പുതിയ തലമുറ വീണ്ടും ഏറ്റെടുത്തതാണ്. ഒരു പാട്ടിന് പ്രായമില്ലെന്ന്, ഒരു നല്ല ഈണത്തിന് കാലപരിധിയില്ലെന്ന് അന്നയിലെ ഗാനങ്ങൾ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു സംഗീതയാത്രയുമായി നമുക്ക് കേൾക്കാം. റേഡിയോ മലബാർ 89.6 FM. നല്ല ഗാനങ്ങൾ കേൾക്കാം. ഇന്നത്തെ ഗാനതരംഗം തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

0: ഹലോ അച്ഛാ, അച്ഛനെടിയാ?
1: മോളോ, ഇതേതാ ഫോണ്?
0: ഇത് ടീച്ചറെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
1: എന്താ കാര്യം? പറ.
0: ഞാൻ സ്കൂളില് വരുന്ന പോലെ എന്റെ ക്ലാസ്സിലെ ഷാരോണും ഓന്റെ അച്ഛന്റെ ബൈക്കിലിരുന്നാ വരുക. ഇന്ന് വരുമ്പോ ആ വണ്ടിയില് വേറെ വണ്ടി വന്നിടിച്ച്.
1: അയ്യോ, എന്നിട്ട്?
0: ഓനിപ്പ ആശുപത്രിയിലാ, തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുക എന്നാ ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛാ ബൈക്കിൽ വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി. ഇന്ന് തന്നെ വാങ്ങണേ അച്ഛാ.
2: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

എത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ. ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 7, ഹിജ്റാവർഷം 1448, റബിയുൽ ആഖിർ 11, ശകവർഷം 1948, ആശ്വിനം 1, 2026 സെപ്റ്റംബർ 23, ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.